ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 23, കൊല്ലവർഷം 1202, കന്നിമാസം 29 തീയതി, 2026 ഒക്ടോബർ 15 വ്യാഴാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് TV ലക്ഷ്മണൻ മാസ്റ്റർ.
2: സുഖം സുഖം കൈവശമുള്ള വസ്തു കാന്താരമെങ്ങും തിരയുന്നു നമ്മൾ, അതെങ്ങതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. ഒരാളുടെ സുഖം അയാളുടെ കയ്യിൽ തന്നെയാണ്. അയാളുടെ പ്രവൃത്തികളെയും നടപടികളെയും ആശ്രയിച്ചാണ് സുഖം. ഇത് മനസ്സിലാക്കാതെ ഓരോരുത്തരും സുഖമന്വേഷിച്ച് നിരാശരായി കാലം കളയുകയാണ്. മഹാകവി ഉള്ളൂരിന്റേതാണ് ഉദ്ധരിച്ച വരികൾ. മനുഷ്യർ എപ്പോഴും സുഖാന്വേഷികളാണ്. ഒരാളെ മുഖാമുഖം കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സുഖമാണോ എന്ന ചോദ്യം.

0: ആയിരിക്കും. അതാണ് പതിവ്. സുഖത്തിന് നമ്മൾ ഓരോരുത്തരും വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. എപ്പോഴും എവിടെ സുഖം, എങ്ങനെ സുഖം എന്ന തിരച്ചിലാണ്. സുഖാന്വേഷണത്തിനിടയിൽ ആയുസ് തീർന്നു പോകുന്നത് അറിയുന്നില്ല. വയസ്സ് കൂടുന്തോറും ആയുസ് കുറയുന്നു. വയസ്സിന് ആരോഹണമെങ്കിൽ ആയുസ്സിന് അവരോഹണം മാത്രം. ജീവിതത്തിന്റെ പരിണാമം ഈ വിധത്തിലാണ്. എന്നിട്ടും കിട്ടിയ ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗിക്കാതെ നമ്മൾ സുഖമന്വേഷിച്ച് പരക്കം പായുകയാണ്. സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ്. സുഖം നൈമിഷികവും ക്ഷണപ്രഭ അഥവാ മിന്നൽ പോലെ ചഞ്ചലവുമാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം എന്നാണ് എഴുത്തച്ഛന്റെ ഭാഷ്യം. പാമ്പിൻ വായിൽ അകപ്പെട്ട തവള ആഹാരം തേടുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ വായിൽ അകപ്പെട്ട മനുഷ്യർ സുഖം തേടുന്നത്. സുഖം തേടിയുള്ള അലച്ചിൽ വ്യർത്ഥം. അല്പമായ ജീവിതകാലത്ത് എന്തിലും ഏതിലും തൃപ്തി വരാതെ സുഖത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ് ഓരോരുത്തരും. അതിനിടയിൽ ആയുസ് തീർന്നു പോകുന്നത് അറിയുന്നില്ല. പറന്നുപോയ കിളിയെ വീണ്ടും പിടിക്കാം. കാലമോ പോയാൽ പോയതു തന്നെ. മുന്നറിയിപ്പുകളൊന്നും മാനിക്കാതെ മനുഷ്യൻ സുഖാന്വേഷണ യാത്ര തുടരുന്നു. പുന്താനം മഹാകവി പറയുന്നത് പോലെ അർത്ഥമെത്ര വളരെയുണ്ടായാലും മനുഷ്യന് തൃപ്തിയാകുന്നില്ല. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10,000 വേണം. ഈ അത്യാഗ്രഹത്തിന്റെ പരിണാമം എങ്ങനെയെന്നും കവി പറയുന്നു. ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഇനി എത്ര കാലം ഇരിക്കും എന്ന സത്യം പോലും ആർക്കും അറിയില്ല. എന്നിട്ടും ഇനിയും ഭൂമി വേണം, സ്വത്തിന്റെ അളവ് കൂട്ടണം, സമ്പാദ്യം വർദ്ധിപ്പിക്കണം, വീട് മോടി കൂട്ടണം, അങ്ങനെ സുഖം കൂടണം എന്നെല്ലാം ചിന്തിച്ച് കാലം കഴിക്കുകയാണ് ഓരോ മനുഷ്യനും. ഒഴിയാദാർത്ഥി മനുഷ്യനേ വരൂ എന്ന് മഹാകവി കുമാരനാശാൻ പറഞ്ഞത് തികച്ചും വാസ്തവമായ കാര്യം. ആർത്തിമൂത്ത് അവശരായി കാലം കഴിക്കലാകുന്നു ജീവിതം. ആഗ്രഹവും മോഹവും ആവാം, എന്നാൽ അത്യാഗ്രഹവും ദുർമോഹവും ആപത്തും അനവസരത്തിലുള്ള മരണവും ക്ഷണിച്ചു വരുത്തും. ഒരു കഥ പറയാം, ഒരു ടോൾസ്റ്റോയ് കഥ. ഒരു ഭരണാധികാരി ആവശ്യക്കാർക്കെല്ലാം വേണ്ടത്ര ഭൂമി നൽകുന്നതാണെന്ന് വിളംബരപ്പെടുത്തി. ഒരു നിബന്ധന മാത്രം, ഒരു ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം കൊണ്ട് ആവശ്യമുള്ള ഭൂമി അളന്നെടുക്കണം. പാഹം എന്ന ചെറുപ്പക്കാരൻ ഭൂമി അളന്നെടുക്കാൻ തയ്യാറായി വന്നു. ആഹാരം കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ, വിശ്രമിക്കാതെ, സമയം തെല്ലും കളയാതെ നടന്നും ഓടിയും പറ്റാവുന്നത്ര ഭൂമി അളന്ന് സ്വന്തമാക്കി. എന്നാൽ സൂര്യാസ്തമയത്തിന് അല്പം മുമ്പ് അയാൾ തളർന്നു വീണു മരിച്ചു. ഭരണാധികാരി കാര്യസ്ഥനോട് ആ ചെറുപ്പക്കാരന് എത്ര ഭൂമി വേണം എന്ന് ചോദിച്ചു. കാര്യസ്ഥൻ മരിച്ച യുവാവിന്റെ ശരീരം അടക്കം ചെയ്യാൻ എത്ര ഭൂമി വേണം എന്ന് അളന്ന് തിട്ടപ്പെടുത്തി. 6 മണ്ണ് മതിയാകും എന്ന് ഉത്തരം നൽകി. കുറെ അധികം ഭൂമി സ്വന്തമാക്കി സുഖിച്ചു കഴിയാമെന്ന ദുർമോഹമാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം പെട്ടെന്ന് അവസാനിക്കാൻ കാരണമായത്. അത്യാഗ്രഹത്തിന്റെയും ദുർമോഹത്തിന്റെയും ദുഷ്പരിണാമം വെളിപ്പെടുത്തുകയാണ് ഈ കഥ. സുഖം സുഖം കൈവശമുള്ള വസ്തു കാന്താരമെങ്ങും തിരയുന്നു നമ്മൾ, അതെങ്ങതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് TV ലക്ഷ്മണൻ മാസ്റ്റർ.
2: ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിടാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനം വേഗത്തിലാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ ആസ് ഫണ്ട് ശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി.

കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറ പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സന്തോഷത്തോടെ പഠിക്കാം മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ജില്ലാതല പരിപാടി ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ചും മറ്റ് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇന്നലത്തിൽ 6:10 കാവ്യാഞ്ജലിയിൽ വള്ളത്തോള് എഴുതിയ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം സി വി ജിഷാമേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കോച്ചിനകത്തെ റെസ്റ്റോറന്റ്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ കോച്ച് റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? തുടർന്ന് ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ധനസഹായ പദ്ധതികൾ. ഇതേക്കുറിച്ച് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ, കൂടാതെ വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ പാട്ട്, ഒ നാരായണിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം, എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മറിയ എം ജോസുമായുള്ള അഭിമുഖം. 1:00, 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00, 6:40 രാത്രി 8:00, 11:00 ചലച്ചിത്രഗാനങ്ങളാണ്. 5:15 കുറുങ്കുഴൽ പറ്റ്, രാമദാസൻ ശ്രീകൃഷ്ണപുരം അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Ashish P. Abraham. PM Modi will inaugurate and dedicate to the nation 5 major development projects worth around 3,350 crore rupees in Ladakh today through video conferencing. The projects aim to strengthen connectivity, improve energy infrastructure, conserve cultural heritage and enhance water security in the region. PM will also address the gathering on the occasion. The Union Cabinet has approved the continuation of the National Social Assistance Program for 5 years from 2026-27 to 2030-31 with an outlay of 53,428 crore rupees. Information and Broadcasting Minister Ashwini Vaishnaw made the announcement while briefing the media after the Union Cabinet.

മഹാകവി വള്ളത്തോളിന്റെ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി. കാവ്യാഞ്ജലി.

ഇന്ന് വൈകിട്ട് 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടികൾ, നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽസ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 റേഡിയോ ഗേഡിൽ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026, വിദുഷി അമൃത വെങ്കിടേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം.

ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ശ്രീ കമലാംബ എന്ന് തുടങ്ങുന്ന നവാവരണ കൃതി. എസ് പ്രേമ, എസ് ജയ, എസ് സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ചത്.

നവാഭരണ കൃതിയാണ് അർച്ചനയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. എസ് പ്രേമ, എസ് ജയ, എസ് സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ചത്. അർച്ചനയിൽ അടുത്തതായി പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഒരു ഗാനം, നവരാത്രി ഉത്സവം തുടങ്ങി എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയിൽ ഇന്ന് വൈകിട്ട് 5:30 സാംസ്കാരിക സമ്മേളനം വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികൾ. നാളെ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നവ്യ നായർ അവതരിപ്പിക്കുന്ന ഭരതനാട്യം അരങ്ങേറും. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല നോർത്ത് സോൺ കലോത്സവം ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. 18 വരെയാണ് കലാമേള. പയ്യന്നൂർ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലികമായി നിർത്തിവച്ച കിടത്തി ചികിത്സ ഇന്ന് പുനരാരംഭിക്കും. സ്വച്ഛതാ ഹി സേവ നിർമ്മലം പുതുയുഗ കേരളം പദ്ധതിയുടെ ഭാഗമായി പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് EK നാനാർ സ്മാരക പഞ്ചായത്ത് ഹാളിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് പെൻസിൽ ഡ്രോയിങ്ങും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാട്ടർ കളർ മത്സരവുമാണ്.

0: ഉണ്ടാവുക. കാസർഗോഡ് ബേവിഞ്ച ഭാഗത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 8 മണി മുതൽ 18 വൈകിട്ട് 6 മണി വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. മടിക്കൈ ഗവൺമെന്റ് ഐടിഐയിൽ വെൽഡർ ട്രേഡിലെ ഒഴിവിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 36 93 69. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സാധാരണ യോഗം ഇന്ന് രാവിലെ 10:30 പഞ്ചായത്ത് ഹാളിൽ ചേരും. 15 ഇടൂഴി നവരാത്രി സാംസ്കാരികോത്സവം നാളെ വൈകിട്ട് 6 മണിക്ക് മയ്യിൽ ഇടൂഴി ഇല്ലത്ത് എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്രകാരൻ കെ കെ മാരാർ മുഖ്യാതിഥിയാവും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടാവും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ഗാർനെറ്റ് ചിത്രപ്രദർശനം 17 വരെ നടക്കും. മോഹൻ ചന്ദ്ര മൂർധന്യയുടെ ഡിജിറ്റൽ ചിത്രപ്രദർശനം സ്റ്റിച്ചിംഗ് ദ വൂൺസ് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ നാളെ വൈകിട്ട് 4 മണിക്ക് ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്യും. 19 സമാപിക്കും. കിഴക്കേമുറി ജവാൻ കെ വി അശ്വിൻ സ്മാരക സമിതിയുടെ കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധി ലോകം അറിഞ്ഞതും അറിയേണ്ടതും എന്ന വിഷയത്തിൽ ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 21 രാവിലെ 10 മണിക്ക് നടത്തുന്നു. എൽ പി യു പി ഹൈസ്കൂൾ പൊതുവിഭാഗം എന്നീ വിഭാഗങ്ങളിലായി 2 ടീമുകൾക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94 00 85 06 15. കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന മറൈൻ ഡാറ്റ എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലൂപ്പ് ഓഫ് സസ്പെൻസ്ഡ് ലാൻഡ്സ് എന്ന ചിത്രപ്രദർശനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെ ഗാലറി അക്കാമിയിൽ നവംബർ 21 വരെ നടക്കുന്നു. കനന്നൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25 പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിൽ സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുന്നവർ 98 47 16 66 41 എന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. 2025 വയർമാൻ പരീക്ഷയും പ്രായോഗിക പരീക്ഷയും വിജയിച്ചവർക്കായി സംസ്ഥാന ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് ഈ മാസം 23 രാവിലെ 9:30 കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499 2569 30. അർഹതയില്ലാഞ്ഞിട്ടും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുന്ന ഗുണഭോക്താക്കൾക്ക് 2 സ്വമേധയാ റേഷൻ കാർഡ് സറണ്ടർ ചെയ്യാൻ അവസരം നൽകുന്നു. ഇവരിൽ നിന്ന് പിഴയോ മറ്റ് ശിക്ഷാ നടപടികളോ സ്വീകരിക്കില്ലെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ചന്ദേര മാണിയാട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംഗീതോത്സവം 19 വരെ നടക്കും. മാവിലാക്കാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് വിവിധ കലാപരിപാടികൾ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, ബാവോട് പരിയാരം, പരിവാരത്ത് മതലകം ദുർഗാക്ഷേത്രം, കണ്ണപുരം പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രം, പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രം, കണ്ണാടിപ്പറമ്പ് ആനന്ദാലയം, കീഴ്ത്തള്ളി മുത്തുമാരിയമ്മൻ കോവിൽ എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ 21 വരെ നടക്കും. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, നാറാത്ത് മഹാവിഷ്ണു ക്ഷേത്രം, എളയാവൂർ പൊന്മുടിയൻ തറവാട് ദേവസ്ഥാനം, കൂടാളി യോഗിനി മാതാ കാനിച്ചേരി ആശ്രമം, തളിപ്പറമ്പ് മാന്തംകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം, നണിയൂർ ദുർഗാഭഗവതി ക്ഷേത്രം, പനോനേരി ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ 21 വരെ. മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, കണ്ണൂർ മുനീശ്വരൻ കോവിൽ, ചാലാ ഭഗവതി ക്ഷേത്രം, മുഴപ്പിലങ്ങാട് കുറുമ്പ ഭഗവതി ക്ഷേത്രം, താഴേച്ചുവ കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, ഉളിക്കൽ വയത്തൂർ കാലിയാർ ക്ഷേത്രം, കൊമ്മൽവയൽ മണപ്പുള്ളിക്കാവ് ദുർഗാഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെ ഈ മാസം 21 വരെ ആഘോഷിക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:46 കണ്ണൂരിലെത്തേണ്ട 07:097 ഹൈദരാബാദ് മംഗളൂരു സ്പെഷ്യൽ 29, 9:57 എത്തേണ്ട 2:21 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് 12 വൈകി ഒടുകയാണ്. ഇന്ന് പുലർച്ചെ 2:07 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:26:18 നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 7 മണിക്കൂറും

0: 32 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: അപ്പോഴത്തേക്കും നമ്മളിന്ന് ട്രെയിൻ ഇറങ്ങിയത് ഫസ്റ്റ് കണ്ടത് ഉള്ളിലൊന്ന് ചായ കുടിച്ചിട്ടാ വന്നത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴേ ഇതുപോലെ പുതുതായിട്ട് ഓപ്പൺ ആക്കിയത് കണ്ട്. അപ്പൊ നമുക്ക് വലിയ സന്തോഷം തോന്നി. കാരണം
0: കോച്ചിനകത്തെ റെസ്റ്റോറന്റ്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ കോച്ച് റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള പരിപാടി.
1: ഇപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചത്, നല്ല സർവീസാ, എല്ലാം ഓക്കെയാണ്.
0: ഇന്ന് രാവിലെ 7 മണിക്കുള്ള ജാലകം പരിപാടി. ഏഴ് 20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? തുടർന്ന് ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്.
2: ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉയർന്ന വിദ്യാഭ്യാസം സാമ്പത്തികമായി വലിയ വെല്ലുവിളി.
0: വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ധനസഹായ പദ്ധതികൾ, ഇതേക്കുറിച്ച് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാരും വിവിധ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്ന് ഓരോ വർഷവും കോടി.
0: 7:35 FM ഡയറിയിൽ ഈ പരിപാടിയെ തുടർന്ന് തൊഴിൽ വാർത്തകൾ, വടക്കൻ വിശേഷങ്ങൾ എന്നിവ കേൾക്കാം. ഏഴ് 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ നാടക ഗാനങ്ങൾ
3: കേൾക്കാം.
0: രാവിലെ 8:30 സംഗീതമാധുരിയിൽ. എട്ട് 58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11 മണിക്ക് ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ

0: പാട്ട് ഒ നാരായണിയും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യ ദീപ്തിയിൽ
1: പല്ലിന്റെ സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ അല്ലെങ്കിൽ മധുരമുള്ളതോ ആയ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുമ്പോൾ.
0: ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം, എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മറിയ എം ജോസുമായുള്ള അഭിമുഖം.
1: നമ്മൾ സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ
0: ഉച്ചയ്ക്ക് 12:40 ആരോഗ്യ ദീപ്തി. ഉച്ചയ്ക്ക് 1:30 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ, 2:15 തുടർ നാടകം, വൈകിട്ട് 5:15 കുറുങ്കുഴൽ പറ്റ് രാമദാസൻ ശ്രീകൃഷ്ണപുരം അവതരിപ്പിക്കുന്നു. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി.
2: ഇത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ന് നെഫ്റ്റിന് ഇന്ത്യയിലുടനീളം 20 ക്യാമ്പസ്.
0: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽസ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു.
2: ഒരു ക്ലാസ് റൂമിലേക്ക് മാത്രം പ്രവേശിക്കുന്നില്ല, ഒരു വലിയ പ്രൊഫഷണൽ നെറ്റ്വർക്കിന്റെ ഭാഗം.
0: രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടി. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്ന് രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026, വിദുഷി അമൃത വെങ്കടേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എൽ രാമകൃഷ്ണൻ വയലിൻ, ശ്രീ എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ശ്രീ ഗോവിന്ദ പ്രസാദ് മുഖർശങ്ക്. ഇന്ന് രാത്രി 9:30 നവരാത്രി സംഗീതോത്സവത്തിൽ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:55. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും, തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെ

0: യും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറ പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞുവരികയാണെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. പൂർണമായി ലാഭത്തിലാണെന്ന് പറയുന്നില്ലെങ്കിലും കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ MLA മാർ ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ MLA മാരും കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും KSRTCക്ക് ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ടു വരുന്നുണ്ടെന്നും CP ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേരു ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം പാസാക്കിയത് മേഖലയിലെ സുതാര്യതയ്ക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വഴിയൊരുക്കാൻ നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൌതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ RB കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസിന്റെ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 റൺസ് നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും

0: രണ്ട് കളികൾ ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൌദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരന്മാരിൽ 7 പേർ ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 വരെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 വർഷത്തെ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേം നസീറിന്റെ 100ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞുവരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य दृश्यश्रव्यपरान्तर्जालीयमाध्यमेन लद्दाखराज्ये प्रायः 50-300-3,000 कोटिरूप्यकाणां 5 प्रमुखविकासपरियोजनानाम् उद्घाटनं राष्ट्राय समर्पणं विधास्यति. एतासां परियोजनानाम् उद्देश्यं सम्पर्कव्यवस्थायाः सुदृढीकरणम्, ऊर्जासम्बद्ध आधारित संरचनायाः परिष्करणम्, सांस्कृतिकवैभवस्य संरक्षणम् तथा क्षेत्रे जलसुरक्षायाः संवर्धनम् चास्ति. अस्मिन् अवसरे प्रधानमन्त्री एकां जनसभाम् अपि सम्बोधयिष्यति. प्रधानमन्त्री नरेन्द्रमोदी अद्य नवदिल्ल्याम् अस्मिन् वर्षे आयोजितासु एशिया क्रीडायाः भारतीय क्रीडक दलस्य सदस्यैः सह संवादं विधास्यति. अस्मिन् अवसरे प्रधानमन्त्री उपस्थित जनसमूहमपि सम्बोधयिष्यति. अवधेयं यत् जापान देशस्य आइचे नागोया नगरे आयोजितासु एशिया क्रीडासु भारतं पदकतालिकायां 4th स्थानं प्राप्तवत्. भारतेन आहत्य 85 पदकानि प्राप्तानि. യേശു

0: കോച്ചിനകത്തെ റെസ്റ്റോറന്റ്
1: 6621
0: പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ കോച്ച് റെസ്റ്റോറന്റിനെ കുറിച്ചാണ് ഇന്നത്തെ ജാലകം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നവർക്ക് കൗതുക കാഴ്ചയാവുകയാണ് സ്റ്റേഷന് പുറത്തെ കോച്ച് റെസ്റ്റോറന്റ്. ട്രെയിനിന്റെ ഒരു കോച്ച് പ്രത്യേകം തയ്യാറാക്കിയ പാളത്തിനു മുകളിൽ റെസ്റ്റോറന്റാക്കി മാറ്റിയ കേരളത്തിലെ ആദ്യത്തെ സംവിധാനം. എയർ കണ്ടീഷൻ ചെയ്ത കോച്ചിന് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിച്ചിരിക്കാനും കോച്ചിന് പുറത്തുനിന്ന് സെൽഫി എടുക്കാനുമെല്ലാം വലിയ തിരക്കാണ് പയ്യന്നൂരിലെ കോച്ച് റെസ്റ്റോറന്റിന് പുറത്തും അകത്തും. തീവണ്ടി യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഹരികൃഷ്ണൻ, സാജിദ്, മുഹമ്മദ് ഇക്ബാൽ, ജബ്ബാർ, ഉസ്മാൻ, അവരുടെ ആശയമായിരുന്നു ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. മംഗളൂരിൽ നിന്ന് കൊണ്ടുവന്ന AC 3-ടയർ കോച്ചാണ് റെസ്റ്റോറന്റാക്കി മാറ്റിയത്. കോച്ചിന് പുറത്ത് പ്രത്യേകം പ്ലാറ്റ്ഫോമും ഉണ്ട്. 50 പേർക്ക് കോച്ചിന് അകത്തും 50 പേർക്ക് കോച്ചിന് പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കാം.
2: ഞങ്ങളിങ്ങനെ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ഈ കോച്ചിനകത്ത് റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തത് കണ്ടു.
0: ഹരികൃഷ്ണൻ,
2: എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു അതുപോലെ ഒരു റെസ്റ്റോറന്റ് സെറ്റ് ചെയ്ത് കൂടാന്നുള്ളൊരു ആലോചന വന്നു. നമ്മള് ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു 5-6 ആളുകളെ ഗ്രൂപ്പാണ്. നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്ത് എങ്ങനെയാണ് നീക്കേണ്ടതെന്നുള്ള ആലോചിച്ചപ്പോൾ റെയിൽവേയും ബന്ധപ്പെടാൻ തീരുമാനിച്ചു. റെയിൽവേയും ബന്ധപ്പെട്ടു. റെയിൽവേ വളരെ അനുഭാവപൂർവ്വം അതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ്. ഞങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തിട്ടൊരു 6 മാസം കൊണ്ട് ഇനി കാണുന്ന രീതിയിലേക്ക് പിന്നെ മുഴുവൻ വർക്കുകളും തീർത്ത് പേപ്പർ വർക്കുകളും തീർത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളൊരു പ്രൊജക്ട് പറഞ്ഞിരുന്നു, ഇതുപോലെ 20 വർഷം പഴക്കമുള്ള ഒരു കണ്ടം ചെയ്ത കോച്ച് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒരു റെസ്റ്റോറന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളൊരു ആശയം ആണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അവർ വളരെ പെട്ടെന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞങ്ങൾ ഒന്ന് കണ്ടത് കോയമ്പത്തൂരാണ് ഒരു റെസ്റ്റോറന്റ്, പിന്നെ ബാംഗ്ലൂരുണ്ട്. അതിൽ ഞങ്ങൾ കുറേ ന്യൂനതകളും കണ്ടിരുന്നു. ആ ന്യൂനതകൾ കൂടി ഉണ്ടാവരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ആ കോച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ആരംഭത്തിനപ്പുറത്തേക്ക് നന്നായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതെന്നുള്ളൊരു ഡൗട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. ഇതിപ്പോൾ റെയിൽവേ അനുവദിച്ച സ്ഥലമാണ്. ഈ കോച്ചും റെയിൽവേയാണ് അനുവദിച്ചത്. ഏതാണ്ട് ഒരു 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. പുറത്തൊരു കിച്ചണുണ്ട്, ഒരു ഐസ്ക്രീം കൗണ്ടറുണ്ട്, ചാറ്റ് കൗണ്ടറുണ്ട്, ചായക്ക് ഒരു കൗണ്ടറുണ്ട്, ജ്യൂസിനൊരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതിനകത്തുള്ള ഇൻറ്റീരിയറും ഞങ്ങൾ തന്നെ ഏതാണ്ട് 1.5 മാസക്കാലം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ആദ്യത്തെ പ്ലാൻ പ്രകാരം ഇവിടെ പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 600 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കം കൊണ്ടാവാം ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയിൽ കൂടുതൽ റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തൊട്ടടുത്തൊരു 500 മീറ്റർ ദൂരത്ത് ഒരു കിച്ചൺ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്നും ഇവിടുന്നും കൂടിയാണ് ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ സാജിദ് ഉണ്ട്, മുഹമ്മദ് ഇക്ബാൽ, ജബ്ബാർ, ഉസ്മാൻ, ഇത്രയും ആളുകളാണ് ഉള്ളത്. ഞങ്ങളൊരു കമ്പനിയാണ്, രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ നിലവിൽ പയ്യന്നൂരിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ഹോട്ടലുണ്ട്. പിന്നെ ഇതിൽ 3-4 ആൾക്കാർ കുവൈത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ സോളാർ ബിസിനസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നിലവിൽ ജുജു എന്നുള്ള പേരിൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടലുണ്ട്. ട്രെയിനിലേക്ക് മാറിയപ്പോൾ ജുജു എക്സ്പ്രസ് ആയിരുന്നേ ഉള്ളൂ. നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് പ്ലാറ്റ്ഫോം 1 പുറത്താണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് പയ്യന്നൂർ ടൗണിലേക്കും അതുപോലെ നേഗബല അക്കാദമിയിലേക്കും പോകുന്ന റോഡിനെ ഫേസ് ചെയ്തിട്ടുള്ളത്, റോഡിന് സമാന്തരമായിട്ടാണ്. നിലവിൽ ഈ വൈകുന്നേര സമയത്ത് ഭയങ്കര തിരക്കുണ്ട്. അത് ഒരേ സമയം വളരെ സന്തോഷം ഉണ്ടാക്കുന്നതും പ്രയാസം ഉണ്ടാക്കുന്നതുമായ കാര്യമാണ്. അപ്പോൾ ഒരുപാട് വെയിറ്റിംഗ് സമയം വരുന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിച്ചണിന്റെ പരിമിതിയുണ്ട്. ഈ 600 സ്ക്വയർ ഫീറ്റ് കിച്ചൺ പോരാ ശരിക്കും ഇത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ. അങ്ങനത്തെ കുറച്ച് പരിമിതികളുണ്ട് നിലവിൽ. ഞങ്ങൾ പുതിയ വരുന്ന പ്രോജക്റ്റുകളുടെ റെയിൽവേയോട് പറഞ്ഞിട്ടുള്ളതാണ്, ശരിക്കും മിനിമം 2 കോച്ചെങ്കിലും ഡൈനിങ് സ്പേസ് ആയിട്ട് അനുവദിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ടായി പോവുള്ളൂ. നിലവിൽ ഞങ്ങൾ തിരുവനന്തപുരം ഡിവിഷനിൽ ബന്ധപ്പെട്ട് മട്ടാഞ്ചേരി ഞങ്ങൾക്ക് കോച്ച് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടാഞ്ചേരി ഒരു 100-100 വർഷം പഴക്കമുള്ള ഒരു സ്റ്റേഷനുണ്ട്. ഇപ്പോൾ വർക്കിംഗ് അല്ല, ആ സ്റ്റേഷന്റെ പുറത്ത് മെയിൻ റോഡിൽ ഞങ്ങളൊന്ന് കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് നിലവിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫറൂഖിൽ ചെയ്യുന്നുണ്ട്, ഒരു നാഗർകോവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മാസത്തിനിടയിൽ ഒരു 10 സ്റ്റേഷനുകളിൽ സമാന്തരമായി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കോച്ച് ഞങ്ങൾ ആദ്യം പോയി കണ്ടത് ഷൊർണൂർ ഡിപ്പോയിലാണ്. അവിടുന്ന് കണ്ടു. അപ്പോൾ അവിടുന്ന് ഇതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു, സീറ്റ് പാർട്ടീഷൻ. അതിനുവേണ്ടി റെയിൽവേയിൽ മംഗലാപുരം കൊണ്ടുപോയി. മംഗലാപുരം ഡിപ്പോ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത് പയ്യന്നൂരിനടുത്തുള്ള ഒളവറയാണ് തന്നത്. ഒളവറയിൽ നിന്ന് ഞങ്ങൾ

0: മൂന്ന് നാല് ട്രെയിൻ ഉപയോഗിച്ച് പൊക്കി വലിയ ട്രെയിലറിൽ ബൈ റോഡ് ഒരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഭയങ്കര റിസ്ക് ആണ് എടുത്തത്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ട്രാക്ക് ഇതുപോലെ തന്നെ റെയിൽവേ നീലേശ്വരത്ത് ഉപേക്ഷിച്ച ട്രാക്ക് ഉണ്ടായിരുന്നു, അതുപോലെ റെയിൽസും ഉണ്ടായിരുന്നു, സ്ലീപ്പേഴ്സ്. അത് ഞങ്ങളൊരു ബൈ റോഡ് ഇതുപോലെ ലോറി ഉപയോഗിച്ച് കൊണ്ടുവന്ന് ഇവിടെ റെയിൽവേ ഓഫീസർമാരുടെ സഹായത്തോടുകൂടി ഫിക്സ് ചെയ്തതാണ്.
1: റെസ്റ്റോറന്റ് കോച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്.
0: ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊരു USB ആയിട്ട് ഇപ്പൊ ഞങ്ങൾ കാണുന്ന എന്താന്ന് വെച്ചാൽ, വൈകുന്നേരം ഒരു 3 മണി മുതൽ നമുക്കൊരു മലബാറിന്റെ ഒരു 40-50 ടൈപ്പ് ഓഫ് സ്നാക്സ് എല്ലാ ദിവസവും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു 8 മണി വരെ കൊടുക്കാവുന്ന രീതിയിൽ ഉള്ള സ്നാക്സ് ഞങ്ങൾ കരുതുന്നുണ്ട്. ഒരു 50 വെറൈറ്റി സ്നാക്സ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ചായയിൽ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്ത് നല്ല ചായ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല അഭിപ്രായത്തിലാണ് പോകുന്നത് ചായ. അതാണ് ഞങ്ങളൊരു വലിയ ഫോക്കസ്. അതുപോലെ തന്നെ മെനുവിന്റെ കാര്യത്തിൽ രാത്രി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചൈനീസ് മെനു എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും. അറബിക് ഉണ്ട്, നമ്മുടെ നാടൻ ഭക്ഷണം കിട്ടുന്നുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഈ പരിമിതികൾക്കുള്ളിലും ഇതൊക്കെ ചെയ്ത് മെനു ഒരു വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിലവിലിപ്പോൾ നമുക്ക് 5 വർഷത്തേക്കാണ് ഈ കോൺട്രാക്ട് റെയിൽവേ തന്നിട്ടുള്ളത്. 5 വർഷം കഴിയുമ്പോൾ പുതുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിലവിൽ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ണൂർ സ്റ്റേഷനിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തലശ്ശേരി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം പാലക്കാട് നിന്നാണ് ഡിവിഷൻ ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആളുകൾ അതൊരു ഭക്ഷണം കഴിക്കാന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇവിടെ എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുക ആളുകൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രിയൊക്കെ ഇത്രയും റഷ് ഉണ്ടാവുന്നത്. ആളുകൾ വന്ന് മക്കളെയൊക്കെ കൂട്ടി വന്നൊരു ഫോട്ടോ എടുക്കുക, അത് പോസ്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി എഴുതുക, ഞങ്ങൾ തന്നെ ഒരുപാട് പോസ്റ്റ് കാണുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ കംപ്ലൈന്റുകളും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ വിപുലമായിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ സാധാരണ ഒരു ഹോട്ടൽ ചെയ്യുന്നതിൽ കൂടുതൽ, റെസ്റ്റോറൻറ്റ് ചെയ്യുന്നതിൽ കൂടുതലുള്ള ഡ്രൈനേജ് സിസ്റ്റം സയന്റിഫിക്കലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഖരാവസ്ഥയിലുള്ള മാലിന്യങ്ങളൊക്കെ രാത്രി തന്നെ റിമൂവ് ചെയ്യും, ബാക്കിയുള്ളത് പ്രോപ്പർലി ഡ്രൈനേജ് സിസ്റ്റം വഴി ക്ലിയർ ചെയ്തുകൊണ്ട്.
1: യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രെയിൻ കോച്ചിനുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വേറിട്ടൊരു അനുഭവമാണ് ഈ റെസ്റ്റോറന്റ് സമ്മാനിക്കുന്നത്.
2: എന്റെ പേര് അനിഷ്മ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ കണ്ണൂർ വന്നിട്ടുണ്ട്, പയ്യന്നൂർ വന്നിട്ടുണ്ട്. പക്ഷെ ഫുഡിന് വേണ്ടി ഒരുപാട് നമ്മൾ ഇവിടെ അടുത്തൊന്നും നല്ല ഫുഡ് കിട്ടത്തില്ല. അപ്പോഴത്തേക്കും നമ്മളിന്ന് ട്രെയിൻ ഇറങ്ങിയത് ഫസ്റ്റ് കണ്ടത് ഉള്ളിലൊന്ന് ചായ കുടിച്ചിട്ടാ വന്നത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴേ ഇതുപോലെ പുതുതായിട്ട് ഓപ്പൺ ആക്കിയത് കണ്ട്, അപ്പൊ നമുക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഫുഡിന് വേണ്ടി നമ്മള് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേ വന്നപ്പോഴത്തേക്ക്. ഫുഡ് കഴിച്ചപ്പോഴും നല്ല ഫുഡാ. ഇപ്പൊ നമ്മള് ചിക്കൻ ബിരിയാണി കഴിച്ചത്, നല്ല സർവീസാ, എല്ലാം ഓക്കെയാണ്, സന്തോഷമുണ്ട്. മോഡലും വ്യത്യസ്ത രീതിക്കാണ്. ബസിന്റെ മോഡലൊക്കെ കണ്ടിട്ടുണ്ട്, ട്രെയിനിന്റെ ഒരു സെറ്റപ്പിൽ ആദ്യമായിട്ടാണ്. പുറത്തുനിന്ന് കണ്ടതിനേക്കാളും ഉള്ളില് ഉള്ള ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്.
3: എന്റെ പേര് നീതു, എന്റെ സ്ഥലം പുഞ്ചക്കാടാണ്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയായിട്ടാണ് സ്റ്റേഷന്റെ ഇതിവിടെ ഒരു സംരംഭം തുടങ്ങിയത്, ഒരു ഹോട്ടൽ സംരംഭം തുടങ്ങിയത്. ഏറ്റവും വളരെ ജനങ്ങൾക്ക് ഉപകാരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ 6 മണി ടു രാത്രി 11 മണി വരെയാണ് ടൈം. രാവിലെ സ്റ്റേഷനിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഏറ്റവും അടുത്ത് തന്നെ അവർക്ക് ആക്സസിബിൾ ആണ് ഫുഡും അതൊക്കെ. മറിച്ച് മുന്നേ ആണെങ്കിൽ ടൗണിലാണ്, ഇപ്പോൾ ആക്സസിബിൾ ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് ഇതിൻ്റെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ തന്നെ കുറെ ആളുകൾ കാണാനായിട്ട്, അതായത് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ ഒരു സംരംഭം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ്. എല്ലാവർക്കും വന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് എടുക്കണു. അതുപോലെ ഫുഡിനെ കുറിച്ചായാലും നല്ല അഭിപ്രായമാണ്. നേറ്റീവ് ആൾക്കാരും വരുന്നുണ്ട്, ഇപ്പൊ മോർണിംഗ് ആയാലും ഉച്ചയ്ക്ക്, നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കുട്ടികളെ കൂട്ടിയിട്ടായാലും ഫാമിലീസ് അധികം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്നത് നൈറ്റ് ഒക്കെയാണ്.
1: ചക്രങ്ങൾ നിശ്ചലമായെങ്കിലും ഇവിടെ അടിച്ചുയരുന്ന ചൂട് ചായയുടെ ആവിയിലും വിഭവങ്ങളുടെ സുഗന്ധത്തിലും പുത്തൻ ആശയങ്ങളും സൗഹൃദങ്ങളും ഓടിത്തുടങ്ങുകയാണ്.
0: നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് ടൈം ഇപ്പോൾ ഒരു രാവിലെ 5 മണി മുതൽ രാത്രി 2 മണി വരെയാണ് ഇപ്പോൾ നമ്മളിപ്പം ഓപ്പൺ ആയിട്ടുള്ളത്. നിലവിൽ 24 hours ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഉള്ളത്.
1: മാനേജിംഗ് പാർട്ണർ സാജിദ്.
0: ഫുള്ളി എയർ കണ്ടീഷൻ ആണ്, അതുപോലെ അത്യാവശ്യം നല്ല ഇന്റീരിയറും നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫർണിഷ് നല്ല രീതിയിൽ തന്നെ, അത്യാവശ്യം ഇതിൻ്റെ ഉള്ള എല്ലാ ട്രെയിനിന്റെ ഉള്ളിൽ ഒരു ലക്ഷറി ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പരമാവധി അത്യാവശ്യം നല്ല രീതി, നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇവിടെ ഒരു 40 അടുക്ക സ്റ്റാഫ് ഉണ്ട് മൊത്തത്തിൽ ഇപ്പം നിലവിൽ. അതിപ്പോൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് കുറച്ചുകൂടെ നല്ല സർവീസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടക്കമായതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണുള്ളത്. അത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വരാനുള്ളത് മട്ടാഞ്ചേരി വരാനുണ്ട്. ഇപ്പോൾ അവിടെ കോച്ച് കൊണ്ടുവച്ചു, ഇനി അടുത്ത സ്റ്റേജിലുള്ള വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാസർഗോഡും വരുന്നുണ്ട്, അതുപോലെ ഫറോക്കിൽ വരുന്നുണ്ട്, നാഗർകോവിൽ വരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം സൗകര്യത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു 40-50 സീറ്റാണ് സൗകര്യത്തിൽ ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര

ലിസ്റ്റഡ് ആവും. രാവിലെ ഇപ്പോ 5 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. രാവിലെ ടീ സ്നാക്സ്, അതുപോലെ ദോശ ഐറ്റംസ്, ദോശയിൽ കുറെ വെറൈറ്റികളുണ്ട്. മസാല ദോശ, നെയ്റോസ്റ്റ്, ദോശയിൽ കുറെ വെറൈറ്റികളുണ്ട്. അതുപോലെ ബാക്കിയുള്ള പല പല വിധത്തിലുള്ള സ്നാക്സ്.

0: ടീ പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ ചാറ്റ് ഐറ്റംസ് ഉണ്ട്, ഐസ്ക്രീം, അതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് കൗണ്ടേഴ്സ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. രാത്രി ഏകദേശം 2 മണി വരെ അതൊക്കെ ഓപ്പൺ ആണ്. റെസ്റ്റോറന്റ് ഏകദേശം 11 മണി വരെ റെസ്റ്റോറന്റ് ഉണ്ട്. അതിനുശേഷം ചായന്റെ കൗണ്ടറൊക്കെ രാത്രി 2 മണി വരെ, രാത്രി വരുന്ന എല്ലാ വണ്ടിയിലും വരുന്ന ആൾക്കാർക്കും വൈകിട്ട് വരുന്ന ആൾക്കാർക്കും കഴിക്കാനുള്ള രീതിയിൽ തന്നെ സൗകര്യം ചെയ്തിട്ടുണ്ട്. രാത്രി 2 മണി ക്ലോസ് ചെയ്യും, രാവിലെ 5 മണിക്ക് ഓപ്പൺ ആണ്. യാത്രക്കാർ മാത്രമല്ല, സമീപത്തിലെ എല്ലാ ആൾക്കാരും ഫാമിലി ആയിട്ട് തന്നെ ഈ ചുറ്റുവട്ടത്തിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാ ആൾക്കാരും വന്ന് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ
1: ഷെഫ്, വെയിറ്റർ, മാനേജ്മെന്റ് തുടങ്ങി നിരവധി തൊഴിലവസരങ്ങൾ നൽകാൻ ഈ പ്രാദേശിക സംരംഭത്തിന് സാധിക്കുന്നു.
2: എന്റെ പേര് ഫാത്തിമ, സ്ഥലം കാസർഗോഡാണ്, കാസർഗോഡ് ഉദുമ ബാക്കൽ കോട്ടുകളാണ്. ഇവിടെ ഞാൻ സീനിയർ വെയിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യണം. ഇവിടെ ജോലി കസ്റ്റമർ ഓർഡർ എടുക്കുക, അവരെ ഹാപ്പി ആക്കുക, അവർക്ക് നല്ല ഫുഡ് കൊടുക്കുക, അവർക്ക് നല്ല സർവീസ് കൊടുക്കുക. ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ അൽഫാം, ന്യൂഡിൽസ്, ഇങ്ങനത്തെ ഇതാണ് സ്പെഷ്യലായിട്ട് ക്രീമി അൽഫാം ഉണ്ട്. പിന്നെ റാപ്പ്, ബർഗർ, പിസ്ത, അങ്ങനത്തെ ഐറ്റംസ്. ഇവിടെ സ്റ്റാഫ് ഒരു കുറച്ചധികം ഉണ്ട്. എല്ലാവർക്കും ഷിഫ്റ്റ് വൈസ് ആയിട്ടാണ് ഡ്യൂട്ടി ഉള്ളത്. മോർണിംഗ് ഡ്യൂട്ടി, ഷിഫ്റ്റ് 8, അങ്ങനെ ഡ്യൂട്ടിയാണ്. ഞാനിപ്പോൾ ഈ ഹോട്ടൽ ഫീൽഡിൽ വന്നിട്ട് 1.5 വർഷമായി. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ ഒരു ബോഗി കോഴ്സ് എന്ന ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഇതിന് മുന്നേ ഇറക്കിയത് നോർമൽ റെസ്റ്റോറൻറ്റാണ്.
3: എൻ്റെ പേര് അതീഷ്, സ്ഥലം തളിപ്പറമ്പാണ്. റെസ്റ്റോറൻറ്റ് ഫീൽഡ് വന്നിട്ട് 10-16 വർഷമായി. ഇതിനു മുമ്പേ ചെന്നൈയിലായിരുന്നു, വേറെ ഗാർമെന്റ്സ് ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ ജോലി ചെയ്ത് വന്നത് ക്യാപ്റ്റന്മാരൊക്കെ പഠിപ്പിച്ചു വന്നത് ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രസൻറ്റേഷൻ എന്നാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷനിൽ പെടുന്നതാണ് നമ്മളൊരു നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക, അറ്റ്മോസ്ഫിയർ, കാര്യങ്ങൾ, നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് കാണുന്ന ഫാൻ, ലൈറ്റ്, കാര്യങ്ങൾ, ടേബിൾസ്, കുഷ്യൻ, സോഫ സെറ്റുകൾ, കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ ട്രെയിനിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇതൊക്കെ ഒത്തണിങ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തേക്ക് ജോലിക്ക് വരാൻ കാരണം. ഒരു വെയിറ്റർ, ക്യാപ്റ്റൻ എന്ന ലെവലില് ഒരു 5 വയസ്സുള്ള കുഞ്ഞിനെ ഒരു അമ്മ എങ്ങനെ പരിചരിക്കുന്നുവോ അതുപോലെ ആയിരിക്കണം ഒരു കസ്റ്റമർ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കസ്റ്റമർ ഡീലിങ്സ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. കുട്ടികളോട് കളിക്കുക, പിന്നെ വയസ്സിലെ ആൾക്കാർ വന്നിരുന്ന ഫുഡ് കൈ കഴുകാൻ പറ്റില്ലെങ്കിൽ അവർ കൈ പിടിച്ചുകൊണ്ട് പോയി കൈ കഴുകി കൊടുക്കുക, ഫിംഗർ ബോൾ കൊടുക്കുക. നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ ആയിരിക്കണം. കയ്യും കോട്ടും കെട്ടി ഇരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാണ്ടിരുന്നാലേ അത് ആൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു ഫാമിലിയും കുട്ടി വന്നിരുന്നാൽ നമ്മൾ അതുപോലെ സെർവ് ചെയ്താൽ മാത്രമല്ലേ പിന്നെ തിരിച്ച് ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുള്ളൂ.
4: ഞാൻ അഡ്വക്കേറ്റ് റഷീദ് കൗവായി, DRUCC മെമ്പർ, പാലക്കാട് ഡിവിഷൻ. തെയ്യങ്ങളുടെയും തിറകളുടെയും പൂരക്കളിയുടെയും ഒക്കെ കേളി കേട്ട പയ്യന്നൂരിലെ ജനങ്ങൾക്ക് റെയിൽവേയുടെ ഒരു പുതിയ ഹോട്ടൽ സംരംഭം ഒരു വേറിട്ട അനുഭവമായി മാറിയിരിക്കുകയാണ്. ഈ സംരംഭത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിലുള്ള നിരക്കിൽ ഭക്ഷ്യ വസ്തുക്കൾ ലഭിക്കുന്നു എന്നതാണ്. ഈ സംരംഭം ടൂറിസം രംഗത്ത് കൂടുതൽ ഉത്തേജകം നൽകുകയും സാധാരണ റെയിൽ യാത്രക്കാർക്ക് ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഹോട്ടൽ തൊട്ടടുത്തുണ്ട് എന്നത് ഒരു ആശ്വാസം കൂടിയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ റെയിൽവേയിൽ ഉപയോഗശൂന്യമായ നിരവധി കോച്ചുകളുണ്ട്. അവയെല്ലാം ഉപയോഗപ്പെടുത്തി കൂടുതൽ ഇതുപോലുള്ള ഹോട്ടലുകൾ ആരംഭിക്കാൻ റെയിൽവേ തയ്യാറാവണം. റെയിൽവേയുടെ വരുമാനത്തോടൊപ്പം ജനക്ഷേമവും ഉറപ്പുവരുത്താൻ തയ്യാറായാൽ ഇതൊരു മാതൃകാ പ്രവർത്തനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സ്റ്റേഷന്റെ മുഖം മാറുമ്പോൾ പ്രധാന കവാടത്തിന് സമീപം തല ഉയർത്തി നിൽക്കുന്ന ഈ കോച്ച് റെസ്റ്റോറന്റ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഏറെ സഹായകമാവുകയാണ്.
4: റെയിൽവേ കോച്ച് റെസ്റ്റോറന്റ് ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെ പയ്യന്നൂരിലെ റെയിൽവേ സ്റ്റേഷൻ പടിഞ്ഞാറ് വശവും അതുപോലെ തന്നെ കിഴക്ക് വശവും വികസനത്തിന്റെ കുതിപ്പിലേക്ക് നീങ്ങുകയാണ്. കിഴക്ക് വശത്ത് നമുക്കറിയാം സൗകര്യങ്ങളോടുകൂടി ലിഫ്റ്റും അതുപോലെ തന്നെ നടപ്പാതയും വളരെയേറെ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ, കിഴക്ക് വശത്തു നിന്ന് വരുന്ന യാത്രക്കാർക്കും നാട്ടുകാർക്കും കൂടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഓവർബ്രിഡ്ജുകളും അതുപോലെ തന്നെ ലിഫ്റ്റും വരാൻ പോവുകയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കറിയാം എസ്കലേറ്ററിന്റെ പണി ഒരു ഭാഗത്ത് നടക്കുന്നു, അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു, മറ്റൊരു ലിഫ്റ്റ് കൂടി പ്രപ്പോസലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പയ്യന്നൂര് ഒരു പ്രധാന സ്റ്റേഷനായി മാറുകയാണ്. പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗലാപുരം പോകുന്നതോടുകൂടി പയ്യന്നൂരിന്റെ പ്രാധാന്യം കൂടി വരുമ്പോൾ ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ പയ്യന്നൂർ സ്റ്റേഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. അതോടൊപ്പം ഏഴിമല നാവൽ അക്കാദമിയും അതുപോലെ തന്നെ പെരിയാർ മെഡിക്കൽ കോളേജും പെരിങ്ങോം CRPF കേന്ദ്രത്തിലൊക്കെ ഡോക്ടർമാരായാലും മറ്റു ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. സ്വാഭാവികമായും അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ വരുന്നത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്ത് വളരെ ഉപകാരപ്രദമായ പരിപാടി നടക്കുന്നു, അതോടൊപ്പം ഈ പറഞ്ഞ രണ്ട് ഭാഗത്തു കൂടി വികസനത്തിന്റെ ഒരു പുതിയ വെളിച്ചം നമുക്ക് കാണാം. കാണാൻ സാധിക്കുന്നു. ഈ കിഴക്ക് വശത്തുള്ള ഡെവലപ്മെന്റ് കൂടി അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുജനങ്ങൾ, നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷൻ മുറിച്ച് കടന്നു വേണം ഈ ഭാഗത്ത് കൊച്ചി ടൗണിലെത്താനും, അതുപോലെ തന്നെ അവിടെയുള്ള അത് പരമ്പരാഗതമായി വരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തു കൂടി നല്ലൊരു ഫ്ലൈ ഓവർ നിർമ്മാണം

0: പൂർത്തീകരിച്ചിരിക്കുന്നു. പോരാത്തതിന് മറ്റൊരു ഫ്ലൈ ഓവർ കൂടി അവിടെ നിർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ വിശാലമായ നല്ല മാർബിൾ വിരിച്ച പ്ലാറ്റ്ഫോം, ടിക്കറ്റ് കൗണ്ടറുകൾ വേണ്ടുവോളം, പഴയ ക്യൂ സിസ്റ്റം ഒന്നും ഇവിടെ ഇപ്പോൾ ആവശ്യമില്ല. ആളുകൾക്ക് വളരെ എളുപ്പം തന്നെ ടിക്കറ്റ് ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു ബിഗ് ഫാൻ, അത് പയ്യന്നൂരിന്റെ ഒരു പ്രത്യേകതയാണ്. അതും കൂടി ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ വികസന കുതിപ്പ് അനുഭവപ്പെടാവുന്നതോടൊപ്പം യാത്രക്കാർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേഷനായി ഇത് മാറും. അമൃത് ഭാരത് പദ്ധതി പണി ഏകദേശം 80% പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള പണി കൂടി വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സമ്മർദ്ദം ആളുകളുടെ ഇടയിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഈ സ്റ്റേഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. എല്ലാ മേഖലയിലും നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇനിയും കൊണ്ടുവരാൻ റെയിൽവേക്ക് സാധിക്കും. റെയിൽവേ കോച്ച് റെസ്റ്റോറന്റ് വന്നതോടുകൂടി പയ്യന്നൂര് കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു റെയിൽവേ സ്റ്റേഷനായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നൂറുകണക്കിന് ആളുകളാണ് ദിവസേന എന്നോളം ഈ കോച്ചിനകത്ത് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അവിടെ അത് കണ്ടാസ്വദിക്കാനൊക്കെ എത്തിച്ചേരുന്നത്. ഇതൊരു വലിയ മാറ്റം തന്നെ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം അമൃത് ഭാരത് പദ്ധതി കൂടി ഇവിടെ പൂർത്തിയാകുമ്പോൾ വലിയൊരു മാറ്റം പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: വെറുമൊരു ചായക്കട എന്ന സങ്കല്പത്തിനപ്പുറം റെയിൽവേയുടെ പാഴായി പോകുമായിരുന്ന ഒരു വിഭവശേഷിയെ ലാഭകരമായ ഒരു വ്യവസായമാക്കി മാറ്റിയ മികച്ചൊരു ടൂറിസം ബിസിനസ് മാതൃക കൂടിയാണ് പയ്യന്നൂരിലെ ഈ കോച്ച് റെസ്റ്റോറന്റ്. കോച്ചിനകത്തെ റെസ്റ്റോറന്റ്. ഇന്നത്തെ ചാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ജ്യോതി രാജീവ്.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. വൈറ്റ് കെയിൻ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം 2:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇരുവേരി CHC സായാന്ന OPയിൽ ഡോക്ടറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 24 രാവിലെ 11 കണ്ണൂർ കലക്ട്രേറ്റിൽ എത്തിച്ചേരണം. കാസർഗോഡ് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിയിൽ ട്രെയിനികളെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 28 രാവിലെ 10 കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 18-35 മധ്യേ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2-20-31-18. ക്ഷീരവികസന വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കുന്ന മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിൽ വിമൻ കാറ്റിൽ കെയർ വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ്. പ്രായപരിധി 18-45 മധ്യേ. അപേക്ഷകർ അതത് ബ്ലോക്കുകളിലെ സ്ഥിര താമസക്കാരായിരിക്കണം. ജില്ലയിലെ 6 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഓരോ ഒഴിവുകളാണുള്ളത്. അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 19 വൈകിട്ട് 4 മുൻപായി ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റുകളിൽ സമർപ്പിക്കണം. കൂടിക്കാഴ്ച 27 രാവിലെ 10:30 ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-2-55-4-7-5. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം

0: ടെക്നോളജിയിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റിന് ഒരു ഒഴിവുണ്ട്. യോഗ്യത ബികോം, HDC അല്ലെങ്കിൽ തത്തുല്യം. അക്കൗണ്ട്സ് വിഭാഗത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. 36 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 22-ന് രാവിലെ 11 മണിക്ക് തോട്ടടയിലുള്ള IIHT വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497283539390. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ കോഴ്സുകൾക്ക് ഫീസ് ഇളവോടെ പഠിക്കാൻ അവസരം. താൽപര്യമുള്ളവർക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 64 27 22. SAP കേരളയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 24 തൊഴിൽ മേള സംഘടിപ്പിക്കും. ഫോൺ നമ്പർ 94 47 32 63 19. കണ്ണൂർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ട്രെയിനികളെ നിയമിക്കുന്നു. പ്രായപരിധി 18-35 മധ്യേ. ഈ മാസം 17 രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 90 48 0 22 24 0. കണ്ണൂർ റൂറൽ ജില്ലയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ജില്ലാ പോലീസ് മേധാവി, കണ്ണൂർ റൂറൽ, മാങ്ങാട്ടുപറമ്പ് എന്ന വിലാസത്തിൽ ഈ മാസം 17 വൈകിട്ട് 5 മണിക്ക് മുൻപ് ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 16 57 37 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-3740.
0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ നാഷണൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീ ദുർഗാ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2-ാം തവണയാണ് ഇന്ത്യ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% ആയി കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ട്.

0: ണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരിമ്പ് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ മുൻ അംഗം രമേശ് ചന്ദ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും. കരിമ്പ് കർഷകരുടെ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ ഏകദേശം 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. വ്യോമാക്രമണം ഉണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
1: Yesterday also there was attack on Aramco headquarters. We condemn all such attacks on civilian infrastructure in Saudi Arabia, and we feel that such attacks need to cease immediately. They are totally unacceptable. We stand in solidarity with the people and government of Saudi Arabia in defense of their sovereignty, and we hope there is return to peace and normalcy in the region soon.
0: കാർഷിക മേഖലയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് ആഘോഷിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത കാർഷിക മേഖലയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31-നാണ് പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
2: हरियाणा में तमिलनाडु चलता रहे और तमिलनाडु में हरियाणा चलता रहे, देश की एकता को जोड़ने का, देश के अन्य राज्यों को पहचानने का, अन्य भाषाओं को जानने का एक सहज उपक्रम बनेगा.
0: ഇന്ത്യയിലെയും കാനഡയിലെയും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാനഡയുമായി ക്രിയാത്മകവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. വ്യാപാരം, സാങ്കേതികവിദ്യ, സുരക്ഷ, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്ന് നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം, UPI ഇടപാടുകൾക്കുള്ള കമ്മീഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ച, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയവയും ഇന്നത്തെ കാര്യപരിപാടികളിൽ ഉൾപ്പെടുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ്

0: പരമ്പരയിലെ നാലാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ജയം. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടുത്തിയത്. വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-2 സമനിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ലോക വൈറ്റ് കെയിൻ ദിനം. കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും സഹായിക്കുന്ന വെളുത്ത വടി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ളവരുടെ അവകാശങ്ങളെയും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം, മലപ്പുറം അടക്കം വിവിധ ജില്ലകളിൽ വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിക്കും.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം ഇന്ന് നടക്കും. വയനാട് കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജർമ്മനിയിൽ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ ബഹുമൂല്യ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 35:20.
3: FM ഡയറി തുടർന്ന് കേൾക്കാം.
4: അപൂർവ ഗാനം.

1962 പുറത്തിറങ്ങിയ കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കു വേണ്ടി യേശുദാസും പി ലീലയും പാടിയ കുമാരനാശാൻ കവിതാ ശകലമാണ് നിങ്ങൾ കേട്ടത്. കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന രചനയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. കെ എസ് ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെയാണ് യേശുദാസിന്റെ പിന്നണി ഗാനചരിത്രം ആരംഭിക്കുന്നത്. സംഗീതം എം ബി ശ്രീനിവാസൻ. ഈ ചിത്രത്തിൽ ഇതിനു പുറമെ ഒരു ഹാസ്യഗാനവും ശ്രീനാരായണ ഗുരു രചിച്ച ഒരു കവിതാശകലവുമാണ് യേശുദാസ് പാടിയിട്ടുള്ളത്.

0: தெரிந்து அட்டென்ஷன் பெண்ணே அட்டென்ஷன்.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം എന്ന പുസ്തകം എഴുതിയത് ആരൊക്കെ ചേർന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമും ബഹിരാകാശ ഗവേഷകനായ YS രാജനും ചേർന്നെഴുതിയ പുസ്തകമാണ് ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. 2020 ആവുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു 1998 പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം.
2: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്.
1: വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് സംസാരിക്കുന്നു.
3: ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉയർന്ന വിദ്യാഭ്യാസം സാമ്പത്തികമായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു ബിരുദ കോഴ്സിന് തന്നെ വർഷം തോറും 10,000 മുതൽ ലക്ഷങ്ങൾ വരെ ചിലവ് വരാം. പക്ഷേ പല വിദ്യാർത്ഥികൾക്കും അറിയാത്ത ഒരു പ്രധാന സത്യമുണ്ട്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വിവിധ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്ന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പായും വിവിധ സാമ്പത്തിക സഹായങ്ങളായും നൽകുന്നത്. നിർഭാഗ്യവശാൽ ഈ അവസരങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ പോലും നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ലഭ്യമായ പല സ്കോളർഷിപ്പുകളും ട്യൂഷൻ ഫീസ് മാത്രമല്ല, ഹോസ്റ്റൽ ഫീസ്, പുസ്തക ചെലവുകൾ, മന്ത്ലി സ്റ്റൈപ്പൻ, ഗവേഷണ സഹായം, വിദേശ പഠന സഹായം തുടങ്ങിയവയും ഉൾക്കൊള്ളുന്നവയാണ്. അതിനാൽ ഓരോ വിദ്യാർത്ഥിയും തനിക്ക് ലഭ്യമാകുന്ന സ്കോളർഷിപ്പ് അവസരങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അവ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഇ ഗ്രാന്റ്. കേരളത്തിലെ

0: വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സഹായ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇ ഗ്രാന്റ്. SC, ST, OEC, OBC, SCBC തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ ഫീസ് ആനുകൂല്യങ്ങളും സ്റ്റൈപ്പൻഡുകളും ഈ സംവിധാനത്തിലൂടെ ലഭിക്കുന്നു. SC, ST, OEC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി ബാധകമല്ല. ബിരുദം, ബിരുദാനന്തര ബിരുദം, പോളിടെക്നിക്, ITI, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങി നിരവധി പഠനമേഖലകൾ ഇ ഗ്രാന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ആവശ്യമാണ്. ഇതിന്റെ പ്രധാന യോഗ്യതകളിലേക്കൊന്ന് നോക്കാം. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം. SC, ST, OEC, OBC എന്നീ അർഹമായ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ പ്രീ മെട്രിക് അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക് തലത്തിൽ, അതായത് ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, PhD തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്നവരായിരിക്കണം. മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ കോട്ട പ്രകാരം പ്രവേശനം നേടിയവരായിരിക്കണം. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ സാധാരണയായി എല്ലാ മാസവും കുറഞ്ഞത് 75% ഹാജർ നിലനിർത്തേണ്ടതുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്ക് അക്കൌണ്ടിലെ പേര്, ആധാർ കാർഡിലെ പേര്, കോളേജ് രേഖകളിലെ പേര് ഇവ തമ്മിൽ പൊരുത്തപ്പെടണം. പേരിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ചിലപ്പോൾ അപേക്ഷയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കുക. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളിലൊന്നായ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ പറ്റി പരിചയപ്പെടാം. മുൻപ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നടപ്പിലാക്കിയിരുന്ന ഈ പദ്ധതി ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. പ്ലസ് ടുവിൽ മികച്ച മാർക്ക് നേടിയതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് പ്രധാനമായും നൽകുന്നത്. ജനറൽ, SC, ST, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നവർക്കും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കാം. ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കും. ഒരു അക്കാദമിക് വർഷത്തിൽ പരമാവധി 10,000 രൂപ വരെ. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 2,000 വീതം ലഭിക്കും. ഒരു അക്കാദമിക് വർഷത്തിൽ പരമാവധി 20,000 രൂപ വരെ. ബിരുദതലത്തിൽ ഈ സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ളവർക്ക് മാത്രമാണ് PG ആനുകൂല്യങ്ങൾ ബാധകമാകുന്നത്. പ്രൊഫഷണൽ കോഴ്സിൽ ആദ്യത്തെ 3 വർഷത്തേക്ക് പ്രതിമാസം 1,000 വീതവും 4, 5 വർഷങ്ങളിൽ പ്രതിമാസം 2,000 രൂപയും ലഭിക്കും. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സായി പഠിക്കുന്നവരായിരിക്കണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. പാരലൽ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നീ രീതികളിൽ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. മാതാപിതാക്കളുടെ ആകെ വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. കൂടാതെ അപേക്ഷകൻ മറ്റ് സ്കോളർഷിപ്പുകളോ സാമ്പത്തിക സഹായങ്ങളോ ഒരേ സമയം കൈപ്പറ്റാൻ പാടുള്ളതല്ല. ഉയർന്ന വിദ്യാഭ്യാസത്തിനിടെ ദൈനംദിന ചെലവുകൾക്ക് ആശ്വാസമാകുന്ന ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ്.
1: വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. തുടർന്നുള്ള ഭാഗം അടുത്ത വ്യാഴാഴ്ച FM ഡയറിയിൽ.
2: സുപ്രീംകോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യവും മിനിറ്റിൽ 35 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. 35,400 രൂപയും മറ്റ് അലവൻസുകളും ശമ്പളമായി ലഭിക്കും. 2026 സെപ്റ്റംബർ 1 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. സംവരണത്തിന് അർഹരായ സമുദായത്തിൽപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷ, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്, വിവരണാത്മക എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ഒബ്ജക്റ്റീവ്

ടൈപ്പ് പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാകും. ജനറൽ വിഭാഗക്കാർക്ക് 1500 രൂപയും എസ്സി എസ്ടി ഒബിസി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 750 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.ssci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 28 ആണ്. കേന്ദ്ര സർവീസിൽ ഷുഗർ ടെക്നോളജി വകുപ്പിലെ ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ, ഇന്ത്യൻ ലീഗൽ സർവീസിലെ അസിസ്റ്റന്റ് ലെജിസ്ലേറ്റീവ് കൌൺസിലർ, ലോ ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2 കാർഡിയോളജി തുടങ്ങിയ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 12/2026 എന്ന നമ്പറിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16 ആണ്.

0: വടക്കൻ വിശേഷങ്ങൾ ഉത്തര കേരളത്തിന്റെ സ്പന്ദനം. കണ്ണൂർ നഗരത്തിന് ഇനി ആഘോഷരാവുകൾ. കണ്ണൂർ ദസറയ്ക്ക് വർണ്ണാഭമായ തുടക്കം. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനത്തൊരുക്കിയ പ്രത്യേക പവലിയനിൽ ഇനി കലയുടെ 10 നാളുകൾ. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ടൗൺ സ്ക്വയറിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ദസറ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ ഭദ്രദീപം കൊളുത്തി ദസറയ്ക്ക് നന്ദി കുറിച്ചു. ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയും നാടകപ്രവർത്തകനും സിനിമാ നടനുമായ സന്തോഷ് കീഴാറ്റൂർ വിശിഷ്ടാതിഥിയുമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്.
1: നവമി ആഘോഷം എന്ന് പറയുമ്പോൾ തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കണ്ണൂരിന്റെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതസൌഹാർദ്ദത്തോടെ എല്ലാ വിഭാഗം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആഘോഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ തിരുവോരങ്ങളിലുള്ള ദീപാലങ്കാരങ്ങൾ, ആ ദീപാലങ്കാരം നടത്താൻ വേണ്ടി ഇവിടുത്തെ വ്യാപാരികളുടെ പിന്തുണ, എല്ലാ വിഭാഗം ആളുകളുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കോവിലുകളും വളരെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ദസറ ആഘോഷത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്നിനും ഒരു കുറവും വരാത്ത രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ വ്യാപാര സമൂഹത്തിന്റെ ഓരോരാളുകളെയും ഓരോരുത്തരുടെയും പൂർണ്ണമായ പിന്തുണ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വൈവിധ്യങ്ങളായതിനുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് 21-ാം തീയതി നമ്മുടെ മെഗാ ലോൺസോ നമ്മള് ജമുഗ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് ഇന്ന് നമ്മുടെ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും നമ്മുടെ ഈ ബാലങ്കാരങ്ങൾ കാണാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാമെന്നുള്ളത് നമുക്ക് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ വലിയ വിവിധങ്ങളായ ഡാൻസുകളും പാട്ടുകളും ബാൻഡുകളും ഗസലുകളും ഉൾപ്പെടെയുള്ള ഈ ഒരു ആഘോഷ പരിപാടിക്ക് നിങ്ങൾ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കണ്ണൂർ ദസറ 2026 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
0: ദേശീയ വനിതാ കമ്മീഷന്റെയും സംസ്ഥാന വനിതാ കമ്മീഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്റ്റോക്കിംഗ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി കൃഷ്ണമേനോൻ മെമ്മോറിയൽ വനിതാ കോളേജിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു.

0: വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി വൈ ബി ബീന സംസാരിക്കുന്നു.
1: 1990 കേരള വിമൻസ് കമ്മീഷൻ ആക്ട് പ്രകാരം 1996 രൂപീകരിച്ചതാണ് നമ്മുടെ കേരള വനിതാ കമ്മീഷൻ. സംസ്ഥാനത്തെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കും പരാതികൾക്കും വേഗത്തിൽ പരിഹാരം കാണുകയും അദാലത്തുകൾ, കൌൺസിലിംഗ്, സൌജന്യ നിയമസഹായം എന്നിവയിലൂടെ നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ കേരള വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നയങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് വനിതാ കമ്മീഷന്റെ പ്രധാന ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നിയമത്തെക്കുറിച്ച് സ്ത്രീകളിൽ എത്തിക്കുക, സ്ത്രീകളിലും പെൺകുട്ടികളിലും. വനിതാ കമ്മീഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിയമ വകുപ്പുമായിട്ടാണ്. കാരണം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ കേസ് കൊടുക്കാനൊക്കെ പറ്റൂ. കൂടുതലും അവർ കടപ്പെട്ടിരിക്കുന്നത് ആരാണ്? നിയമവകുപ്പ്. അപ്പം മാക്സിമം സ്ത്രീകളിൽ നിയമത്തെക്കുറിച്ച്, അതായത് ഡൌറി, സ്ത്രീ നിയമങ്ങളായിട്ടുള്ള ഡൌറി, പിന്നെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പോഷ് ആക്ട്, ഇപ്പൊ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ വിഷയം തിരഞ്ഞെടുക്കാനായിട്ട് കാരണം രണ്ടു തരം സ്റ്റോക്കിംഗ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റോക്കിംഗ്, സൈബർ സ്റ്റോക്കിംഗ്. സൈബർ സ്റ്റോക്കിംഗ് ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളതാണ്. പണ്ട് ഇത് സ്റ്റോക്കിംഗ് ശല്യം ചെയ്യുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ഇപ്പൊ അതല്ല, ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ ഇതിന് ഇവർക്ക് അറിവുണ്ടായിരിക്കണം. കുട്ടികൾക്ക്, കുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം ഈ കുട്ടികൾ വഴി, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വഴി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അവരുടെ സഹപാഠികളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രോഗ്രാം ഈ കോളേജിലേക്ക് സെലക്ട് ചെയ്തത്.
0: കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജ് വിമൻ സെൽ കോർഡിനേറ്റർ വി പി ശ്രീകല.
2: കണ്ണൂർ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി 200 കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. സ്റ്റോക്കിംഗ്, അതായത് ഫിസിക്കൽ സ്റ്റോക്കിംഗ് മുതൽ സൈബർ സ്റ്റോക്കിംഗിലേക്കുള്ള ആ ഒരു മാറ്റം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിലുള്ള ചർച്ച ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. കൂടാതെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ തുടങ്ങിയവയും ഇവിടെ ചർച്ച വിധേയമായി. കേരളത്തിൽ നിന്നുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള വിഷയ വിദഗ്ധർ സെഷനുകൾ കൈകാര്യം ചെയ്തു.
0: വടക്കൻ വിശേഷങ്ങൾ, ഉത്തര കേരളത്തിന്റെ സ്പന്ദനം, എല്ലാ വ്യാഴാഴ്ചയും FM ഡയറിയിൽ.
3: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
3: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 9:57 കണ്ണൂരിലെത്തേണ്ട, 2:21:14 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർ ഫാസ്റ്റ്, 27 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 2:07 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന, 1:26:18 നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, 7:55 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
7: കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42 കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽസ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടി. രാത്രി 9:30 നവരാത്രി സംഗീതോത്സവത്തിൽ വിദുഷി അമൃത

വെങ്കിടേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എൽ രാമകൃഷ്ണൻ വയലിൻ, ശ്രീ എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, പയ്യന്നൂർ ശ്രീ ഗോവിന്ദപ്രസാദ് മുഖർശംഖ് ഇന്ന് രാത്രി 9:30.

രാവിലെ 8:30 സംഗീതമാധുരിയിൽ. നാടകഗാനങ്ങൾ കേൾക്കാം. ഇന്ന് രാവിലെ 8:30 സംഗീതമാധുരിയിൽ. ഒൻപത് മണിക്ക് ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. ഇന്ന് ഉച്ചയ്ക്ക് 12:15 നാടൻ പാട്ട്. നാട്ടിപ്പാട്ട് അവതരിപ്പിക്കുന്നു ഓ നാരായണിയും സംഘവും. ഉച്ചയ്ക്ക് 12:15. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ദന്തസംരക്ഷണത്തിന്റെ പ്രാധാന്യം, എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മറിയ എം ജോസുമായുള്ള അഭിമുഖം. ഉച്ചയ്ക്ക് 1:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7:00. ഇനി 8:00 സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

അടുത്ത ഗാനം മുടിയനായ പുത്രൻ എന്ന നാടകത്തിന് വേണ്ടി കെ എസ് ജോർജ് പാടിയത്. ദീപങ്ങൾ മങ്ങി കൂരിരുൾ തിങ്ങി. ONV യുടേതാണ് വരികൾ, ദേവരാജന്റെ സംഗീതവും.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി

0: വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: മൂലധനം എന്ന നാടകത്തിൽ ബി ചന്ദ്ര, ദേവരാജൻ എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം. ചിരിക്കുടുക്ക എന്ന് തുടങ്ങുന്ന ഈ പാട്ടിന്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം പകർന്നത് ദേവരാജൻ.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: 7-ാം കടലിൻ അക്കരയുണ്ടോ ഏഴിലം പാല. കെ.എസ്. ജോർജും ദേവരാജനും ചേർന്ന് പാടിയതാണ് ഈ ഗാനം, വിശറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകത്തിൽ നിന്ന്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പ്രതീക്ഷ എന്ന നാടകത്തിൽ എം എ മജീദ്, ടി കെ പുഷ്പവല്ലി എന്നിവർ പാടിയത് ചന്ദന ചന്ദ്രിക എന്നാരംഭിക്കുന്നു. കെ എസ് മുത്തുച്ചെറിയുടെ വരികൾ, എം എ മജീദിന്റെ സംഗീതം.

എൻ എൻ പിള്ള എഴുതി, ജയവിജയ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. നാടകം പ്രേതലോകം. കാട്ടരുവിയും കടലും എന്ന് തുടങ്ങുന്നു.

സെബാസ്റ്റ്യൻ ജോസഫും കൂട്ടരും പാടിയത് നാടകം രാജാ ബിംബിസാരൻ. ബുദ്ധം ശരണം, ധർമ്മം ശരണം, സംഘം ശരണം ഗച്ഛാമി എന്നാരംഭിക്കുന്നു. വരികൾ പി ഭാസ്കരൻ്റേതാണ്, സംഗീതം വി ദക്ഷിണാമൂർത്തിയുടേതും.

ഒരു ഗാനം കൂടി കേൾക്കാം. രക്തപുഷ്പം എന്ന നാടകത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. രചന ഫാദർ പൗസ്റ്റിൻ കപൂച്ചിൻ, സംഗീതം കുമരകം രാജപ്പൻ. കത്തിച്ച ദീപവും കൈകളിലേന്തി എന്നാരംഭിക്കുന്നു.

നാടകഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. രാജ്യത്തെ ജില്ലാ കീഴ്ക്കോടതികളിൽ കേസുകൾ തീർപ്പാകാതെ നീളുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര നിയമമന്ത്രാലയം പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന രാജ്യത്തെ 100 ജുഡീഷ്യൽ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷണാധിഷ്ഠിത ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിന് സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്നാണ്. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി പോലീസിന്റെ പരിശോധനയിൽ MDMA യുമായി ഒരാൾ പിടിയിലായി. തോപ്പുംപടി ചുള്ളിക്കൽ സ്വദേശി സിയാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കെയിൻ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് പരിപാടികൾ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ വലപ്പാട് ബീച്ചിൽ ഭാര്യയെയും 4.5 വയസ്സുകാരൻ മകനെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി. തെക്കിനിയടത്ത് വിജേഷാണ് ഭാര്യ വിസ്മയെയും മകൻ ദക്ഷിണയെയും കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കണ്ണൂർ കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. വാണിജറാം പാടിയത് എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനമെഴുതിയത് ശ്രീമൂല നഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ.

എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനത്തെ തുടർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കും. ചിത്രം ആലോലം. ഗാനം എഴുതിയത് കാവാലം, ഇണം പകർന്നത് ഇളയരാജ.

തൊട്ടാവാടി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രാജു ഫെലിക്സ്, പി സുശീല എന്നിവർ പാടിയത്. വയലാർ രാമവർമ്മയുടേതാണ് വരികൾ. സംഗീതം പകർന്നത് എൽ പി ആർ വർമ്മ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗാനാമൃതത്തിൽ അടുത്തതായി

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495 99 10 15 0497
1: ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: ഈ ഗാനം വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: അടുത്ത ഗാനം നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ജയചന്ദ്രൻ പാടിയതാണ് അടുത്ത ഗാനം. ബ്ലാക്ക് ബെൽറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ഈ പാട്ട് എഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ശ്യാം.

കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഓൻവിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നത്. ഒരു ഗാനം കൂടി കേൾക്കൂ. യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത് ചിത്രം ഭാര്യ ഒരു മന്ത്രി. ബിച്ചു തിരുമലയുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

ഭാര്യ ഒരു മന്ത്രി എന്ന ചിത്രത്തിൽ യേശുദാസും വാണിജ്യറാമും ചേർന്ന് പാടിയ ഈ ഗാനത്തോടെ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു.

രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് പരിപാടിയിൽ.

ആകാശവാണി കണ്ണൂർ എഫ് എം പ്രധാന വാർത്തകൾ. AI സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എന്നിവ സൈനിക ശേഷിയെ പുനർനിർണയിക്കുന്ന കാലത്ത് സാങ്കേതികമായി രാജ്യം കൂടുതൽ കരുത്താർജിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം

0: ചെയ്യുകയായിരുന്നു. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലാന്റിലെ ഇന്ത്യൻ അംബാസഡർ പുനീത് അഗർവാൾ, തായ്ലാന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റുച്ച വരാത്തോൺ എന്നിവർ ചേർന്ന് കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യാവസായിക പങ്കാളിത്തം ശക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലേക്ക് ലാൻഡ് ഐഡി കാർഡിലാക്കി ജനങ്ങളിലെത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അന്തരിച്ച ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: 10 മണി ആകാശവാണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൾഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. ഒരു അൾഷിമേഴ്സ് രോഗിയെ സംബന്ധിച്ച് രോഗതീവ്രത കൂടുന്തോറും രോഗിയേക്കാൾ പ്രയാസപ്പെടുന്നത് അവരെ സംരക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അൾഷിമേഴ്സ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ രോഗി പരിചരണത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അൾഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരാൾക്ക് അൾഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നിരിക്കും, കുറച്ചുനാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നിരിക്കും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോട് അനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ച് വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ

0: എഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മാഡം, അടുത്തതായി ഈ അൽഷിമേഴ്സ് രോഗിയുടെ ഓർമ്മക്കുറവിനോടും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ രോഗി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കുടുംബാംഗങ്ങൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്?
0: അതായത് ഓർമ്മക്കുറവ് ഉണ്ടാകുമ്പോൾ ഒരേ കാര്യങ്ങൾ അവർ വീണ്ടും ചോദിച്ചെന്നിരിക്കും, കാര്യങ്ങൾ വെച്ച് മറന്നെന്നിരിക്കും, സ്ഥലം മാറി വെച്ചെന്നിരിക്കും, പൈസ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്നിരിക്കും, ചിലപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിനോടൊത്ത് നമ്മൾ സമചിത്തതയോടുകൂടി വേണം പെരുമാറാൻ. അത് അവരെ മനസ്സിലാക്കി പെരുമാറുക, വീട്ടിൽ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ അവർക്ക് നൽകണം. കാരണം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അത് അവരെ അവരുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആ വികാരങ്ങൾ, ആ വ്യക്തിത്വം, മാന്യത, ഇവയൊന്നും നമ്മൾ എഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കാമായി തന്നെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ചില നേരങ്ങളിൽ രോഗി ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയോ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ തന്നെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബാംഗങ്ങൾ അത്തരം സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
0: അതായത് രണ്ട് രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആശയക്കുഴപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മുറി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം. ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കാരണം ഒരു നിർജ്ജലീകരണം വന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിലെ അണുബാധ കാരണമോ മറ്റോ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതോ, അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞതോ കൂടിയതോ, അല്ലെങ്കിൽ ചെറിയ സ്ട്രോക്ക് വന്നതോ ഒക്കെ കൊണ്ടാകുമ്പോഴാണ് പലപ്പോഴും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. അല്ല ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗത്തിന്റെ ഭാഗമാണ്, അത് കൂടെയുള്ളവർ തിരിച്ചറിയുക, അതനുസരിച്ച് സമചിത്തതയോടുകൂടി പെരുമാറുക. മറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക, അതായത് അപരിചിതരോട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ പങ്കുവെക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് വഴി തെറ്റിപ്പോകാം. ഈ വഴി തെറ്റിപ്പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിന് പുറത്തു പോയാൽ അവരിങ്ങനെ വാണ്ടർ ചെയ്ത് പോകാം. ഈ വഴി തെറ്റിപ്പോയി അവർക്ക് തിരിച്ച് വീട് എവിടെയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തനിയെ വഴി കണ്ടെത്തി തിരിച്ച് വരാനും കഴിയുകയില്ല. അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ അതാണ് അൽസിമേഴ്സ് ഡിമെൻഷ്യയിലെ മരണസാധ്യതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ രോഗിയെ പുറത്ത് വിടാതെ അടച്ചു പൂട്ടണം എന്ന് പറയുന്നില്ല. തീർച്ചയായും പുറത്തെ എൻവയൺമെന്റ് കാണണം, അത് നമ്മളോടൊപ്പം പോയി വേണം കാണാൻ. ഒരിക്കലും ഒറ്റയ്ക്ക് രോഗി പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അത് വീടും പരിസരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകാൻ ഇടവന്നാൽ പോലും കൂടെയുള്ളവർക്ക്, അതായത് കാണുന്നവർക്ക്, അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ബാൻഡോ അല്ലെങ്കിൽ ലോക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നത് രോഗിയുടെ ശരീരത്തിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കതിൽ ഏറ്റവും പ്രധാനം ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എത്ര കാലയളവിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അതിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായതാണ്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുണ്ടാവുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തോട് അനുബന്ധിച്ച്

0: വെച്ചിട്ടുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക, പെരുമാറ്റത്തിലെ വ്യത്യാസം നമ്മൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, വീട്ടിൽ അൾഷിമേഴ്സ് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്ന് വീട്ടിനുള്ളിലും രണ്ട് വീട്ടിന് പുറത്തും. വീട്ടിന് പുറത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവർ പുറത്തിറങ്ങി പോയാൽ തിരിച്ചു വരാൻ ഉള്ള ബുദ്ധിമുട്ട്, വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഐഡന്റിറ്റി എന്താണെന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും ഒരു ബാൻഡോ സംതിങ് നമുക്ക് വേണം. വീട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, ഇത് വീടിന് പുറത്ത്. പക്ഷേ നമ്മളുടെ ഡിമെൻഷ്യ ഉള്ളവരെന്നല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീട്ടിനുള്ളിലുള്ള അപകടങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും വീഴ്ചകൾ, പ്രായം ചെല്ലുമ്പോൾ എല്ലുകളുടെ എല്ലാം ബലം കുറഞ്ഞു വരുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ വീഴ്ച കൂടുതൽ അപകടകരമാകാം. ആൽസിമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് കാലം ചെല്ലും തോറും ബാലൻസ് കുറച്ചുകൂടി മോശമായിരിക്കും, അവർ പെട്ടെന്ന് വീണു പോവാം. അതുകൊണ്ട് തന്നെ ആ രോഗി ഉപയോഗിക്കുന്ന മുറി, പരിസരങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം അത് കീപ്പ് ചെയ്യേണ്ട. ഉദാഹരണത്തിന് രോഗി ഉപയോഗിക്കുന്ന കസേര, ഒത്തിരി താഴ്ന്ന ഒരു കസേരയാണെങ്കിൽ അതിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകാം. അതുകൊണ്ട് കുറച്ച് ഉയരമുള്ള സീറ്റ്, കുറച്ച് ഉയർന്നൊരു കസേരയായിരിക്കും നല്ലത്. ആം റെസ്റ്റ് വേണം, അപ്പൊ അതിൽ പിടിച്ചെണീക്കാൻ കഴിയും. രോഗി ഉപയോഗിക്കുന്ന കട്ടിൽ, കട്ടിലും ആ കുളിമുറിയും തമ്മിലുള്ള ദൂരം പരമാവധി കുറവായിരിക്കണം. എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. തറയിൽ വെള്ളമൊന്നും വീണ് കിടക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ സൂക്ഷിക്കണം, ആ സ്കിഡിയാത്ത രീതിയിലുള്ള ഫ്ലോർ മാറ്റ് വേണം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ്, വീട്ടിലെ ഫേർണിച്ചേഴ്സിന്റെ അറ്റങ്ങൾ കൂർത്ത് മൂർച്ചയുള്ളവയാണെങ്കിൽ അതിൽ തട്ടി പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഭിത്തിയിലും ബാത്റൂമിനുള്ളിലും ചെറിയ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും, വീഴ്ചയും പ്രിവെന്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിൽ, ബാത്റൂമിൽ പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ പരമാവധി അവരും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. സഹായം വേണ്ടി വരുന്ന സ്റ്റേജസിൽ അതിന് ഒരാളുടെ സഹായത്തോടു കൂടി കുളിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും നിന്ന് കുളിക്കുമ്പോൾ വീഴ്ചയുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സേഫ്. അതിനൊപ്പം ഹാൻഡ് റെയിൽസും കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല. അപ്പൊ എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചം തീരെ കുറഞ്ഞ ഒരു ബൾബ് റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് എണീക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അവർ പെട്ടെന്ന് മറിഞ്ഞ് വീഴാം. അങ്ങനെ വീഴ്ചയിൽ നിന്നും പരമാവധി നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഈ രോഗിക്ക് ഉറപ്പാക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
1: മാഡം, ഒരു വ്യക്തിക്ക് അൾഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: അതായത് അൾഷിമേഴ്സ് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചു കഴിയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ രോഗിയുടെ ഓരോ കഴിവുകളായിട്ട് പതുക്കെ നഷ്ടപ്പെടുകയും പരാശ്രയത്വം കൂടി വരികയും ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം, ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ സാമൂഹിക പിന്തുണ ഈ രോഗിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ ഓർമ്മ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളുമുണ്ട്. അപ്പൊ പരമാവധി ന്യൂറോൺസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ, മാനസികമായിട്ടുള്ള പ്രവർത്തികളിൽ അവർ ഏർപ്പെടണം. അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതായിരിക്കാം, കൂടുതൽ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കാം, പുതുതായിട്ടൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചെറുതായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും ചെറിയ ശാരീരിക വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള എബിലിറ്റീസ് പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ നോക്കണം. മറ്റൊന്ന്, രോഗിക്ക് വരാൻ പോകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, മറവി, ഇതിനോടൊക്കെ കെയർ ഗീവർ, ആ പരിചരിക്കുന്ന ആൾ, രോഗിക്കൊപ്പം ഒരു പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ് ഈ കെയർ ഗീവേഴ്സ്. ആ കെയർ ഗീവേഴ്സ് അവസാനം തളർന്നു പോകും. അപ്പൊ അവര് ഇതിനോടൊത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം, എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനൊത്ത്, ഒരാൾ മാത്രമല്ല കുടുംബം മൊത്തമായിട്ടാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടി വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനും ഉള്ള ഒരു അവസരമാണ്.
1: മാഡം, അവസാനമായി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ അൾഷിമേഴ്സ് രോഗിയുടെ ധനപരമോ അതുപോലെ തന്നെ വ്യവഹാരപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് തന്നെയാണ് നമ്മളുടെ ഏർലി ഡയഗ്നോസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് ധനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കണക്ക് കൂട്ടുന്ന മാത്രമല്ല, കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അത് ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുക, അത് തലച്ചോറിന് എത്രത്തോളം കഴിവുകൾ ബാക്കി

കൊണ്ടുപോകും. അത്രയും നേരത്തെ വേണം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗിക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നിയമപരമായിട്ട് ശരിയാകണമെന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിൽ

0: അസുഖമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, പ്രായത്തിൻ്റെതാണെന്ന് കരുതി അവഗണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള സമയമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്.
1: അൽഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സബിത ആനന്ദ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ ദേശീയ സരസ്മേള 2026 ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീദുർഗ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാമനാട്ടുകര എയർപോർട്ട് റോഡ് ജംഗ്ഷൻ, തൊണ്ടയാട് അരയിടത്ത് പാലം, മാവൂർ റോഡ്, മാനാഞ്ചിറ പാളയം, പുഷ്പ ജംഗ്ഷൻ, ചാലപ്പുറം പാതയിലൂടെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. എയർപോർട്ട്, ലേവി സ്റ്റേഷൻ എന്നിവയിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്നും പോലീസ് അറിയിച്ചു. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലന്റിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുമായും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുമായും നിർമ്മലാ സീതാരാമൻ ചർച്ചകൾ നടത്തും. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് ഡോക്ടർ APJ അബ്ദുൽ കലാം അസാധാരണ ശാസ്ത്രവൈഭവം പ്രകടിപ്പിച്ചെന്നും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുമുഖ സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ആവശ്യപ്പെട്ടു. അബുദാബിയിൽ റൈസീന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UAE 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിടാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനവും നവീകരണവും വേഗത്തിലാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AI, സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എന്നിവ സൈനിക ശേഷിയെ പുനർനിർണയിക്കുന്ന കാലത്ത് സാങ്കേതികമായി രാജ്യം കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യാവസായിക പങ്കാളിത്തം ശക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവ ശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 2014 350 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 250,000 ഉയർന്നതായും ഇതിൽ 60% രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ ബ്രൂണൈ ദാറുസലാം സംയുക്ത വ്യാപാര സമിതിയുടെ 3-ാം യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക സഹകരണം അവലോകനം ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം ചേർന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാപാര മേഖലയിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാനും ഇന്ത്യയിൽ നിന്ന് ബ്രൂണൈ ദാറുസലാമിലേക്ക് കാർഷിക മൃഗസംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സുഗമമാക്കുന്നതും ചർച്ചയിൽ വിഷയമായി. രാജ്യത്തെ ജില്ലാ കീഴ്ക്കോടതികളിൽ കേസുകൾ തീർപ്പാക്കാതെ നീളുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര നിയമ മന്ത്രാലയം

പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന രാജ്യത്തെ 100 ജുഡീഷ്യൽ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷണ അധിഷ്ഠിത ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാളിന്റെ അധ്യക്ഷതയിൽ 16 സംസ്ഥാനങ്ങളിലെ 19 ദേശീയ നിയമ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി ചേർന്ന വീഡിയോ കോൺഫറൻസിംഗിലാണ് പദ്ധതി തീരുമാനിച്ചത്. വൈകുന്ന കേസുകൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്തലുകൾ വരുത്താനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കും. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ഐഡി കാർഡിലാക്കി ജനങ്ങളിലെത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ജർമ്മനിയിലെ ബോഹുമിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളി യുവതി അഞ്ജലി ഷീല ജോയിയുടേതുൾപ്പെടെ 3 മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതടക്കം നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. അഞ്ജലിയുടെ അമ്മാവനുമായി മന്ത്രി ഫോണിൽ സംസാരിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ചെമ്മക്കാട് സ്വദേശിനി അഞ്ജലി ഷീല ജോയ്, കാലടി സ്വദേശിനി സ്വിൻ ജോണി, ഇടുക്കി കട്ടപ്പന സ്വദേശി നോവ സാബു എന്നിവരാണ് മരിച്ചത്. ഇന്നലെ അന്തരിച്ച പാരമ്പര്യ നെൽവിത്ത് കർഷകൻ ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്ച സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി ട്രെയിൻ മാർഗം നാളെ രാവിലെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ ചിതാഭസ്മം വീട്ടുകാർക്ക് കൈമാറും. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ദസറയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പിയെ ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ മാതൃക പിന്തുടർന്നതാണെന്നും ജോൺ ബ്രിട്ടാസ് എം പിയെ ക്ഷണിച്ചിട്ടില്ലെന്നും മേയർ അറിയിച്ചു. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. എം ജി ആർ ചെന്നൈ സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്തു നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. ജ്ഞാനേഷ് കുമാറും എസ് ഐ ആറും തെറ്റാണെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് സി പി ഐ എം കൂട്ടുകെട്ടിനെതിരെ ബി ജെ പി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് ലോക ബഹിരാകാശ വാരാഘോഷത്തിന് സമാപനമായി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ വി എസ് എസ് സി ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ഐ എസ് ആർ ഒ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റോക്കറ്റ് റവല്യൂഷൻ എന്ന പ്രമേയത്തിലാണ് വാരാഘോഷം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജില്ലാ കലക്ടർ അഞ്ജു കെ എസിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ വകുപ്പുതല അവലോകന യോഗം ചേർന്നു. ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സഹകരണത്തോടെ ഹോട്ടലുകളിലും ഭക്ഷ്യസ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. അതിഥി തൊഴിലാളികൾക്കിടയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തൊഴിൽ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവ തദ്ദേശ ഭരണ വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. റോഡ് അപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അഞ്ജു കെ എസ് നിർദ്ദേശിച്ചു. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് കലക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം.
കോഴിക്കോട്.

0: കോഴിക്കോട് മേഖലാതല പെൻഷൻ അദാലത്ത് കോഴിക്കോട് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ ജനുവരി 13 നടത്തും. അദാലത്തിലേക്ക് പരാതികൾ നവംബർ 25 മുൻപ് അക്കൌണ്ട്സ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസ് വടക്കൻ മേഖല കേരള സർക്കിൾ കോഴിക്കോട് എന്ന വിലാസത്തിൽ അയക്കണം. അദാലത്തിൽ നേരിട്ട് ഹാജരാകാൻ കഴിയാത്തവർക്ക് വീഡിയോ കോൺഫറൻസിംഗ് അല്ലെങ്കിൽ ടെലികോം വാട്സ്ആപ്പ് വീഡിയോ കോൾ വഴി പരാതികൾ പരിഹരിക്കാം. സന്തോഷത്തോടെ പഠിക്കാം എന്ന മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, പഠന സമ്മർദ്ദം കുറയ്ക്കുക, ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലാതല പരിപാടി ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് സവിശേഷ തിരിച്ചറിയൽ കാർഡായ UDID വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല അദാലത്തുകൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അലൈ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: എൻ്റെൻറ്റും കാതൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ദേവദൈ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഉണ്ണികൃഷ്ണൻ, ഭവതാരിണി എന്നിവർ പാടിയത്. ചിത്രം ചന്ദ്രലേഖ.

ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ, ഭവധാരിണി എന്നിവർ പാടിയ ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് കലാം അസാധാരണ ശാസ്ത്ര വൈഭവം പ്രകടിപ്പിച്ചെന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുമുഖ

പ്രമുഖ സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. അബുദാബിയിൽ റൈസീന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 2014 350 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 250,000 ഇതിൽ 60% രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഇൻസ്പെയർ മാനക് 12 ദേശീയതല പ്രദർശനത്തിൽ യുവശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇടുക്കി ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണ വേലികളും ഭിത്തികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ യു ജനീഷ് കുമാറാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് ലോക ബഹിരാകാശ വാരാഘോഷത്തിന് സമാപനമായി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ VSSC ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റോക്കറ്റ് റവല്യൂഷൻ എന്ന പ്രമേയത്തിലാണ് വാരാഘോഷം സംഘടിപ്പിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ R.B. കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ മാരാരിക്കുളം കള്ളത്തട്ടിന് സമീപം ദേശീയപാതയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് യുവാവ് മരിച്ചു. പത്തനംതിട്ട സ്വദേശി ആദിൽ സജീവാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ച കേബിളുകളും ടെലിഫോൺ ഇന്റർനെറ്റ് വയറുകളും നീക്കം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. കേബിളുകൾ നീക്കം ചെയ്യാത്ത പക്ഷം നഗരസഭ നേരിട്ട് നീക്കം ചെയ്യാനും സേവനദാതാക്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും തീരുമാനിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് രാത്രി 7:35 റേഡിയോ ഗേറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 റേഡിയോ ഗേറ്റ് പരിപാടിയിൽ. രാത്രി 9:30 നവരാത്രി സംഗീതോത്സവത്തിൽ വിദുഷി അമൃത വെങ്കിടേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി പറയാം: 9496596321. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ

0: നമ്മൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും അതുപോലെ തന്നെ സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ അംഗവും നിലവിൽ കൊല്ലം ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായി പ്രവർത്തിക്കുന്ന ശ്രീമതി മീനാകുമാരി എം എസ് ആണ് അടുത്ത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധം നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷണവും ആവശ്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികളെന്നുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹം വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു കാര്യവുമാണ്. നമ്മുടെ ഇപ്പോൾ ഈ അവരുടെ സംരക്ഷണം കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലവിൽ 2015 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട്. 2015 മുതലുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല സംഗതികളും ഇന്ന് സമൂഹത്തിൽ നടപ്പാക്കി കൊണ്ടുവരികയാണ് എല്ലാ സർക്കാരുകളും. ഇപ്പം ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായിട്ടും. ഇത് ആദ്യമായിട്ട് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിക്ഷേപിക്കണമെന്നാണ്. നമ്മുടെ സമ്പത്തിലോ സ്വത്തിലോ അല്ല, നമ്മുടെ മാനവിക വിഭവ ശേഷി എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നല്ല പൗരന്മാരായിട്ട് അവർക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് സഹായകമായിട്ടാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ 2015 നടപ്പാക്കിയിട്ടുള്ളത്. ആ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശിശു സൗഹാർദ്ദപരമായും കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കും നിയമത്തോട് കലഹിക്കുന്ന കുട്ടികൾക്കും പരിചരണം, പരിപാലനം, സംരക്ഷണം, വികസനം, സാമൂഹികമായ പുനഃസംയോജനം ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് ആ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
0: ഇപ്പം മാഡത്തിൻ്റെ ഈ വിശാലമായിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഒരു 10-35 വർഷത്തെ ഒരു സേവന പരിചയം ഈ മേഖലയുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് ഓഫീസറായിട്ട് ഉള്ള സർവീസ്, അതുപോലെ തന്നെ സി ഡബ്ല്യു സിയുടെ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ജഡ്ജ് ബോർഡിൻ്റെ അംഗവുമാണ്. അപ്പോൾ ഈ ഒരു മാഡത്തിൻ്റെ വളരെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഈ കുട്ടികൾക്ക് ഈ മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികൾ, അവരുടെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നോക്കുമ്പോഴേ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ കുട്ടികളിൽ ഇങ്ങനെ കുറ്റവാസന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തന്നെ അവരെ ഇരയാക്കപ്പെടുന്നത്? അതിനുള്ളൊരു അവരെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇത് അവരെ എത്രയും പെട്ടെന്ന് ഇരയാക്കാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യവും നിലവിലുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഈ കുട്ടികൾ മാറുന്നത്?
1: കുട്ടി എന്ന് പറയുമ്പോൾ 18 താഴെ എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ ആ കുട്ടിക്കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുടനീളം അവരെ കൺട്രോൾ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം. ഇപ്പോൾ ഓരോ കുട്ടിയുടെയും ബാല്യം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആ കുട്ടിക്ക് എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും ഒരുപക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാലഘട്ടമാണ് ഓരോ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹം, അവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്നുണ്ടോ. അപ്പോൾ അതിന് ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല, ഒരുപാട് വലിയ ജോലി വേണമെന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഓരോ കുട്ടിയുടെ അനുഭവം. ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിമായിട്ട് വരുന്നതാണെങ്കിലും കുറ്റാരോപിതരായിട്ട് വരുന്നതാണെങ്കിലും അവരുടെ സാമൂഹിക പശ്ചാത്തലം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും സുരക്ഷിതമല്ലാത്ത കുടുംബജീവിതം ആണ്, കുടുംബത്തിലെ അംഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഒരു 99% കുട്ടികളിലും അങ്ങനെ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നുകിൽ സിംഗിൾ പേരൻ്റ് ആയിരിക്കും.

0: അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് ഈ ദ ഡിവോഴ്സ് കേസിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയായിരിക്കും. ഇല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോയതായിരിക്കും, അച്ഛൻ മാത്രം വളർത്തുന്ന, അല്ലെങ്കിൽ തിരിച്ച്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തുക എന്നുള്ള വാക്ക് തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ സ്വയം വളരുകയല്ല, നമ്മൾ സ്നേഹം കൊടുക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിനിടയിൽ അവരെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് കൂടി കുടുംബത്തിലെ അതെ അതെ അവിടെ നമ്മൾ അവർക്ക് പാളിച്ച പറ്റി പോകുമ്പോഴാണ് കുട്ടികൾ നേരല്ലാത്ത വഴികളിലേക്ക് പോകുന്നതിന് യാതൊരു സംശയവുമില്ല.
1: ഇപ്പൊ മാഡത്തിന്റെ മുമ്പിൽ ഇപ്പം ജേജ ജുവനൈൽ ജസ്റ്റിസ് ബോർഡില് ഇരിക്കുമ്പോൾ അവിടെ വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും വരുന്നത്?
0: കൂടുതലായിട്ടും വരുന്ന ഒരു 10 മുതൽ 10-17 ഇടയ്ക്കുള്ള കുട്ടികളാണ്. 10 മുന്നേ ഉള്ള കുട്ടികൾ അങ്ങനെ വരികയില്ല. 7 മുന്നേ ഉള്ള കേസുകളാണെങ്കിൽ നമുക്കത് ഒന്നും കേസ് എടുക്കണ്ട എന്നാണ് നിയമം. പക്ഷെ 7 ശേഷമുള്ളത് വരാറില്ല. 10-11 മുതലുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കൗമാര കാലഘട്ടത്തിലെ അവരുടെ വൈകാരികമായ ചേഞ്ചസ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഏറ്റവും കുട്ടിയായിരിക്കുമ്പോഴെന്നതുപോലെ തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് അവർ ഈ പേരൻസിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അവരെപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പിനിടയിലുള്ള അവരുടെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ്, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം? ഇതെല്ലാം എവിടുന്ന് കിട്ടണം? ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടണം. ഇത് രണ്ടും വിട്ടുപോകുമ്പോൾ, ഒന്ന് വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കുട്ടികളൊക്കെ ആവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ കിട്ടുവാണെങ്കിൽ ആ കുട്ടികൾക്കൊരിക്കലും മോശപ്പെട്ട വഴിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്.
1: എപ്പോഴെങ്കിലും മാഡത്തിന് തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ കുട്ടികൾക്ക് ഈ നമ്മൾ അവർക്ക് കെയറും ഇത് കൊടുക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പേരൻസിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്?
0: തീർച്ചയായിട്ടും അത് ഏറ്റവും നമ്പർ 1 നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പേരൻസിനാണ് കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്തുന്നതിനാവശ്യമായ വിദ്യാഭ്യാസം പേരൻസിന് കൊടുക്കുന്ന ഒരു പരിപാടി ICDS ൽ ഉണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ തന്നെ, ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി കയറിയ ആളാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരു മാസത്തിൽ ഒരു 5 മീറ്റിംഗ് എങ്കിലും നമ്മൾ പോയി നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അംഗനവാടിയിൽ നമ്മൾ പർപ്പസായിട്ട് അത് പോയി നടത്തുമായിരുന്നു. അതൊരു വലിയ ഒരു എന്താണ്, എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ഇത്രയും അമ്മമാരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അവർക്കിത് പറഞ്ഞു കൊടുക്കാനും എങ്ങനെ വളർത്തണം കുട്ടികളെ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ്. നമുക്കും അതനുസരിച്ച് നമ്മളും എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും കൂടുതൽ ട്രെയിനിങ്സ് നടത്തുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റും കാണത്തില്ല ഈ ICDS നെ പോലെ.
1: നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ നമസ്കാരം, എന്റെ പേര് ഗിരീഷ് എന്നാണേ. ഞാന് ലക്നൌവിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഉത്തർപ്രദേശിൽ നിന്ന്. ഓക്കെ ഗിരീഷ് സംസാരിക്കാം മാഡത്തോട്, മീനാകുമാരി മാഡത്തോട് സംസാരിക്കാം. ഓക്കെ
0: ഓക്കെ പറഞ്ഞോളൂ
2: മാം. മാം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കുട്ടികള് മാതാപിതാക്കളുടെ സ്വന്തമല്ല, അതായത് സ്വത്തല്ല എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഞാൻ കേട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് സംസാരിക്കാമോ? അതായത് അവർ ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം.
0: അത് പറയാം, കുട്ടികൾ സ്വത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വത്ത് തന്നെയാണ്, പക്ഷെ ആ സ്വത്ത് എന്ന് പറയാൻ നമ്മുടെ എന്താണ് ഭൗതികമായ സ്വത്തല്ല. ശരിക്കും അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ നിക്ഷേപിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം പേരൻസ് കുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ പേരൻസ് ശിക്ഷിക്കപ്പെടും. അപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം. അടുത്ത് അവർക്ക് എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള അവകാശം.

അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും വൈകാരികമായും സാമൂഹികമായും വികസിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കാസ്റ്റിൻ്റെയോ മതവർഗ വർണ്ണ ചലഞ്ചസ് ഇതിനെല്ലാം അതീതമായിട്ട് എല്ലാ പാർട്ടി എല്ലാത്തിനും

0: വെൽഫെയർ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് ക്യാപ്പബിൾ അല്ലാത്ത പേരൻസിന്റെ കയ്യിലാണ് കുട്ടിയെങ്കിൽ കുട്ടിയെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പേരന്റിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷൻ ആക്ടി പറയുന്നുണ്ട്. ഇതെത്ര പേരൻസിനറിയാം, ഫോസ്റ്റർ കെയറിന് കൊടുക്കാം നമുക്ക്. അപ്പൊ പേരൻസ് ആ ഓക്കെ, അതിന് പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ, അവർ കുട്ടിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നില്ലെങ്കിൽ, അവരുടെ അടുത്തു നിന്ന് കുട്ടിയൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മളെടുത്തിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള പേരൻസിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ആക്ട് അത് പറയുന്നുണ്ട്. അത് പല പേരൻസിനും അറിയില്ല എന്നുള്ളതാണ് സത്യം.
1: എന്ത് ചെയ്യുന്നു?
2: ഞാന് ഇപ്പം ഫാമിലിയുടെ കൂടെ താമസിക്കുകയാണ്. എന്റെ വൈഫ് ഡിഫൻസ് വർക്ക് ചെയ്യണേ. ഞാൻ എന്റെ മകന് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാന് ഫാമിലി മാനേജ് ചെയ്ത് ഞാൻ അവരുടെ കൂടെയാണ്.
1: ഓക്കേ ഓക്കേ. എങ്ങനെയാ ഈ പരിപാടി കേട്ടത്?
2: ഞാൻ ഡി ടി എച്ച് വഴിയാണ് കേൾക്കുന്നത്. ഞാൻ റെഗുലർ ആയിട്ട് കേൾക്കാറുണ്ട് ആകാശവാണി.
1: ഓക്കേ ഓക്കേ. തിരുവനന്തപുരം തന്നെയാണോ കേൾക്കുന്നത് എപ്പോഴും?
2: അതെ, ആകാശവാണി തിരുവനന്തപുരമാണ്. പിന്നെ ലോക്കല് ഉത്തർപ്രദേശിന്റെ മീഡിയം വേവും കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടം ആകാശവാണി തിരുവനന്തപുരമാണ്.
1: പേരൻസിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ പേരൻസ് നമ്മുടെ കുട്ടികളോട് എല്ലാ ദിവസവും ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ആ ഇന്ററാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് അവർക്ക് ചിലപ്പോ പേരൻസിനോട് എന്തൊക്കെയോ പറയാനുണ്ടാവും. ഓരോ ദിവസവും അവർ സ്കൂളിൽ പോകുന്ന വഴിക്ക് അവിടെ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു, ഇതിനെല്ലാം ഒരു അരമുക്കാൽ മണിക്കൂർ ഓരോ പേരന്റും ദിവസേന എന്നോണം. ഇനി നമ്മൾ ഈ എൽ കെ ജി അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ വിടുന്ന സമയം മുതലേ നമ്മൾ കുട്ടിയോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഈ അമ്മയോ അച്ഛനോ ഒരു ഫ്രണ്ടായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി ഇൻസിഡൻസും വന്ന് ഷെയർ ചെയ്യാനായിട്ട് കുട്ടി തയ്യാറാവും. അപ്പൊ അവിടെ നമുക്ക് ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പലതും നമ്മളോട് ഒളിച്ചു വെക്കാൻ ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാവും പേരൻസിനെ. അവരെപ്പോഴും നല്ല സ്ട്രിക്റ്റ് ആയിരിക്കണം, എപ്പോഴും പടി പടി എന്ന് പറയും. കാരണം കുട്ടിക്ക് മറ്റൊരു കാര്യവും പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മൾ അവിടെ നിർത്തുക. അച്ഛനും അമ്മയും, അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നോ, വീട്ടിനുള്ളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അച്ഛൻ ഏർപ്പെടുന്നോ, അതിലെല്ലാം കുട്ടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓരോ കുട്ടിയും വീടെന്ന് പറയുന്നത് അവർ ഓൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ വീട് അവരുടെ സ്വന്തമാകണം. വീടെന്ന് പറയുന്നത് അന്യൊന്നായിപ്പോയാലാണ് അവർ വേറെ വേറെ സുഖ സൗകര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അച്ഛൻ അവിടെ കൃഷി ചെയ്യുന്നു എന്തെങ്കിലും കാര്യത്തിൽ, കുട്ടിയെ കൂടെ പങ്കെടുപ്പിക്കുക എല്ലാത്തിനും. അമ്മ കിച്ചണി ചെയ്യുന്ന അമ്മയുടെ ജോലി എന്തെന്ന് കുട്ടി അറിയണം. അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നു, എത്ര മണിക്കൂർ നിൽക്കുന്നു ഈ കിച്ചണില്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും.
1: പലപ്പോഴും നമ്മള് കുട്ടികളെ അല്ല മോൻ ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ നിൽക്കണ്ട, വെറുതെ പോയിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലേ?
0: അതെ അതെ അതെ. അതൊരിക്കലും ശരിയായ പ്രവണതയല്ല. കാരണം അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു വിശ്രമം വേണ്ട ഒരാളാണോ എന്ന് പോലും ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല. അമ്മ ഇത്രയും നേരം ഈ ജോലി അവൻ അല്ലെങ്കിൽ അവൾ അത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ജോലിയുടെ ഗൗരവം അവർക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല, അപ്പൊ ഈ ഒരു മേഖലയും നമുക്കിപ്പോ വലിയ ഗ്യാപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പേരൻസ് വിചാരിക്കുന്ന എന്താ, എന്നെ പോലെ അവർ കഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ കഷ്ടപ്പെടണം കുട്ടിയും,
1: കഷ്ടപ്പാട് മനസ്സിലാക്കണം.
0: അതെ, എങ്കിൽ മാത്രമേ കുട്ടിക്ക് ജീവിതത്തോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു
1: ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ ഒറ്റശേര മംഗലത്തിൽ നിന്ന് രാജശേഖരൻ നായർ എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. 81 വയസ്സ്.
1: ശരിയാണ്, ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചാട്ടെ.
3: എന്റെ മോന്റെ മക്കള് ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണിക്കുമ്പോൾ മാതാ അടി കൊടുക്കും,
0: തല്ലും.
1: ഹലോ, പറഞ്ഞോളൂ.
3: കൊച്ചുപിള്ളേരല്ല, ഒരാൾ 7-ാം ക്ലാസ്സിലും ഒരാൾ 9-ാം ക്ലാസ്സിലും പഠിക്കുന്നു.
0: ഓക്കെ.
3: അവര് രണ്ട് ചെറിയ കുട്ടികളൊക്കെ കാണിക്കും, പറയുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മ കാര്യമായിട്ടൊക്കെ അടിയിൽ കൊടുക്കുന്നു. അടിയിൽ വെച്ചാൽ കുട്ടികളുടെ സാധനം കൊണ്ടൊക്കെ അടിക്കും.
0: ഓക്കെ.
3: ചട്ടുവാങ്ങി ചട്ടുവാം പുറപ്പ എങ്ങിട്ടുറപ്പ എനിക്ക് അറിഞ്ഞുകൂടാ.
0: അത് ഒരിക്കലും
3: ഞാൻ
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: തുറപ്പാണെങ്കിൽ തുറപ്പാ, ചട്ടുവാങ്ങി ചട്ടുവാങ്ങി എടുത്ത് അടിക്കും.
0: ശരി,
3: അത് എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പ്രയാസം.
0: ഓക്കെ, ആ ശരി ശരി ആയിക്കോട്ടെ. അപ്പൊ 81 വയസ്സുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് അഭിവൃദ്ധൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇപ്പോ അത് അതിനെപ്പറ്റി

0: ശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, കാരണം അനുഭവം കൊണ്ട്. ആ ഓക്കെ, അപ്പൊ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറില്ലേ അപ്പൂപ്പൻ? അമ്മയ്ക്ക്, അമ്മ ഹൗസ് വൈഫ് ആണോ ജോലിക്ക് പോകുന്ന ആളാണോ?
1: ജോലിക്ക് പോകുന്ന ആളാണ്.
0: അപ്പൊ അമ്മ, അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ എവിടെയാണ്?
1: അച്ഛനും ഉണ്ട് ഇവിടെ,
0: വീട്ടിലുണ്ട്. അപ്പൊ
1: ജോലിക്ക് പോണു.
0: ആ ഓക്കെ, അപ്പൊ വീട്ടിൽ വരുമല്ലോ.
1: വീട്ടിൽ വരും.
0: ആ അവര് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, നല്ല കുടുംബ ജീവിതമാണല്ലേ. അപ്പൊ ഈ കുട്ടികളെ, ആ അത് സ്വാഭാവികമാണല്ലോ, കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ അവരെ വെറുതെ അടിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ആ അടിക്കുന്നത് തന്നെ, അടിക്കുന്നത് തന്നെ വളരെ കഠിനമായ ഒരു പണിഷ്മെന്റും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ പേരിൽ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് കുട്ടിയോട് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. കുട്ടിയുടെ തെറ്റെന്തെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടിച്ചത് കൊണ്ട് കുട്ടിക്ക് വിഷമം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഈ എന്താണ് ആ തെറ്റുകൊണ്ട് എന്ത് ദോഷമാണ് കുട്ടിക്കും നമ്മുടെ വീടിനും ഉണ്ടാകാൻ പോകുന്ന, സമൂഹത്തിനും ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും വെറുതെ അടിച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവില്ല എന്തിനാണ് അടിച്ചതെന്ന്. കുട്ടിയോട് നമുക്ക് സമാധാനമായിട്ട് അതിനെപ്പറ്റി ചോദിക്കാം, എന്താണ് കുഞ്ഞിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വലിയൊരു കുറ്റമൊന്നും ആയിരിക്കത്തില്ല കുട്ടി അവിടെ ചെയ്ത്, ചെറിയ ചെറിയ
1: ചെറിയ
0: എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്യുന്നത് പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണോ?
1: ആ
0: ഇതൊന്നായത് ഈ രണ്ട് കുട്ടികളും കൗമാര പ്രായത്തിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അമ്മയോട്, അതെ അതെ, 10 വയസ്സ് 11 വയസ്സ് മുതലേ. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ?
1: ഒരാള് പെൺകുട്ടികളേ.
0: ആ രണ്ടുപേരും അവരുടെ ടീനേജിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അച്ഛൻ ചെയ്യേണ്ടത് ആ അമ്മയുടെ അടുത്ത്, അത് മകളാണോ മരുമകളാണോ?
1: എന്റെ
0: മരുമകൾ. ആ അപ്പൊ മരുമകളുടെ അടുത്ത് സ്വസ്ഥമായിട്ട് പറയുക, ഇവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടാണ് ആ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടാൽ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് അകന്നുപോകും. ഇത് അച്ഛൻ, അച്ഛനൊന്നുകിൽ അച്ഛന്റെ മകനോട് പറയുക, അങ്ങനെ മരുമകളോടുത്ത് കൺവേ ചെയ്യുക, അച്ഛനെ നേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ അമ്മയെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയൊക്കെ ഈ സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എല്ലാത്തിനെ എതിർക്കണം, ആരെ അനുസരിക്കരുത്. ഇത് അവരുടെ ആ ഒരു ഏജിന്റെ, അവരുടെ ആ ഒരു ഇമോഷൻസ്, ഏറ്റവും കൂടുതൽ വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ആ കുട്ടികൾ കടന്നുകൊണ്ടാകുന്നത്. വളരെ സൂക്ഷിച്ച് അവരോട് നമ്മൾ ഒരു പളുങ്കുപാത്രം പോലെയാണത്, അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താൽ താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോകും. ഇത് അമ്മയോട് പറഞ്ഞ് സമാധാനമായിട്ട് അച്ഛനും അമ്മയും കൂടെ, അച്ഛൻ ഈ മകളുടെ അടുത്തും മരുമകളുടെ അടുത്തും, മകന്റെ അടുത്തും മരുമകളുടെ അടുത്തും ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോകും. ഓക്കെയാണോ? മനസ്സിലായോ അച്ഛാ?
2: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ പല വീടുകളിലും കാണുന്നത് പേരൻസ് ഇപ്പം ജോലി, ഗവൺമെൻറ് ജോലിയുള്ളവരായാലും അല്ലാത്തതായാലും, അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുറച്ച് നേരം മൊബൈൽ നോക്കി അവരുടെ സമയം അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പലരും പരസ്പരം സംസാരിക്കുക പോലുമില്ല, രണ്ടുപേരും രണ്ടു വഴിക്ക് അല്ലെങ്കിൽ മക്കളെ അവരുടെ വഴിക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ വ്യാപകമായിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ ടിവിയുടെ മുമ്പിലായിരുന്നു, ഇപ്പൊ ടിവിയും മാറി മൊബൈലിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് വീടുകളിലുള്ളത്. അത് എത്രത്തോളം ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അതെ, നമ്മള് ഇപ്പൊ ഞാൻ ഈയിടെ തമാശക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ രണ്ടു മുറിയിലായിരിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വാട്സാപ്പ് മെസ്സേജ് ആണ് അയക്കുക പേരൻസ്, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, മുകളിൽ താഴെ ഇറങ്ങി വരിക എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രമാത്രം നമ്മുടെ കോർണേഴ്സായിട്ട് നമ്മൾ അങ്ങനെ ഒതുങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതൊരു ദുരവസ്ഥയെന്ന് തന്നെ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാല് ഭാഗത്തു നിന്ന് നമ്മൾ വീട്ടിൽ ഒത്തുചേരുന്നു. അപ്പം അത് ഒരു, അതിനൊരു സമയമുണ്ട് അല്ലേ? അപ്പം ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സൗഹാർദ്ദം

0: ബോധപരമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പേരൻസിന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ മൊബൈൽ എടുക്കാമല്ലോ. ഒരു കാരണവശാലും പേരൻസ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ മൊബൈൽ എടുക്കാനേ പാടില്ല. അതുമല്ല, മൊബൈൽ ടൈം കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെന്താണ് അതിൽ കാണുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്ത് വീഡിയോസ് കാണുന്നു, അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര സമയം ചെലവാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്ര, ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ കൂടെ അവർ പോയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്കവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് മാഡം. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. ഞാൻ തിരുവനന്തപുരം താലൂക്കില് തിരുവനന്തപുരം മറ്റേ കല്ലൂർ പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോഴേ ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. അത് ഒരു കുറിച്ചേ ഉള്ളൂ. എന്റെ അമ്മയാണെങ്കിൽ എന്നെ ചെറുപ്പകാലത്ത് അടുക്കള കേട്ടില്ല. അപ്പൊ അമ്മ പറയുന്നത് ആൺകുട്ടികളെ, എന്റെ അപ്പ 64 വയസ്സായി, അമ്മ പറഞ്ഞ ആൺകുട്ടികളെ അകത്ത് അടുക്കള കേട്ട് കയറാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞ ഒരു ഞാനിപ്പോഴേ ഒരു ചായടാനൊക്കെ അറിയാമെങ്കിലും ഞാൻ അടുക്കള കേട്ട് കയറില്ല. പിന്നെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കണം. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചല്ല പറയാൻ വന്നത്, ഈ കുട്ടികളെ വീടുകളിൽ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അതാണ് അതിനെ കുറിച്ച് ഒരു സജഷൻ പറയാനാണ് വന്നത്. കാരണം ചില വീടുകളിലൊക്കെ വളരെ ഈ അച്ഛന്മാര് മദ്യപിച്ചുകൊണ്ട് വീട്ടില് ഭാര്യയെ ഉപദ്രവിക്കുക, കുട്ടികളെ തല്ലുക, ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അയാളെ വെടിവെച്ച്
0: കൊല്ലാന്ന് വെച്ചു.
2: അല്ല അല്ല, വീഡിയോ ആണ് എനിക്ക് തോന്നിയിട്ട് അത്രയും പ്രയാസം. അതായത് നെസറി പണിത കുട്ടികളൊക്കെ വലിച്ചെറിയുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ള സംഭവമല്ല, വടക്കേ ഇന്ത്യയിലുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക്, കുട്ടി ജനിച്ചാൽ ഉടനെ നമ്മള് 1 മാസം 6 മാസം 2 വയസ്സ് 3 വയസ്സ് ഇങ്ങനെ ഓരോ വാക്സിനേഷൻ എടുക്കുമല്ലോ റൂട്ടീനായിട്ട്, അവര് അവര് ഹോസ്പിറ്റലിൽ എഴുതി കൊടുക്കുമല്ലോ. അപ്പോഴ് അത് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് പ്രസവം നടത്തുന്നത് വളരെ പൂറായിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും, വളരെ പൂറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും സർക്കാർ ആശുപത്രിയിൽ വന്ന് വൈഫിന് അഡ്മിറ്റ് ചെയ്യുക. കാരണം അവർക്ക് ഒരു 2 കുട്ടികളിൽ പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ബന്ധം കിട്ടാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി അമ്മ മിക്കവാറും അമ്മയായിരിക്കും കുട്ടിയേയും കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കുട്ടിയേയും കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛനെയും കൂടെ വരാനായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കും വരണം. ഗവൺമെന്റാണ് നടപടി എടുക്കേണ്ടത്. എന്നിട്ട് ഈ കുട്ടിയുടെ അച്ഛനെന്ന് വളരെ പൂറായിരിക്കുമ്പോ ചിലപ്പോ അയാൾ കൃഷിക്കാരനോ ചിലപ്പോ മദ്യപനിയോ എന്തായാലും ആയിരിക്കും. പക്ഷെ അയാൾ വന്നിട്ട് ഈ വാക്സിനേഷൻ അതൊരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ട്, അത് വന്നിട്ട് അന്നേരം കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഈ ഈ കുട്ടികളുടെ അച്ഛന് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. നിങ്ങളെയാണ്, നിങ്ങളെ കൊച്ചുകുട്ടിയാണ്, നിങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അയാൾക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ഐഡിയ കിട്ടും. അതാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്. അപ്പോഴ് അയാൾ മദ്യപിച്ചുകൊണ്ട് ചെന്നാലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, മദ്യപിച്ചുകൊണ്ട് ചെന്നാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. അത് മാഡം ഈ ഒരു ഈ പരിപാടിയിൽ ഞാൻ കേട്ടത് കൊണ്ട് എനിക്ക് പണ്ടും എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറച്ചൊക്കെ കുട്ടിയുടെ അച്ഛനും കൂടെ വരണം, വാക്സിനേഷൻ എടുക്കാൻ വരുമ്പോ കുട്ടിയുടെ അച്ഛനെയും കൂടെ കൊണ്ടുവരണമെന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാൻ വരുന്നതിൽ നിന്ന് അച്ഛനെയും കുട്ടിയുടെ അച്ഛനെയും അമ്മയും വെച്ചിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക.
1: ഒരുപക്ഷെ കുട്ടിയുടെ വാക്സിനേഷൻ നടക്കാതെ പോവാതെ അതാണ് നടക്കാൻ പോകുന്നത്.
2: ഞാൻ പറഞ്ഞത് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു ചെറിയൊരു കൗൺസിലിംഗ്. അപ്പൊ കുട്ടിയുടെ അച്ഛന്, കാരണം ഈ ചിലവരൊക്കെ മദ്യപിക്കുന്നവർക്കൊക്കെ അവര് ചില പത്രം പോലും വായിക്കൂല, അവര് ജോലി ചെയ്യും, മദ്യപിക്കും, വീട്ടിൽ വന്ന് ബഹളമുണ്ടാകും, കുട്ടിയുടെ ദേഷ്യം കാണിക്കും. അതുകൊണ്ട് ഇത് ഗവൺമെന്റ് തലത്തില് ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികള് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് സജഷൻ. ഞാനത് പറഞ്ഞേ ഉള്ളൂ.
0: പക്ഷെ അതിനകത്ത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഇതിനേക്കാളും നല്ലത് ഈ അച്ഛനെ കുട്ടികളെ വളർത്തുന്ന എങ്ങനെയെന്ന് ഈ അച്ഛൻ കണ്ടത്, അച്ഛന്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ശരിയായ രീതിയിൽ ഈ അച്ഛനെ വളർത്തിയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം അവിടെ വെച്ച് അത് കണ്ടു പഠിച്ചിരുന്നെങ്കിൽ അച്ഛനെ ഇനി ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല.
2: അല്ല, അത് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് എന്റെ അമ്മ ഒന്ന് എന്നെ അടുക്കളയിൽ
0: കയറണം. അതെ അതെ, ആ ഒരു
2: കാലത്തിനനുസരിച്ച് മാറ്റം വേണം.
0: അതെ, ആ ഒരു ജനറേഷനാണ്
2: മനസ്സിലാക്കണം.
0: അത് നമുക്ക് ഈ വാക്സിനേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേരന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ അംഗനവാടികൾ വഴിയെല്ലാം നടത്തുന്നുണ്ട്, പക്ഷെ പേരൻസിനെ നമുക്ക് കിട്ടാറില്ല.

0: പേരൻസ് മിക്കവാറും അമ്മ മാത്രമായിരിക്കും വരിക. അവിടെ നമ്മളത് സ്ട്രിക്റ്റ് ആക്കുന്നു, അച്ഛനും കൂടെ വന്നേ പറ്റൂ. അംഗനവാടികളിൽ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അച്ഛനും അമ്മയും ഒന്നിച്ച് തന്നെ വരണം എന്ന്, അത് നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്താനുള്ള സാഹചര്യം കുറവാണ്. അതിനേക്കാളും അംഗനവാടിയിലവരെല്ലാം ചെറിയ കുട്ടികളുടെയാണ്. അപ്പം തീർച്ചയായിട്ടും അന്ന് മുതലേ നമ്മൾ അവർക്കത്, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് പുതിയതായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കണം, അവരതിനു മുന്നേ അവർക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ല. ആ എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത്, അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നേ നമ്മളത് അവിടെ നമുക്കത് ഇടപെടാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ഈ സജഷനെ നമ്മളൊരു ചെറിയ ഭേദഗതിയോടുകൂടി അംഗീകരിക്കുന്നു. ഓക്കെ
1: മേഡം, ഈ ജുവനൈൽ എന്ന് പറയുമ്പോഴേ, ജുവനൈൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, അത് അതിന്റെ ഒരു വിവക്ഷ എങ്ങനെയാണ്?
0: ജുവനൈൽ എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന് തന്നെയാണ് അർത്ഥം. കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന്
1: താഴെയുള്ളൂ.
0: അപ്പം നേരത്തെ ഈ ആക്ട് 2015 ആക്ട് വരുന്നതിന് മുന്നേ എല്ലാ സ്ഥലങ്ങളിലും ജുവനൈൽ എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ളതിനകത്ത്, അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അവിടെയും രണ്ടിടത്തും മാത്രമേ ജുവനൈൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ചൈൽഡ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി അന്നേരം.
1: ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഹലോ
2: സാറേ, ഞാൻ പിന്നെ കോന്നിന്ന വിളിക്കുന്നത്. ഞാനൊരു കുഞ്ഞിന്റെ വല്യച്ഛനാണ്, 4 വയസ്സുണ്ട് ആ കുഞ്ഞിന്. അത് ഇവരുടെ മാതാപിതാക്കൾ തമ്മില് കേസ് നടക്കുന്ന ഒരു വിഷയമായിരുന്നു കുടുംബക്കോടതിയിൽ. അപ്പം 5-8 മാസം കൊണ്ട് നടന്ന അതൊരു കോംപ്രമൈസിൽ ഞങ്ങൾ ആ തള്ളയടർമ്മിച്ച് തള്ളയ്ക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. അത് തള്ള വെളിയില കുവരില. അപ്പം കോംപ്രമൈസിൽ ഞങ്ങൾ കുറച്ച് പൈസ അവള് ഞങ്ങൾക്ക് പോകുന്നതിന് കൊടുത്തായിരുന്നു. അത് കുറച്ച് തരാമെന്നും കുഞ്ഞിനെ വിട്ടുകൊടുക്കാമെന്നും ഒക്കെ അങ്ങനെ കുഞ്ഞിനെ കൊടുത്തു. ഞങ്ങളെ പിന്നിട്ട് ഒന്ന് കാണിക്കുവോ കുഞ്ഞിനെ?
0: പറയൂ, പറഞ്ഞോളൂ.
2: കുഞ്ഞിനെ അവിടേക്ക് കൊടുത്തു. കുഞ്ഞിനെ അവള് കൊണ്ടുപോയില്ല. കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാന് മോനൂടെ ചേർന്നാണ് കൊടുത്തത്.
0: പിന്നെ
2: അപ്പൊ അങ്ങനെ ഈ കുഞ്ഞിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ടൊന്നും വക്കീലന്മാര് തന്നെ പറഞ്ഞത് ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് ഒന്നും വിടാം, കൊണ്ടുവന്നതിനുമ്പ് ഇതുവരെ അവര് വിട്ടിട്ട് ഞങ്ങളെ കാണിച്ചിട്ടില്ല.
0: ഓക്കെ, അങ്ങ് നിങ്ങൾക്ക് കോടതിയുടെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്തതാണോ ഈ കേസ്?
2: കോടതിയില്, കുടുംബക്കോടതി കിടക്കുന്ന,
0: അല്ല കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണോ?
2: അതിന്റെ പുറത്ത് വെച്ച് നമ്മുടെ വക്കീലും അവരുടെ വക്കീലും.
0: ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, സെറ്റിൽ ചെയ്തു. അപ്പൊ ആ സെറ്റിൽമെന്റിനകത്ത്, ആ കരാറിനകത്ത് ഈ കുട്ടിയെ ഇങ്ങനെ, നിങ്ങൾ അച്ഛന്റെ അച്ഛനാണോ വിളിക്കുന്നത്? അച്ഛന്റെ അച്ഛനാണോ? അച്ഛന്റെ അച്ഛനാണോ ഈ സംസാരിക്കുന്നത്? അച്ഛന്റെ ജ്യേഷ്ഠൻ, അച്ഛന്റെ ജ്യേഷ്ഠൻ അല്ലേ? ആ, അപ്പൊ നിങ്ങൾക്ക് അമ്മയോടൊപ്പമാണ് കുട്ടി, അമ്മയോടൊപ്പം പോകാനാണ് സെറ്റിൽമെന്റ് അല്ലേ? അപ്പൊ ആ സെറ്റിൽമെന്റ് മനസ്സിലായി,
2: മനസ്സിലായി. ഓക്കെ
0: ഓക്കെ ഓക്കെ, ഈ കരാറിനകത്ത് നിങ്ങളെ കുട്ടിയെ കാണിക്കാനുള്ള ഇത്ര ഇന്ന ഇന്ന അവസരങ്ങളിൽ കാണിക്കാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ?
2: കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവള് അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ കുഞ്ഞിനെ ഞങ്ങളെ ആഴ്ചയിൽ അവധി ഉള്ളപ്പോ കാണിക്കാം. നാട്ടിൽ കുഞ്ഞിനെ അവധി വരുമ്പോ 10-15 ദിവസം അവര് പറയുന്നിടത്ത് കൊണ്ടുപോകും.
0: അപ്പൊ നിങ്ങൾക്ക്, നിങ്ങൾ കോടതിയെ തന്നെ സമീപിക്കുന്നതാണ് നല്ലത്. ആ അഡ്വക്കേറ്റ് വഴി അതിനകത്ത് ഇടപെടാൻ പറ്റും. നിങ്ങളുടെ അഡ്വക്കേറ്റ് ആരാണെന്ന് വെച്ചാൽ ഞങ്ങൾ കോടതി പറയൂ.
2: നമുക്ക് ഇവരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ വക്കീല് അവരുടെ വക്കീലന്മാർ രണ്ടുപേരാ, വിളിക്കുമ്പോ എടുക്കത്തില്ല. ഞാൻ ആ വക്കീലന്മാരെ വിളിച്ചു, ഒരു നേരിയോഗം ഒന്നും പറയത്തില്ല. ഈ 2 ലക്ഷം രൂപ തന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ബാക്കി നമുക്ക് തരാനുള്ള 1.5 ലക്ഷം രൂപയും തരത്തില്ല. കേസ് പിന്നെ ഡൈവോഴ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ?
0: നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം, ഈ സെറ്റിൽമെന്റിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
2: എങ്ങനെ,
0: ഈ സെറ്റിൽമെന്റ് രേഖയുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
2: അത് ഞങ്ങളുടെ വക്കീലിന്റെ കയ്യിലുണ്ട്, അത് എടുപ്പിക്കാം.
0: അത് നിങ്ങൾ എടുക്കുക. അത് എടുത്തിട്ട് നിങ്ങളുടെ വക്കീലിനെ കണ്ടിട്ട് അത്യാവശ്യമായിട്ട് ഇതിനകത്ത് ഇടപെടാൻ പറയുക. ഇല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് ഞങ്ങൾ വീണ്ടും മൂവ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പൊ ആ രേഖ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CWC ഒന്ന് സമീപിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിങ്ങൾ ഈ രേഖ വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടിയെ കിട്ടുന്നില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാൽ

0: സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ ഇടപെടാൻ സാധിക്കും.
1: അദ്ദേഹം കോന്നിയാണ് സ്വദേശം.
0: അപ്പൊ പത്തനംതിട്ട വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് CWC ഓഫീസ്. പത്തനംതിട്ട അതെ, ആ ജില്ലയിൽ ഒരൊറ്റ ഓഫീസേ കാണുള്ളൂ, അത് വയലത്തല. അറിയാലോ സ്ഥലം. കോന്നി നമ്മൾ റാന്നിയിലേക്ക് പോകുന്ന വഴിക്കാണ്, ഒരു 2 കിലോമീറ്ററിന്റെ കഴിഞ്ഞ റാന്നിയാണ്. അപ്പൊ റാന്നി വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസ്. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ രേഖ ഉണ്ടായിരിക്കണം. വാക്കാൽ പറഞ്ഞാൽ ഇത് കോടതി കേസായതുകൊണ്ട് അവരിടപെടത്തില്ല. പക്ഷെ ഈ കോടതിയിൽ വന്ന് ഇങ്ങനെ തീരുമാനം ആക്കിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ഛന്റെയും ലാളനെ അനുഭവിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും CWC നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും കേട്ടോ.
2: ഞാന് മാഡം ഇടയ്ക്ക് അന്ന് കാണിക്കാത്തപ്പോ ഞാൻ ശിശുക്ഷേമത്തിൽ വിളിച്ചു. അവർ ഇവളെ വിളിച്ചപ്പോ പറയുക, കുഞ്ഞിനെ ഞാന് മൊത്തത്തിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വായിച്ചാണ് അങ്ങനെയൊന്നും ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. അവധി കിട്ടുമ്പോൾ
1: മാഡം പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ.
0: എഗ്രിമെന്റ് വാങ്ങണം നിങ്ങൾ കേട്ടോ, അത് കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ കേട്ടോ.
1: മാഡം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാല് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി, അതൊരു 12 വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളവരായിട്ട് ആക്ട് നിർവചിച്ചിട്ടുണ്ട്. അതായത് സ്വന്തമായി വീടില്ലാത്ത അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധിക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പെട്ട കുട്ടി, ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമായ കുട്ടി, മനുഷ്യക്കടത്തിന് വിധേയമായ കുട്ടി, ലഹരി ഉപയോഗത്തിന് വിധേയമായിട്ടുള്ള കുട്ടി, അല്ലെ അങ്ങനത്തെ ഒരു വീട്ടിൽ ഉള്ള കുട്ടി, പോക്സോ കേസിന് ഇരയായ കുട്ടി, പിന്നെ ഏതെങ്കിലും ചലഞ്ചസ് ശാരീരികമോ മാനസികമോ ആയ ചലഞ്ചസ് ഉള്ള കുട്ടി, ഇങ്ങനെ ഒരു 12 വിഭാഗം കുട്ടികളെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും കേപ്പബിൾ അല്ലാത്ത പേരൻസിൻ്റെ കുട്ടി, അതും ഈ ശ്രദ്ധയും സംരക്ഷണം ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ആരെങ്കിലും ഫോണിൽ വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെ ഒരു കുട്ടി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതിൽ ധാരാളം കോൾസൊക്കെ അങ്ങനെ വരും. അപ്പോൾ അവർ പോയി അന്വേഷിച്ചിട്ട് ഈ കുട്ടി അതിൽ പെട്ടതാണ് എന്ന് CWC അറിയിക്കുമ്പോൾ ഈ കുട്ടിയെ അവിടെ ഹാജരാക്കിക്കുകയും കുട്ടിയുടെ കാര്യത്തിൽ വേണ്ട തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ CWC ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പോക്സോ കേസിന് ഒരാളെ
1: CWC സ്ട്രക്ചർ എന്താണ്?
0: CWC ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അതിനകത്ത് ഒരു മെമ്പർ ലേഡി ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അപ്പൊ ഈ 5 പേരും ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ കുട്ടിയെയും കേൾക്കുന്നതും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പൊ കുട്ടിയെപ്പറ്റി തീരുമാനം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതിനകത്ത് ആക്ടിനകത്ത് പറയുന്നുണ്ട്, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടിക്ക് ഏതാണോ ഉത്തമമായിട്ട് വരുന്നത് അത് പാലിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വത്വം, കുട്ടിയുടെ സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സാമൂഹിക ഉന്നമനം, അതേപോലെ തന്നെ കുട്ടിയുടെ ശാരീരികം, മാനസികം, ബൗദ്ധികം, വൈകാരികം, സാമൂഹികവുമായ വികസനത്തിന് സഹായകമായ ശിശു സൗഹാർദ്ദപരമായ തീരുമാനം, ഇതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ CWC ഈ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് വെച്ചിട്ട് കുട്ടിക്ക് എന്താണോ വേണ്ടത്, കുട്ടിക്ക് ഇത് ചിന്തിക്കാൻ കഴിയില്ല, കുട്ടിക്ക് അറിയില്ല എന്താണ് അവർ,
1: അതെ,
0: അപ്പൊ അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും നിർണായകമായിരിക്കും. അത് ഹൈക്കോടതി മാത്രമേ അതിന് അപ്പീല് പോകാൻ സാധിക്കുകയുള്ളൂ, വേറെ ഒരു കോടതിയിലേക്കും പോകാൻ പറ്റില്ല. അതാണ് CWC എന്ന് പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് കുറ്റാരോപിതനായ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ നിയമത്തോട് കലഹിക്കുന്ന കുട്ടിയെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സിംഗിൾ മെമ്പറിൻ്റെ അടുത്താണെങ്കിലും കുട്ടിയെ ഹാജരാക്കാം. 3 മെമ്പേഴ്സാണുള്ളത് അവിടെ, ഒരു മജിസ്ട്രേറ്റും 2 മെമ്പർ, അതിലെ ഒരു മെമ്പർ ലേഡി ആയിരിക്കണമെന്നുണ്ട്.
1: ഓക്കെ, ഇത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ അതെ.

0: ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയെ എവിടെയാണ് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് എത്തിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും?
1: അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു കുട്ടിയെ എത്തിക്കാം. അത് ഇന്ന ആളെന്ന് ഇല്ല. ഇപ്പോൾ സി ഡബ്ല്യു ഇപ്പോൾ ചൈൽഡ് ലൈനിൽ നമുക്ക് കുട്ടിയെ എത്തിക്കാം, നേരിട്ട് ഇപ്പം പേരൻസിന് എത്തിക്കാം, അല്ലെ അന്യൊരാൾക്ക് വേണമെങ്കിലും എത്തിക്കാം, ഒരു സോഷ്യൽ വർക്കറിന് എത്തിക്കാം, ആർക്ക് വേണമെങ്കിലും കുട്ടിയെ സി ഡബ്ല്യു സിയിൽ എത്തിക്കാം. പക്ഷെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കുട്ടിയെ എത്തിക്കുന്നതിന് ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർക്കോ മാത്രമേ കുട്ടിയെ എല്ലാ പോലീസ് സ്റ്റേഷനിലും. ഇപ്പൊ അതിനൊരു പുതിയ ഒരു മേന്മ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്പെഷ്യൽ എസ് ജെ പി യുയിലോ അല്ലെ സി ഡബ്ല്യു പി ഒയോ ആയിട്ടിരുന്നുള്ള ഒരു പോലീസ് ഓഫീസർ ട്രാൻസ്ഫർ ആയാലും ആ അവിടെയും പുള്ളി അതേ തസ്തികയിൽ തന്നെ
0: ട്രാൻസ്ഫർ.
1: അത് അത് ഏറ്റവും വലിയ നല്ലൊരു ഉത്തരവായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അവരത് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റേ ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് പിന്നെ വേറൊരു പുതിയ ആളാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു നിർദ്ദേശം വന്നത് നല്ലൊരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത്.
0: ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ?
1: അതിന് ശിക്ഷ എന്ന് പറയില്ല.
0: അല്ലെങ്കിൽ എങ്ങനെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
1: കുട്ടിയെ അപ്രിഹെൻഷൻ അറസ്റ്റ് എന്ന് പറയില്ല, അപ്രിഹെൻഡ് ചെയ്താണ് നമ്മുടെ കോടതിയിലെ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിത്
0: അറസ്റ്റ് എന്ന് പറയില്ല എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ പറയുന്ന പോലീസിലെ ആളിനാണല്ലോ ഇതിനുള്ള അധികാരമുള്ളത്.
1: അതെ.
0: അപ്പൊ അവരെ യൂണിഫോമിലാണോ വരുന്നത്?
1: അല്ല. അവിടെ എല്ലാ അതിന്റെ നടപടിക്രമങ്ങളും ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. അവിടെ ഡയസ് ഉണ്ടാവില്ല കോടതിക്ക്. കോടതി എന്ന് പറയില്ല, ബോർഡെന്നാണല്ലോ. ബോർഡിൽ ഡയസ് ഇല്ല. നമ്മൾ അവരെ പോലെ തന്നെ അതിന് പാരല അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ അഡ്വക്കേറ്റ്സിനോ ആർക്കും മജിസ്ട്രേറ്റിനോ ഒരു ഗൗണും ഒന്നുമില്ല. വരുന്ന പോലീസ് ഓഫീസേഴ്സും സിവിൽ ഡ്രസ്സിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ കുട്ടി ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്നു 15 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുക്കും. കുട്ടിക്ക് ഈ കുറ്റം ചെയ്യാനുണ്ടായ സാമൂഹിക പശ്ചാത്തലം, മെന്റൽ അസസ്മെന്റ് റിപ്പോർട്ട് എടുക്കും. കുട്ടിയുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു? ഇതിനവിടെ അതിനുള്ള സ്റ്റാഫുണ്ട്. ലീഗൽ കം പ്രൊബേഷൻ ഓഫീസറുണ്ട്. എസ് ഐ ആർ എടുക്കാനായിട്ട്, മെന്റൽ അസസ്മെന്റ് റിപ്പോർട്ട് എടുക്കാനായിട്ട് സൈക്കോളജിക്കൽ കൌൺസിലറുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ റിപ്പോർട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
0: നമുക്കൊരു ശ്രോതാവ് കൂടില്ല, കട്ടായോ പറഞ്ഞോളൂ.
1: അപ്പം ഈ റിപ്പോർട്ടുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ കുറ്റം പെറ്റി ഒഫൻസസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകും. ധാരാളം കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആക്സിഡന്റ് ആവുന്ന കേസുകൾ, അടിപിടി കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ അടിപിടി കേസുകൾ. അപ്പം ഇതെല്ലാം നമ്മൾ എന്നിട്ട് അതിനകത്ത് ഈ കുട്ടികൾക്ക് നിരന്തരമായിട്ട് നമ്മളവരെ കാവൽ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി കുറ്റാരോപിതനായിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളാണെങ്കിൽ നമുക്ക് അവരെ കാവലിലോട്ട് വെക്കണ്ട. പക്ഷേ എങ്കിൽ അവരുടെ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷന് മെന്റൽ അസസ്മെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തുടർച്ചയായ കൌൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഉൾപ്പെടെ കൌൺസിലിങ്ങിന് വിധേയമാക്കും. നിരന്തരമായിട്ടുള്ള കൌൺസിലിംഗ്.
0: ഇപ്പൊ അവിടെ വരുന്ന ഒരു കുട്ടിയെ അവിടെ തന്നെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്?
1: അല്ലല്ല, നമ്മൾ ബെയിൽ കൊടുക്കും. എല്ലാ കുട്ടിക്കും ബെയിൽ കൊടുക്കണമെന്നാണ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബെയിൽ കൊടുക്കണ്ടാത്ത ഒരൊറ്റ സാഹചര്യം മാത്രമേ പറയുന്നുള്ളൂ. കുട്ടിയുടെ ജീവന് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയാൽ കുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ബോധ്യമുള്ള സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ബെയില് നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പം FIR പോലീസ് അത് റിപ്പോർട്ട് ചെയ്യണം. എന്ത് ഈ കുട്ടി തിരിച്ച് നാട്ടിൽ പോയാൽ അവിടെ പ്രശ്നം ഉണ്ടാകും എന്ന് റിപ്പോർട്ടുണ്ടെങ്കിൽ
0: അത് എത്ര സീരിയസ് ആയിട്ടുള്ള കുറ്റമാണെങ്കിലും
1: അവൈലബിൾ ആണ്. അതെ, എത്ര സീരിയസ് കുറ്റമാണെങ്കിലും അവൈലബിൾ ആണ്. ഈ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ അവൈലബിൾ ആണ്. ഇപ്പൊ കൊലപാതകം, തഴുത്തല കൊലപാതകമൊക്കെ നടന്ന് നമ്മൾ കൊല്ലത്ത് വന്നതാണ് മുഖത്തല കൊലപാതകം, അതിലൊക്കെ നമ്മൾ ബെയിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
0: എന്തായിരിക്കണം അങ്ങനെ അങ്ങനെ ഒരു നിയമത്തിൽ അങ്ങനെ

0: കൊടുക്കാൻ
1: അങ്ങനെ വരാനായിട്ട് അതിന് കുട്ടി ആയതുകൊണ്ട് കുട്ടി എന്തായാലും ഒരു കുഴപ്പം ചെയ്തു പോയി എന്ന് അവനറിയാം. അപ്പം അവനെ പെട്ടെന്ന് തന്നെ പേരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു ഒരു പെട്ടെന്ന് അവൻ വീണ്ടും വലിയൊരു ഡൈലമയിലേക്ക് ആയി പോവുകയാണ്. അപ്പം പക്ഷെ അങ്ങനെ നമ്മൾ വിടുന്നു എന്ന് വിചാരിച്ചിട്ട് അവനെ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്, നമ്മൾ അവനെ വിളിച്ചോണ്ടേയിരിക്കും, അവൻ്റെ പേരൻസിനെ വിളിച്ചോണ്ടേയിരിക്കും. അവരൊരുമിച്ചിരുന്ന് അവരുടെ കൗൺസിലിംഗ് സെപ്പറേറ്റ് ഉണ്ട്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ അവനങ്ങ് പോയി വിട്ടു പിന്നെ ഇനി എപ്പോഴേലും കേസിന് അങ്ങനെയല്ല.
0: ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിക്ക് ബെയില് കിട്ടിയത് കൊണ്ട് അയാൾ ചെയ്ത കുറ്റത്തിന്റെ തീവ്രതയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അയാൾ അടുത്ത അനന്തര നടപടികളിൽ എന്തെങ്കിലും അതിനകത്ത് ലഘൂകരണമോ
1: ഒന്നുമില്ല. ഇതെല്ലാം അതിന്റെ പ്രോസസ്സിൽ തന്നെ നടക്കും. വിചാരണയുണ്ട്, സാക്ഷിവിസ്താരമുണ്ട്, ക്രോസ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ മറ്റേത് അതിന്റെ വാക്കുകളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം, എല്ലാ റെക്കോർഡിങ്സും അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ നമ്മൾ ഈ എട്ട് കുറ്റത്തിനുള്ള കറക്ഷൻ മെസ്സേജസ് മെത്തേഡ്സ് ആക്ട് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആദ്യത്തേത് ഒരു അഡ്മോണിഷനാണ്, അതായത് പേരൻസിനും ഒരു താക്കീത് നൽകി കുട്ടിയെ പേരൻസിനോടൊപ്പം, അല്ലെങ്കിൽ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും ഫിറ്റ് പേഴ്സണോടൊപ്പം നമുക്ക് കുട്ടിയെ വിട്ടയക്കുന്നു. അതാണ് ആദ്യത്തെ കറക്ഷൻ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിന് ഇത്ര പ്രാവശ്യത്തെ കൗൺസിലിങ്ങിന് നമ്മൾ വിടുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി സർവീസിന് നമ്മൾ ഇത്ര ദിവസത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഹോമുകളിൽ, കുട്ടികളുടെ ഹോമുകളല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ വയോജനങ്ങളുടെ ഹോമുകളുണ്ട്. അപ്പോൾ ആ അച്ഛനപ്പൂപ്പന്മാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനും അവരുമായിട്ടൊരു ഇൻ്ററാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസരം കുട്ടിക്ക് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർവീസ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി വിപുലമാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്ന കുട്ടികളെ വേണമെങ്കിൽ ആ ട്രാഫിക്കിലേക്ക് തന്നെ നമുക്ക് അവരെ വിടാൻ പറ്റും അല്ലേ. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് കോമൺ ആയിട്ട് നമ്മളൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കണം എന്നുള്ള ആലോചനകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, പിന്നെ വേണമെങ്കിൽ അതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിൽ ഈ എക്സൈസിൻ്റെ ഒരു ഇൻ്ററാക്ഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ ഒരു ആറേഴ് വിഭാഗമുണ്ട്. പിന്നെ ഫൈൻ അടപ്പിക്കാം കുട്ടിയെ കൊണ്ടും. കുട്ടി ചിലപ്പം ഈ കേസ് ഓൺ ഗോയിങ് ആകുമ്പോൾ ആറേഴ് വർഷമൊക്കെ ചിലപ്പം വരും. അപ്പോൾ കുട്ടി വളർന്ന് ചിലപ്പോൾ ജോലിയൊക്കെ ആവും. അപ്പോൾ ആ ആളിനെ കൊണ്ട് തന്നെ ഫൈൻ ചിലപ്പോൾ അടപ്പിച്ച് കേസ് ചിലപ്പം ഡിസ്പോസ് ആവും. അല്ലെങ്കിൽ പിന്നെ പ്രൊബേഷനുണ്ട്, ഒരു 3 വർഷത്തേക്ക് നമ്മളെ നല്ല നടപ്പെന്ന് പറയുന്നല്ലോ. അതേപോലെ തന്നെ പേരൻസിൻ്റെ കൂടെ ഇവന് പുറത്തു പോകാനൊന്നും പറ്റത്തില്ല. മാസത്തിലൊരിക്കൽ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക, അവനവിടെ ഉണ്ടോ, എന്താണ് അവൻ്റെ ആക്ടിവിറ്റി, അണ്ടർ സർവൈലൻസിലാണ് JJBയുടെ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ ആ പേരൻസിൻ്റെ കൂടെ വിടാൻ പറ്റത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോൺ ഗവൺമെൻറ്റിലോ ഗവൺമെൻറ്റിലോ ഓർഗനൈസേഷനിൽ അവനെ നല്ല നടപ്പിന് വിടാം. ലാസ്റ്റ് ഓപ്ഷനാണ് സ്പെഷ്യൽ ഹോമിലേക്ക് വിടുക എന്ന് പറയുന്നത്. അത്രയ്ക്കും
0: സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുക.
1: അതെ അതെ, അവിടെ 21 വയസ്സുവരെ 3 വർഷമാണ് ഈ സ്പെഷ്യൽ ഹോമിലേക്ക് നമ്മൾ വിടുന്നത്. അത് ശരിക്കും ഒരു ജയിലൊക്കെ പോലെ തന്നെയാണ്. അത് ലാസ്റ്റ് ഓപ്ഷനേ പാടുള്ളൂ എന്ന് ആക്ടില് പറയുന്നുണ്ട്.
0: ഇപ്പൊ ഈ ജജ ബോർഡിന്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിന്റെ പോലെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ ഇതിനെ ബലിയാടാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അവരെ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുട്ടികൾ വഴി ഉണ്ടാവുന്നുണ്ട്.
1: അപ്പൊ
0: അങ്ങനെയുള്ള കേസുകളാണോ കൂടുതലായിട്ട് വരുന്നത്? ഏതുതരം കേസുകളാണ് ജജ ബോർഡിന്റെ മുമ്പിൽ ഇപ്പം കൂടുതലായും വരുന്നത്?
1: ഇപ്പം കൂടുതലായിട്ട് ഈ MDMA കേസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് 2-3 മാസമായിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിപ്പോ ഈ ലഹരി ഒരു വേട്ടയായിട്ട് ഇപ്പം വരുന്നത് കൊണ്ടാകാമെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. അതൊഴിവാക്കിയാൽ കൂടുതൽ വരുന്ന കേസുകൾ പോക്സോയും അടിപിടി, ഈ അടിപിടി കേസുകളാണ് ഏറ്റവും കൂടുതൽ. ഗ്രൂപ്പായിട്ടാണ് അടിപിടി കേസുകളിൽ 3, 4, 5 കുട്ടികൾ വീതമായിട്ടാണ് വരുന്നത്. അപ്പൊ അത് നമുക്കൊരു വലിയ തലവേദനയായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും അവരുടെ ആ ഒരു ഏജ് ഉണ്ടല്ലോ, അഡോളസെന്റ് ഏജിലുള്ള ആ ഒരു വീരനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു
0: തത്രപ്പാട്.
1: അതെ അതെ, സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള, അല്ലെ മുതിർന്നവരുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിപിടി.
0: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്.
1: ഓക്കെ,
0: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
2: ഞാൻ കാസർഗോഡ് നിന്ന് സന്തോഷാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
1: പറയൂ
2: മാഡം. മാഡം നമസ്കാരം.
1: നമസ്കാരം.
2: എനിക്ക് അറിയാനുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ളവർക്കാണല്ലോ ഈ ശിക്ഷ വരുന്നത് അല്ലേ?
1: ആ, ശിക്ഷ എന്ന് പറയില്ല, അവരെ കറക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ.
2: കറക്റ്റ് ചെയ്യുക, കറക്ഷൻ ഹോം.
1: അതെ,
2: എന്നുള്ള രീതിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ്.
1: അതെ അതെ.
2: അവരെ മാത്രമല്ല ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കൊക്കെ അയച്ചായിരുന്നോ?
1: അല്ല അല്ല അല്ല, ബോസ്റ്റൽ
2: ഈ മിനിയാന്റെ ഒരു കേസ് വരെ നമ്മൾ പെരുമ്പാവൂരിലെ കേസിൽ 19 വയസ്സുള്ളൊരു ആളാണ്.
1: ഓക്കെ,
2: ആക്സിഡന്റ് കേസ് നടന്നത്.
1: അതെ അതെ.
2: അപ്പൊ അതിന് അയച്ചത് ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കാണ് അയച്ചത് കോടതി.
1: ഓക്കെ.
2: അപ്പോ 19 വയസ്സുള്ള ഒരാള് ബോസ്റ്റൺ ഹോസ്റ്റലിലേക്ക് അയക്കേണ്ടതാണോ, അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്ന ഒരു വ്യക്തിയും ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തിയുമാണ്, മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ അത് ഈ ഇവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ ഈ പ്രായപൂർത്തിയായില്ല എന്നോ ഈ ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള കേസിൽ 2-3 വർഷം കൊണ്ടുള്ള ശിക്ഷ കിട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. അത് നമുക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ധാരണ. നമ്മുടെ ഫേസ്ബുക്കിൽ ഈ കേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, ബോസ്റ്റൽ സ്കൂളെന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനമാണ്. അത് ജയിൽ വകുപ്പിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ. അവിടെ 19-21 ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ആദ്യത്തെ ക്രൈമാണെങ്കിൽ മാത്രമാണ് ഈ ബോസ്റ്റൽ സ്കൂളിലേക്ക് വിടുന്നത്. ആ ബോസ്റ്റൽ സ്കൂൾ ഉള്ള ജില്ലകളിൽ മാത്രമേ അവിടേക്ക് വിടുകയുള്ളൂ. അതായത് അത് തീരുമാനമെടുക്കുന്നത് മജിസ്ട്രേറ്റാണ്. അതിന് പോലീസ് ഓഫീസേഴ്സിന് യാതൊരു ഇടപെടലും നടത്താൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ക്രൈം ചെയ്ത ഒരാൾ, അയാളുടെ വയസ്സ് 19-21 ഇടയിൽ, അയാൾക്ക് എറണാകുളം ജില്ലക്കാരനാണ്, അവിടെ ബോസ്റ്റൽ സ്കൂളുണ്ട്. ഇതിരിക്കെ ആ ആളിനെ മറ്റ് വലിയവരുള്ള റിമാൻഡ് ജയിലിലേക്ക് വിടാൻ ഒരു കാരണവശാലിനും മജിസ്ട്രേറ്റിന് സാധിക്കില്ല. അപ്പോൾ അവിടെ വിട്ടു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കുട്ടിയെന്നുള്ള യാതൊരു പരിഗണനയും കിട്ടുകയില്ല. അത് 100% ഉറപ്പായിട്ട് പറയുന്നു. എന്നാൽ എന്തിനാണ് അവിടെ വിട്ടത്? അവിടേക്കാണ് അവരെ വിടേണ്ടത്. 21 വയസ്സിന് താഴെ ആയതുകൊണ്ടും ആദ്യമായിട്ട് ക്രൈം ചെയ്ത ആളായതുകൊണ്ടും അയാൾക്ക് കുറച്ച് മാനസികമായിട്ട് കുറേ കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ തെറ്റിനെപ്പറ്റി കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള അവസരവും സമപ്രായക്കാരോടും മാത്രമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനും അവർക്ക് കഴിയും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, വലിയ പ്രായമുള്ള സീനിയേഴ്സായിട്ടുള്ള കുറ്റം ചെയ്തവരോടൊപ്പം ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടി വീണ്ടും വലിയ കുറ്റങ്ങളിലേക്ക് പോകാനുള്ള, കുട്ടിയല്ല ആ വ്യക്തി, പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ബോസ്റ്റൽ സ്കൂൾ ഇല്ലാത്ത ജില്ലകളിലെല്ലാം അത് തുടങ്ങണമെന്ന് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ആ പറയാം. ഉറപ്പായിട്ടും അങ്ങനെയാണ്, ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയാൽ അയാള് ആ വ്യക്തി മറ്റുള്ളവരുടെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. വിചാരണയിലും എല്ലാം ഒരു ഇളവും പുള്ളിക്ക് കിട്ടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ തെളിവുകളും നല്ല നടപ്പ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഇല്ല, അതെ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഒഫൻസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, കുട്ടിയാണെങ്കിലും ഞാൻ പറയുകയാണ്, 16 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് ഹീനസ് ഒഫൻസ് എന്ന് പറയുന്നത്. ഈ ഹീനസ് ഒഫൻസ് ചെയ്ത കുട്ടിയാണെങ്കിലും കുട്ടിയെ ചൈൽഡ്രൻസ് കോർട്ടാണ് വിചാരണ ചെയ്യുന്നത്, JJB പോലുമല്ല. മനസ്സിലാക്കൂ. അപ്പൊ 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ഹീനസ് ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വലിയ വ്യക്തിയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ കുട്ടി ജയിലിലേക്ക് തന്നെയാണ്, സ്പെഷ്യൽ ഹോമിൽ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ നിന്നിട്ട് ബാക്കിയുള്ള കാലം അഡൾട്ട്.

0: ജില്ലയിലേക്ക് ആ കുട്ടിയെ മാറ്റും. ഇതാണ് നിയമം, മനസ്സിലായോ?
1: നമ്മള് ഈ ആലപ്പുഴയിൽ, മാഡം, ആലപ്പുഴയിൽ ഒരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയാണ് അതിന്റെ മുൻ പിന്നെ ബാക്കി രണ്ട് ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു. പിന്നെ ഇത് വന്നത് ടെസ്റ്റ് മെസ്സേജ് ഒക്കെ വന്നതെന്ന് വെച്ചാൽ ആ കുട്ടി തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് നമുക്ക് പ്രായപൂർത്തിയാകത്തോണ്ട് ശിക്ഷ ഇളവ് കിട്ടും, വലിയ ശിക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിന് ഇവരെ വീണ്ടും രക്ഷിതാക്കളുടെ ഇടയിലേക്കോ ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു നിഷ്കളങ്കമായൊരു നമുക്ക് പറയാൻ പറ്റുമോ മാഡം?
0: ഇല്ല, ഇത് ഇത് ഹീനസ് ഒഫൻസ് ആണെന്ന്
1: ചെയ്തിട്ടാണ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്.
0: അതെ,
1: ആ പെൺകുട്ടി തന്നെ 16 വയസ്സിന് തെളിവാങ്ങേണ്ട ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര മാത്രമേ ശിക്ഷ കിട്ടുള്ളൂ അഥവാ പിടിച്ചു കഴിഞ്ഞാലും. അപ്പൊ ഈ കുറ്റവും ഇതിനുള്ള ശിക്ഷയും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഈ കുട്ടികളുടെ ഇനത്തിൽ തന്നെ പെടുത്താൻ
0: ഇല്ല ഇല്ല വരില്ല. ഇത് ഹീനസ് ഒഫൻസ് ആയിട്ടാണ് കോടതി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പോലീസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരിക്കലും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡി വിടുന്ന ഒരു സംഭവം ഇന്നുവരെയും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടുണ്ടായി. ഹൈക്കോടതി ഇടപെട്ടു, കുട്ടിയെ കസ്റ്റഡിയിൽ വിടാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഹീനസ് ഒഫൻസ് ആയിട്ട് പരിഗണിച്ചു, ഇത് ചിൽഡ്രൻസ് കോർട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. ഒരു കാരണവശാലും ഈ പറഞ്ഞ കറക്ഷണൽ മെത്തേഡ്സ് അവരുടെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ല. ഇത് ഹീനസ് ഓഫൻസ് ആയിട്ട് ജുവനൈൽ കോർട്ടിലേക്ക് പോകേണ്ട കേസായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 21 വയസ്സ് വരെ അഥവാ കിട്ടുവാണെങ്കിൽ സ്പെഷ്യൽ ഹോമിൽ എന്തെങ്കിലും ശിക്ഷ വരുമ്പോൾ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ പാർപ്പിക്കുകയും അതിനുശേഷം അഡൾട്ട് എന്നുള്ള നിലയിൽ അഡൾട്ട് ജയിലിലേക്ക് മാറുകയും ചെയ്യും. അതിനൊരു തർക്കവും ഇല്ല. ഓക്കെ,
2: നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പിലെത്തുന്ന കേസുകൾ, അത് കുട്ടി എന്നുള്ള ഒരു പരിഗണന വെച്ച് അവർക്ക് എന്തെല്ലാം കൺസെഷൻസ് ആണ് കിട്ടാറുള്ളത് സാധാരണഗതിയിൽ?
0: കുട്ടി എന്ന് വെച്ചിട്ട് ഉള്ള അവർക്ക് അവരുടെ പേരൻസ് എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള പരിഗണന. കേസിന്റെ എല്ലാ പ്രൊസീജിയറിലും അച്ഛനമ്മമാരോടൊത്ത് മാത്രമാണ് കുട്ടിയോടെ വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ നമ്മൾ അവരോടുകൂടി നമ്മൾ ഇൻ്ററാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി മോഷണം നടത്തുന്നു. അപ്പോൾ മോഷ്ടിക്കാൻ സാധാരണ ഒരു ചേതോ വികാരം കുട്ടികൾക്കുണ്ടാവുന്ന എന്താണ്? വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ സാമ്പത്തികം കുറവുള്ളവരായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവനെ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് അവന് അങ്ങനെ വരുന്നുണ്ട്. നല്ല കണ്ണാടി കൂടിനകത്ത് നല്ല ഡ്രസ്സ് ഒരു കടയിലെ, അപ്പോൾ അവനത് ആഗ്രഹം തോന്നി, അവന് പറ്റിയതാണെന്ന് തോന്നി, അവന് കരിങ്കല്ല് കൊണ്ട് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആ ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോയ ഒരു കേസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അച്ഛനെയും അമ്മയും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അവർക്കൊരു വരുമാനമില്ല. അപ്പം നമ്മുടെ കാവൽ പ്രോജക്റ്റിലേക്ക് അവരെ വയ്ക്കുകയും അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള ഒരു സംവിധാനം, അതിനൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ അണ്ടറിലാണ് അതെല്ലാം. അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും പിന്നെ എന്തൊക്കെ പ്രോഗ്രസ് ഓരോ കുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഉണ്ടായി എന്നുള്ളത് മാസത്തിൽ ഒരിക്കലുള്ള ഈ റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ആ റിവ്യൂ മീറ്റിംഗിൽ നമ്മൾ ഓരോന്നും റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുട്ടി എന്നുള്ള ഒരു പരിഗണനയിലാണ് നമുക്ക്. പിന്നെ കുട്ടിയുടെ പഠിത്തം മുടങ്ങിപ്പോയി, തീർച്ചയായിട്ടും അതിൽ ഹോപ്പെന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് റൂറലിലും ഉണ്ട്, അർബനിലും ഉണ്ട്. അപ്പം നമ്മുടെ ഏതെങ്കിലും കുട്ടി പഠിത്തം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനിനി എത്ര വലിയ കുറ്റം ചെയ്ത് അവന് ബെയിലില്ലാതെ അവന് അവിടെ ഡീറ്റെയിൻ ചെയ്തെങ്കിൽ പോലും അവനെ കൊണ്ട് പരീക്ഷ എഴുതിക്കാനും ഒക്കെയുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് തീരുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും പോക്സോ ആറ്റൊന്നും നമുക്ക് സംസാരിക്കാനേ പറ്റിയില്ല. അടുത്ത പരിപാടിയിൽ ഈ കാര്യങ്ങളും കൂടി നമുക്ക് ഒരു പരിപാടി കൂടി ഉൾപ്പെടുത്തേണ്ടതായി വരും. കോൾസ് കൂടുതലുണ്ടായിരുന്നു. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഈ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് ശ്രീമതി മീനാകുമാരി എം എസിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: തീർച്ചയായിട്ടും എനിക്ക്
3: കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ്.

0: സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം സുഹ്റ മമ്മു, ലതീഷ്.
1: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജി വേണുഗോപാൽ പാടിയത്, ചിത്രം കരയിലേക്ക് ഒരു കടൽ ദൂരം.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള വാട്സപ്പ് പ്രീഗീതങ്ങളിൽ കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: End this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 24 രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 വരെ കാടവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 22 വൈകുന്നേരം 4 മുൻപ് പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497-27634-473. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റലുകളിൽ മെസ് മാനേജർമാർ, മേട്രൺ എന്നിവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 21 മുൻപായി കോൺട്രാക്ട് എൻഗേജ് അറ്റ് cukerala.ac.in എന്ന ഇമെയിലിലേക്ക് ബയോഡാറ്റ സഹിതം അപേക്ഷിക്കണം. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 23 രാവിലെ 10 മുതൽ കൂൺ കൃഷിയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9447-33-3968. മംഗൽപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ. ഫോൺ നമ്പർ 0499-82-42-098. പട്ടികജാതി വികസന വകുപ്പിന്റെ ട്രേസ് പരിശീലന പദ്ധതിയുടെ ഭാഗമായി അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, എംടെക് ഡിപ്ലോമ, ഐടിഐ. പ്രായപരിധി 21-35 മധ്യേ. അപേക്ഷയും ജാതി, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഫോട്ടോയും സഹിതം 31 കാസർകോട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-42-56-162. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. കർഷകർക്ക് അഗ്രിസ്റ്റാക്ക് പോർട്ടൽ ആപ്പ് വഴി സ്വയമോ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, CSC, കൃഷിഭവനുകൾ എന്നിവ മുഖേനയോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂസർ മാനുവൽ വെബ്സൈറ്റ് കേരള അഗ്രികൾച്ചർ .gov.in. ഫോൺ നമ്പർ 0495-23-70-368. കണ്ണൂർ റൂറൽ ജില്ലയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജില്ലാ പോലീസ് മേധാവി കണ്ണൂർ റൂറൽ മാങ്ങാട്ടുപറമ്പ് എന്ന വിലാസത്തിൽ 17 വൈകുന്നേരം 5 മുൻപ് ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495-16-5737. കണ്ണൂർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ട്രെയിനികളെ നിയമിക്കുന്നു. പ്രായപരിധി 18-35 മധ്യേ. 17 രാവിലെ 10 കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. ഫോൺ നമ്പർ 9048-02-2240.

ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് ഇന്നുച്ചയ്ക്ക് ഒരു മണിക്കും 2:30 വാട്സപ്പിലേക്ക് നിങ്ങൾ തത്സമയം നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. 8547027054 എന്ന നമ്പറിൽ ഇഷ്ടഗാനം, ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ സന്ദേശത്തോടൊപ്പം ഉണ്ടാവണം. ഇന്ന് ഉച്ചയ്ക്ക് 1:30 2:30 വാട്സപ്പ് പ്രകീതങ്ങൾ തത്സമയം.

ഇന്ന് 9:30 നവരാത്രി സംഗീതോത്സവത്തിൽ വിദുഷി അമൃത വെങ്കടേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എൽ രാമകൃഷ്ണൻ വയലിൻ,

ഓ നാരായണിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ.

ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 686 കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 10 കൊണ്ട് 38,000 കോടി രൂപയിലധികമായി ആയതായി അദ്ദേഹം വ്യക്തമാക്കി. വിവിധതരം വെടിക്കോപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യ 90%ത്തിലധികം സ്വയം പര്യാപ്തത കൈവരിച്ചതായി അദ്ദേഹം അറിയിച്ചു. കരസേനയുടെ 175 തരം വെടിക്കോപ്പുകളിൽ 159 എണ്ണവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇടുക്കി ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണവേലികളും ഭിത്തികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിലെ ആശങ്ക സഭാ നടപടി നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് CPIMലെ KU ജനീഷ് കുമാറാണ് നോട്ടീസ് നൽകിയത്. ജനവാസ മേഖലകളിലാണ് സംരക്ഷണവേലി ജനങ്ങൾ കെട്ടിയതെന്നും റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്താണ് കാര്യമെന്നും ജനീഷ് കുമാർ ചോദിച്ചു. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ വനംവകുപ്പ് തടസ്സം നീക്കിക്കൊടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് കാണാതിരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിചിത്രമായ വാദഗതികളാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത ഏതൊക്കെയാണെന്ന് ഗവൺമെന്റ് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടോയെന്നും വേലി പൊളിക്കുന്നതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്യപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇടുക്കി ചിന്നക്കനാലിൽ 3 മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്ന് ആരോപിച്ച മന്ത്രി വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശേഷിക്കുന്നവയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും റവന്യൂ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദം നൽകണമെന്നാണ് ഗവൺമെന്റിന്റെ നിലപാടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ഗതാഗത നിയന്ത്രണങ്ങളുടെയും ഭാഗമായി നാളെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ അങ്കണവാടികൾ, മദ്രസകൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലന്റിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് ഡോക്ടർ APJ അബ്ദുൽ കലാം അസാധാരണ ശാസ്ത്ര വൈഭവം പ്രകടിപ്പിച്ചെന്നും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്തലുകൾ വരുത്താനും സംസ്ഥാനത്ത് പ്രത്യേക യജ്ഞം തുടങ്ങി. ഈ മാസം 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ID കാർഡിലാക്കി ജനങ്ങളിലെത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു.

0: ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച പാരമ്പര്യ നെൽവിത്ത് കർഷകൻ ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്ച സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് വിധി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ മാസം 18 മുതൽ ടോമിൻ തച്ചങ്കരി ജയിലിലാണ്. കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അപ്പീൽ ഹർജിക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചു. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികൾ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് ജസ്റ്റിസുമാരായ കെ നടരാജൻ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അറിയിച്ചു. ജർമ്മനിയിലെ ബോഹുമിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളി യുവതി അഞ്ജലി ഷീല ജോയിയുടേതുൾപ്പെടെ 3 മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതടക്കം നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. അഞ്ജലിയുടെ അമ്മാവനുമായി മന്ത്രി ഫോണിൽ സംസാരിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ചെമ്മക്കാട് സ്വദേശിനി അഞ്ജലി ഷീല ജോയ്, കാലടി സ്വദേശിനി സ്വിൻ ജോണി, ഇടുക്കി കട്ടപ്പന സ്വദേശി നോവ സാബു എന്നിവരാണ് മരിച്ചത്. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി ട്രെയിൻ മാർഗം നാളെ രാവിലെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ ചിതാഭസ്മം വീട്ടുകാർക്ക് കൈമാറും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹന അപകട കേസിൽ പ്രതി സുഹേൽ സജീവുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. രാവിലെയാണ് സുരക്ഷാ സന്നാഹങ്ങളോടെ തെളിവെടുപ്പ് തുടങ്ങിയത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. എംജിആർ ചെന്നൈ സെൻട്രൽ, കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് ബിആർസിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഇന്ന് കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ഉത്തരമേഖലാ കലോത്സവം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 2500 പേർ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 10 വേദികളിലായി 93 ഇനങ്ങളിലെ കലോത്സവം നാളെ രാവിലെ വി ശിവദാസൻ എംപി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 വരെയാണ് കലോത്സവം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് ബിആർസിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യമുള്ള പല്ലുകൾ അനിവാര്യമാണ്. ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം, സാധാരണയായി കണ്ടുവരുന്ന ദന്തപ്രശ്നങ്ങൾ, അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖം തുടരുന്നു.
1: ചില സാഹചര്യങ്ങളിലൊക്കെ പല്ല് എടുത്തു കളയേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്?
2: നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള പല്ലാണ് ഏറ്റവും നല്ലത്. അതിനെ സംരക്ഷിക്കാനാണ് നമ്മൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റും ഫില്ലിങ്ങുകളും പല്ല് ക്ലീൻ ചെയ്യുന്നതും. അങ്ങനെ എല്ലാ ചികിത്സാ രീതികളും നമ്മളുടെ നാച്ചുറൽ ആയുള്ള പല്ലിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയും വെച്ച് നമുക്കൊരു പല്ലിനെ രക്ഷിക്കാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായും ഇൻഫെക്ഷൻ വരാതെ ആ പല്ല് എടുത്തു കളയേണ്ടതായിട്ട് വരും.
1: അങ്ങനെ ഈ പല്ലെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
2: പല്ലെടുത്തു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റോളം നമ്മൾ പഞ്ഞി കടിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതിനുശേഷമുള്ള ഒരു 24 മണിക്കൂർ ശക്തിയായിട്ട് കുലുക്കി തുപ്പുക, അതുപോലെ കവിള് കൊള്ളുക, അതുപോലെ സ്ട്രോ ഉപയോഗിക്കുക, ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നല്ലതല്ല. കാരണം നമ്മുടെ ഫോം ചെയ്യുന്ന ബ്ലഡ് ക്ലോട്ട്, കട്ട പിടിക്കുന്ന രക്തം അവിടെ നിന്ന് വിട്ടുപോയി പിന്നെയും രക്തം വരാനുള്ള സാധ്യതയും മുറി മുണങ്ങാനുള്ള കാലതാമസം വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം എരിവ്, പുളി, ചൂടുള്ള ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പുകവലിയോ മദ്യപാനമോ ഒക്കെ ഉള്ള വ്യക്തികൾ അതും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ പല്ലെടുത്ത വശത്ത് നിന്ന് ഭക്ഷണം കഴിക്കാതെ മറ്റേ വശത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക. പല്ലെടുത്ത വശം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ ഒരു 24 മണിക്കൂറിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിൽ കൊള്ളുന്നതും നല്ലതായിരിക്കും. അതുപോലെ കഠിനമായ ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ 2-3 ദിവസത്തേക്ക് അത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം.
1: പല്ലിന് വേദന പോലെ തന്നെ പുളിപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിന്റെ പ്രതിവിധികള്, മുൻകരുതലുകള് ഇതേ കുറിച്ചൊന്ന് പറയാമോ?
2: പല്ലിന്റെ സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ അല്ലെങ്കിൽ മധുരമുള്ളതോ ആയ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തണുത്ത കാറ്റടിക്കുമ്പോഴൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ശക്തമായ വേദന അല്ലെങ്കിൽ ഒരു പുളിപ്പിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ പല്ലിന്റെ ഏറ്റവും മുകളിലുള്ള പാളി, അതായത് ഇനാമൽ, ഈ ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ് പല്ലിന് പുളിപ്പുണ്ടാകുന്നത്. അതുമല്ലെങ്കിൽ മോണരോഗം കാരണം മോണ ഇറങ്ങിപ്പോകുന്ന വ്യക്തികളിൽ പല്ലിന്റെ വേര് പുറമേക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇത്തരം വ്യക്തികളിലും പല്ലിന് പുളിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കേടുകൾ വന്നു തുടങ്ങുന്ന സമയത്തും പല്ലിന് പുളിപ്പുണ്ടാകാം. പൊട്ടിപ്പോയ പഴയ ഫില്ലിങ്സ് റീപ്ലേസ് ചെയ്യാതിരിക്കുമ്പോഴും പല്ലിന് പുളിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പല്ലിന്റെ പുളിപ്പിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് വേണം അതിനുള്ള ചികിത്സ തേടാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇനാമലിന് തേയ്മാനം സംഭവിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ
1: ടൂത്ത് പേസ്റ്റിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നത് നന്നായില്ലേ?
2: പല്ല് പുളിപ്പിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. ഇത് ഒരു ബ്രഷ് ചെയ്യുന്ന ഒരു പേസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഓയിന്റ്മെന്റ് ആയിട്ട് കണക്കാക്കി പുളിപ്പുള്ള പല്ലുകളിൽ മാത്രം തേച്ച് പിടിപ്പിച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നതായിരിക്കും നല്ലത്. ഇത് വളരെ കാലത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ഉപയോഗിച്ച് മാറ്റമുണ്ടോ എന്ന് ഡോക്ടറെ അറിയിക്കുക. നിങ്ങളുടെ പുളിപ്പിന് മാറ്റമില്ല എങ്കിൽ അതനുസരിച്ച് ഡോക്ടർ മറ്റു ചികിത്സാ രീതികൾ പറഞ്ഞു തരുന്നതായിരിക്കും.
1: ഈ കൃത്രിമ പല്ലുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് അത് ഈ ഫിക്സഡ് ആയിട്ടും റിമൂവ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ടല്ലോ, അത് ഏതായിരിക്കും ഡോക്ടർ നല്ലത്?
2: ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പല്ലെടുത്ത സ്ഥലത്തൊരു പല്ല് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇംപ്ലാന്റ് എന്ന ഓപ്ഷനാണ്. അതായത് പല്ലിന്റെ വേരിന് പകരം എല്ലിലേക്ക് നമ്മൾ ഇംപ്ലാന്റിന്റെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. അതിന് മുകളിലേക്ക് നമ്മൾ പല്ലിന് ഒരു ക്യാപ്പ് കൊടുക്കുന്നു. അടുത്തുള്ള 2 പല്ലുകൾക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ നമ്മൾ നഷ്ടമായ പല്ലിനെ മാത്രം റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇംപ്ലാന്റ്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പല്ല് വെക്കുന്ന രീതിയാണ്. ഇതിനു പുറമെ മറ്റൊരു ഫിക്സഡ് ആയിട്ടുള്ള പല്ല് വെക്കുന്ന രീതിയാണ് ബ്രിഡ്ജ് വെക്കുക. അതായത് അടുത്തുള്ള 2 പല്ലിന്റെ സപ്പോർട്ട് എടുത്തതിന് ശേഷം വേണം നമ്മൾ മിസ്സിംഗ് ആയ ഒരു പല്ല് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. ഇവയ്ക്ക് പുറമെ ഊരിയെടുക്കുന്ന പല്ലുകളും ഉണ്ട്. അത് ഉറപ്പിച്ചു വെക്കുന്ന പല്ലുകളുടെ അത്രയും കംഫർട്ടബിൾ ആകണമെന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഫിക്സഡ് പല്ല് വെക്കാൻ സാധിക്കാത്ത വ്യക്തികളിൽ ഊരിയെടുക്കുന്ന പല്ലുകളും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്.
1: ഇതിപ്പോ ഒരു പൊതുവായ ആരോഗ്യസ്ഥിതി, അതിന്റെ ചെലവ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കില്ലേ ചികിത്സ തിരഞ്ഞെടുക്കേണ്ടത്?
2: തീർച്ചയായും ഓരോ വ്യക്തിയുടെയും ആവശ്യം അനുസരിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം പരിഗണിച്ച് വേണം നമ്മളൊരു ഫൈനൽ ചികിത്സാ രീതി തിരഞ്ഞെടുക്കാൻ വേണ്ടി.

0: ഈ നിരതെറ്റിയ പല്ലുകള് നേരെയാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്?
1: നിരതെറ്റിയ പല്ലുകൾ നേരെയാക്കാൻ ഏറ്റവും കൂടുതലായി നമ്മൾ ചെയ്തു വരുന്നത് ബ്രേസസ് ട്രീറ്റ്മെന്റ്, അതായത് കമ്പിയിടുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ തന്നെ പല തരങ്ങളുണ്ട്. മെറ്റലിന്റെ മുത്തുകളുണ്ട്, അതുപോലെ പല്ലിന്റെ നിറമുള്ള സെറാമിക് മുത്തുകളുണ്ട്. ഇത് ഓരോ വ്യക്തികളുടെയും ആവശ്യത്തിനനുസരിച്ചും ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിനനുസരിച്ചും നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഓപ്ഷനാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രേകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. അപ്പൊ ഇതിന് പല ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് എല്ലാ മാസവും നമുക്ക് ഡോക്ടറെ കാണേണ്ടി വരുന്നില്ല. പല്ല് ടൈറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസവും നിങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കമ്പി ഇടുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് കാഴ്ചയ്ക്കുള്ള ഭംഗിക്കുറവ്, അതൊരിക്കലും ഉണ്ടാവുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ട്രേകൾ ട്രാൻസ്പെറന്റ് ആണ്. മറ്റൊരു വ്യക്തിക്ക് നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്ന് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എല്ലാ വ്യക്തികളിലും നമുക്ക് അലൈനർ ഉപയോഗിച്ച് പല്ല് നിരതെറ്റുന്നത് ക്രമീകരിക്കാൻ പറ്റണമെന്നില്ല.
0: അതായത് കമ്പിയുടെ ഉപയോഗം പാടെ തള്ളിക്കളയാനാവില്ല,
1: തീർച്ചയായും തള്ളിക്കളയാനാവില്ല.
0: ഇന്ന് ഡെന്റിസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ ഈ മാറ്റങ്ങളെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
1: കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വളരെയധികം മാറ്റങ്ങളാണ് ദന്ത ചികിത്സാ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്, അതുപോലെ പല്ലിന് അളവെടുക്കുന്നതിന് ഇപ്പോൾ സ്കാനേഴ്സ് ഉണ്ട്, അതുപോലെ CBCT സ്കാൻസ് ഉണ്ട്, 3D പ്രിന്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇവയുടെയൊക്കെ ഉപയോഗം മൂലം നമുക്ക് കൃത്യമായ രോഗനിർണയം നടത്താനും അതുപോലെ രോഗികൾക്ക് കുറച്ചുകൂടെ വേഗത്തിൽ കുറച്ചുകൂടെ ഫലപ്രദമായ ചികിത്സ നമുക്ക് ലഭ്യമാക്കാനും സാധിക്കുന്നുണ്ട്.
0: ഒരു പല്ല് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്ഥാനത്തൊന്ന് വെക്കുന്നതിന്റെ ആവശ്യകത എത്രത്തോളമാണ് ഡോക്ടറെ? അത് വെച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടോ?
1: നഷ്ടപ്പെട്ട പല്ല് ഒരു കൃത്രിമ പല്ല് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതിനും അതുപോലെ ശരിയായിട്ട് സംസാരിക്കുന്നതിനും അതുപോലെ മുന്നിലെ പല്ലുകളാണെങ്കിൽ കാഴ്ചയിലുള്ള അഭംഗി മാറ്റുന്നതിനുമൊക്കെ ഈ കൃത്രിമ പല്ലുകൾ നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ പല്ലെടുത്തതിന് തൊട്ടടുത്തുള്ള പല്ലുകൾ ഈ ഗ്യാപ്പിലേക്ക് ചാഞ്ഞു വരാനും പല്ല് നീങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ എതിർനിരയിലുള്ള പല്ലുകളും താഴേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കൃത്രിമ പല്ല് വെച്ച് പല്ലെടുത്ത ആ സ്ഥലം നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ പല്ലെടുത്ത സ്ഥലത്ത് എല്ല് തേഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇതും ഒരു കൃത്രിമ പല്ല് വെക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
2: ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകലാ ബിജു.

ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:30നും വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം. നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ സന്ദേശം അയക്കാം 8547027054 എന്ന നമ്പറിൽ. ഇഷ്ടഗാനം, ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ സന്ദേശത്തോടൊപ്പം ഉണ്ടാവണം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ.

0: പ്രധാന വാർത്തകൾ. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം വിജയവാഡയിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലേയിലെ നിമുവിൽ നിന്നും സൻസ്കാർ വാലിയിലൂടെ ഹിമാചൽ പ്രദേശിലെ ദർച്ച വരെ നീളുന്ന 298 കിലോമീറ്റർ റോഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഹനു ജലവൈദ്യുത പദ്ധതി, പ്രസരണ ലൈൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൌരാണിക ശിലാചിത്ര സംരക്ഷണത്തിനായി ലേയിലെ സിന്ധിഘട്ടിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ പെട്രോഗ്ലിഫ് സംരക്ഷണ പാർക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: 2013-14 में भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया. करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं. अब हमारा लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रूपये तक पहुंच जाए.
0: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. UK ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ റെയ്സിന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറളിക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ രണ്ട് കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. GFS പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച രണ്ടാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. രണ്ട് കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ IRGC ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് IRGC നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുമ്പായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വാണിജ്യ UPI ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് MDR ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന വിധത്തിൽ കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കിട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കണ്ണൂർ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വാട്സപ്പ് പ്രിയതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. പാട്ടിനായി സന്ദേശം അയക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8547027054. ഇന്നത്തെ ആദ്യ ഗാനം കൊടുജാത്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് നിശാന്ത് കാവുംഭാഗം, അനിത നീലേശ്വരം, സുഗത പ്രേമരാജൻ കണ്ണാടിപ്പറമ്പ എന്നിവർ സന്ദേശം വച്ചിട്ടുണ്ട്. അവരുടെ ഇഷ്ടഗാനം പാടിയത് യേശുദാസാണ്. കെ ജയകുമാറിന്റെ വരികളും രവീന്ദ്രന്റെ സംഗീതവും.

ഒ എൻ വി കുറിപ്പും പി ഭാസ്കരനും ചേർന്ന് രചന നിർവഹിച്ച ഗാനമാണ് അടുത്തത്. അവസപ്പച്ചന്റെ സംഗീതം, യേശുദാസ് ആലപിച്ചത്. ചിത്രം ഭൂമിഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷാജി കാളീശ്വരം.

ബിച്ചു തിരുമല എഴുതി, ജയവിജയ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം നിറക്കുടം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഉല്ലാസ് തളാപ്പ്.

ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തത് യേശുദാസ് പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് വിജയൻ, ഷീല, അനുപ്രിയ, യദുപ്രിയ എന്നിവർ കൊയ്യോട് നിന്നും.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്ത ഗാനം വിഷുക്കണി എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയതാണ്. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ജ്യോതി, ശിവാനി എന്നീ രണ്ട് മക്കൾക്ക് വേണ്ടി പാനൂരിൽ നിന്ന് റജീന MV, കൂടാതെ വിലാസിനി കാനാട് ഖാദിയിൽ നിന്നും ഇവരാണ് ഈ ഗാനം ചോദിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സലിൽ ചൌധരിയുടെ സംഗീതം.

വീണ പാണിനി രാഗവിലോലിനി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു അനുഗ്രഹ ശേഖരൻ, അഴീക്കൽ, വെള്ളയ്ക്കൽ. ശ്രീമൂലനഗരം വിജയന്റെ രചന, വിദ്യാധരന്റെ സംഗീതം. ചിത്രം എന്റെ ഗ്രാമം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. പൂവച്ചൽ ഖദറിന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ സന്ദേശമയച്ച് കാത്തിരിക്കുന്നത് സുമ തലശ്ശേരി.

ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം വിലയ്ക്കു വാങ്ങിയ വീണ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് രാധാ ഭാസ്കരൻ, വട്ടിപ്പുറം, മാങ്ങാട്ടിടം.

മസ്കറ്റിൽ നിന്നും മുജീബ് റഹ്മാൻ. സന്ദേശമിതാണ്: ഒക്ടോബർ 19 ഞങ്ങളുടെ 23-ാം വിവാഹ വാർഷിക ദിനമാണ്. ജീവിതയാത്രയിൽ എന്നോടൊപ്പം കൂടിയ ഭാര്യ നുസ്രത്തിനു വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഒരു ഗാനം കേൾപ്പിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഗാനം അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ചിത്രം നീലത്താമര, വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ, പാടിയത് വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും ചേർന്ന്. ഇതാ മുജീബ് റഹ്മാന്റെ ഇഷ്ടഗാനം.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

തളിപ്പറമ്പിൽ നിന്നും സിസി ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പി സുശീല പാടിയത് ചിത്രം സർപ്പം. ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം. മുൻപ് പ്രക്ഷേപണം ചെയ്ത ഗാനത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അടുത്ത ഗാനം ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിനു വേണ്ടി

യേശുദാസ് പാടിയ ഗാനം, രാജീവ് ആലിങ്കലിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ശിവദാസൻ, കണ്ണാടിപ്പറമ്പ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കാത്തിരുന്ന നിമിഷം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് ദിനേശ് ബാബു മൊരിയാട്.

പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് പ്രീഹിതങ്ങൾ ഇനി 2:30 തുടർന്ന് കേൾക്കാം. ഇന്നീ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് രതീഷ് പി കെ, അതുൽ പ്രവീൺ, ജന്യ മുരളി. നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി.

0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് PM-ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചു ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി MP അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പെൻഷൻകാർക്ക് പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനാവശ്യമായ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇനി സൌജന്യമായി സമർപ്പിക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഫീൽഡ് ഓഫീസ്, തപാൽ ഓഫീസുകൾ, ജീവൻ പ്രമാൺ മൊബൈൽ ആപ്പ് എന്നിവ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ് അസോസിയേഷൻ 7-ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 17-18 തീയതികളിലായി കോഴിക്കോട് എസ്കേപ്പ് ഒറ്റക്കാട് ഹാളിൽ നടത്തും. സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച ജില്ലാതല ഏകോപന യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിൽ 5-ാം പനി റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത നൽകി. FM വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വൽസ വില്യംസ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Prime Minister Narendra Modi inaugurates 5 major development projects worth over 3,300 crore in Ladakh. Hindus converting to Islam and other religions cannot claim backward class reservation, says Supreme Court, upholds Madras High Court order. Home Minister Amit Shah says government is committed for betterment of tribals affected by Naxalism, distributes assistive devices to persons with disabilities. India's defense exports surge to 38,000 crore from 600

0: അതിലെനിക്ക് ദുഃഖമുണ്ട്. എന്നാലും ശവമായിട്ടാണെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ ആശ്വാസമുണ്ട്.
1: ഇനി എന്താണ് ആനന്ദിന്റെ പ്ലാൻ?
0: തീരുമാനിച്ചിട്ടില്ല ഡോക്ടർ. ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എന്നാലും ഞാൻ

0: ജീവിതം ഇനി അതിനുള്ളതായിക്കോട്ടെ.
1: ഇനി എന്ത് ജീവിതം ഡോക്ടർ? ഒക്കെ പോയില്ലേ? ബന്ധുക്കൾ, നാട്ടുകാർ, ജോലി, ധനം എല്ലാം പോയി. എന്നാലും തിരിച്ചു വരണം ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ.
0: മടങ്ങി വരാമെന്ന ഉറപ്പോടെ തൽക്കാലം ആനന്ദിന് യാത്രാമംഗളങ്ങൾ നേരുന്നു. പോയി വരൂ ആനന്ദ്.
1: ഡോക്ടർ,
2: അത് എന്റെ കുഞ്ഞാറ്റ, എന്റെ മോളും അമ്മയും. സുധാരേട്ട, അവരെങ്ങനെ ഇവിടെ എത്തി?
3: അമ്മേ,
2: മോളെ, കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ, ചേട്ടാ കണ്ടോ എന്റെ കുഞ്ഞിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാറ്റേ.
4: മോനെ, ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഈ നിൽക്കുന്ന സുധാകരനാ.
2: അമ്മേ, എന്താ ഉണ്ടായേ?
4: മോനെ, ഒരു കാര്യം പറഞ്ഞാ നീ വിഷമിക്കരുത്.
2: എന്താ അമ്മേ?
4: അവൾ നിന്റെ മുൻ ഭാര്യ അർച്ചന. അവളുടെ കല്യാണം അടുത്ത ആഴ്ച.
2: അമ്മേ.
4: അതെ മോനെ, നമ്മുടെ ഈ കുഞ്ഞാറ്റ മോളെ അവൾക്ക് വേണ്ടെന്ന. അർച്ചനയെ കെട്ടാൻ പോകുന്നയാൾക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നിക്കാണും. മിണ്ടാനും കേൾക്കാനും കഴിയാത്ത കുട്ടിയല്ലേ, പോരാത്തതിന് പെൺകുട്ടിയും. അവരങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
2: അമ്മേ, എനിക്കെന്റെ മോളെ വേണം. അമ്മേ, ആർക്കും എന്റെ കുഞ്ഞിനെ വേണ്ടെങ്കിലും എനിക്ക് വേണം കുഞ്ഞാറ്റേ.
4: ആ വേലായുധൻ മുതലാളിയാ കുഞ്ഞിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. മുറ്റത്ത് കുഞ്ഞിനെ ഇറക്കി നിർത്തിയ ശേഷം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. ഭാഗ്യത്തിനാ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത്.
2: മോളെ,
4: മതിയടാ വാരിപ്പുണർന്നത്. കണ്ടില്ലേ കുഞ്ഞിന്റെ ഒരു സന്തോഷം? കുഞ്ഞാറ്റ ചിരിക്കുന്നത് കണ്ടില്ലേ? 3 വയസ്സായി ഈ കുഞ്ഞിനെയല്ലേ ആ ദുഷ്ടൻ മുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിയേച്ചു പോയത്. ഒരു കാലത്തും അവന് ഗുണം പിടിക്കില്ല.
2: അമ്മേ, സുധാരേട്ട, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം. അമ്മ അകത്തേക്ക് കയറ്. ഇത്ര നേരം എങ്ങനെ നിൽക്കുന്നത്?
5: അല്ല, ഇപ്പം എന്താ ഡോക്ടർ വാങ്ങേണ്ടത്? കുഞ്ഞിനെ കുറച്ച് പാല് വാങ്ങട്ടെയോ?
2: വേണം.
5: ആ
4: മോനെ, എനിക്കൊന്നും വേണ്ടടാ. ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തിയാ മതി. ആ, അത് പറയാൻ വിട്ടു. ഞാനിപ്പോ ശാരദയുടെ കൂടെയാണ് താമസം. അന്യജാതിയിൽ പെട്ടവനാണെങ്കിലും അവളുടെ ഭർത്താവ് ഒരു നല്ല സ്നേഹമുള്ളവനാ.
2: അമ്മേ.
4: എന്താ മോനെ?
2: എന്റെ ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടമ്മേ.
4: ഏ, ജോലി നഷ്ടപ്പെട്ടെന്നോ?
2: അതെ അമ്മേ. ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അമ്മ അകത്തേക്ക് കയറിയിരിക്കേ.
4: നിനക്ക് വീണ്ടും നമ്മുടെ ആ ക്ലിനിക്ക് തുടങ്ങിക്കൂടെ മോനെ? പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കെട്ടടങ്ങിയില്ലേ?
2: ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ അവിടെ വന്ന് ക്ലിനിക്ക് തുറക്കില്ല. ഈ ജന്മം ഒന്നും ഞാൻ മറക്കുകയുമില്ലമ്മേ. അത്രയ്ക്ക് നമ്മുടെ നാടും നാട്ടുകാരും ഈ മകനെ വേദനിപ്പിച്ചു, കൊലയാളിയാക്കി സമൂഹ മധ്യത്തിൽ കരിതേച്ചു, അപമാനിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി എന്നെ ഇന്ന് നാടുകടത്തി. ഇനി ഒരു മടക്കയാത്ര അങ്ങോട്ടില്ല. പക്ഷേ ഞാൻ വരും എന്റെ അമ്മയെ കാണാൻ, കൂടപ്പിറപ്പുകളെ കാണാൻ. അതിന് ഈ മകൻ വരും അമ്മേ.

0: അല്ല സാന്ദ്രയോ? വരൂ സാന്ദ്ര. ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എവിടം വരെയായി?
1: എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു ഡോക്ടർ. മാത്തച്ഛൻ ഇന്നലെ എത്തി.
0: ആ സാന്ദ്ര, അകത്തേക്കറിയിരിക്കെ. ഞാനെല്ലാം അടുക്കിപ്പുറക്കി വെക്കുകയായിരുന്നു. ഈ വീട് നാളെ ഞാൻ ഒഴിയും.
1: ഒഴിയുകയോ? എന്നിട്ട് ഡോക്ടർ എങ്ങോട്ട് പോകുന്നു?
0: ഏതായാലും നാട്ടിലേക്കില്ല സാന്ദ്ര. ഇവിടെ ഇനി താമസിക്കുന്നതിൽ എന്തർത്ഥം? ക്ലിനിക്കും ഹാപ്പിനെസ് സെന്ററും എല്ലാം സീൽ വെച്ചില്ലേ പോലീസ്? ആ നിലയ്ക്ക്
1: ഇനി മറ്റൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തുകൂടെ ഡോക്ടർക്ക്?
0: വേണം, അതിന് ശ്രമിക്കണം.
1: ഞാനൊന്ന് ശ്രമിച്ചാലോ?
0: സാന്ദ്രയോ, നാളെയോ മറ്റന്നാളോ ജർമ്മനിക്ക് പോകാനിരിക്കുന്ന തനിക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയം?
1: സമയം അത് നേരാ. പക്ഷേ എല്ലാം കണക്കുകൂട്ടി ചെയ്യുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വരും ഡോക്ടർ.
0: ആ ഏതായാലും അകത്തേക്ക് കയറിയിരിക്കെ.
1: എന്നാ ഞാൻ കൂടി സഹായിക്കട്ടെ ഡോക്ടർ. ഞാൻ ജർമ്മനിയിലേക്ക് പോയാ പിന്നെ ഈ സുവർണാവസരം ഇനി ലഭിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ കൂടി ഡോക്ടർ സഹായിക്കാം.
0: വേണ്ട സാന്ദ്ര.
1: അല്ല ഡോക്ടർ, അകത്ത് കിടന്നുറങ്ങുന്ന കുട്ടി.
0: ഓ സോറി സാന്ദ്ര, അതാണ് എന്റെ കുഞ്ഞാറ്റക്കിളി.
1: കുഞ്ഞാറ്റയോ?

0: അവളിവിടെ എങ്ങനെ വന്നു ഡോക്ടർ?
1: എന്റെ അമ്മ കൊണ്ടുവന്നതാ സാന്ദ്ര.
0: ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റിയെ ഡോക്ടർക്ക് തന്നെ ലഭിച്ചു അല്ലേ ഡോക്ടർ?
1: അതെ, എല്ലാവരും കൂടി നടതള്ളിയത് കൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി. അതാണ് സത്യം.
0: നടതള്ളുകയാ?
1: എല്ലാം ഞാൻ പിന്നെ പറയാം സാന്ദ്ര. സാന്ദ്രക്ക് കുഞ്ഞാറ്റയെ കാണണ്ടേ?
0: അല്ല, അവൾ കിടന്നുറങ്ങുകയല്ലേ ഡോക്ടർ. ഇനി അതിനെ ഉണർത്തിയാൽ അമ്മയെ തരേം. മിണ്ടാനും പറയാനും കേൾക്കാനും വയ്യെങ്കിലും അതിന്റെ മനസ്സിൽ അമ്മയുണ്ടാവില്ലേ? കുട്ടികൾ ഉണർന്നാൽ ആദ്യം അന്വേഷിക്കുക അമ്മയാണ്.
1: അതെ, പക്ഷെ എന്റെ മോൾക്ക് ഇനി അവളുടെ അമ്മ ഇല്ലല്ലോ സാന്ദ്ര. അർച്ചന ഇനി മറ്റൊരാളുടെ ഭാര്യ, പിന്നെ അവൾ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കും. അതോടെ കുഞ്ഞാറ്റയെ അർച്ചന മറക്കും. ഇനിയെല്ലാം ഈ ഞാൻ മാത്രം, ഞാനും എന്റെ കുഞ്ഞാറ്റയും. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കും.
0: മതി മതി ഫിലോസഫി. മാത്തച്ഛൻ എന്നെയും നോക്കി അക്ഷമനായി നിൽപ്പുണ്ടാവും. ഞാൻ ചെല്ലട്ടെ.
1: സാന്ദ്ര പോയിക്കോളൂ.
0: അപ്പോ ഡോക്ടർ വരുന്നില്ലേ?
1: എങ്ങോട്ട്?
0: എന്റെ കൂടെ.
1: സാന്ദ്രയുടെ കൂടെയോ? സാന്ദ്ര ജർമ്മനിയിലേക്ക് പോവല്ലേ?
0: അതെ, എന്റെ കൂടെ ഡോക്ടറും കുഞ്ഞാറ്റയും പോരുന്നു.
1: സാന്ദ്ര എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
0: എല്ലാം താനേ മനസ്സിലായിക്കോളും ഡോക്ടർ. ഒക്കെ അത്ഭുതമായി തോന്നുന്നു അല്ലേ? അതാണ് വിധി. ആ വിധിയാണ് ഡോക്ടർ നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചതും റോയ്ച്ചനെ എന്നിൽ നിന്ന് അകറ്റിയതും ഡോക്ടറുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയെ അവളുടെ അമ്മ ഉപേക്ഷിച്ചതും ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റ ഡോക്ടറുടെ മുന്നിൽ എത്തിയതും. വിധിയല്ലാതെ മറ്റെന്താണ് ഡോക്ടർ?
1: സാന്ദ്ര, എന്നാലും ഞാൻ വേണ്ട. ഞാൻ തനിക്ക് അനുരൂപനെയല്ല.
0: അത് തീരുമാനിക്കുന്നത് ഡോക്ടറല്ല, ഞാനാണ്. പ്രായം കൂടുതൽ, വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവും, പോരാത്തതിന് അന്യജാതിയിൽപ്പെട്ടയാളും. ഇങ്ങനെയുള്ള ആളിനെയാണ് ഡോക്ടർ എനിക്ക് വേണ്ടത്.
1: സാന്ദ്ര
0: നോക്കൂ ഡോക്ടർ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുറവുള്ളവളാണ് ഈ സാന്ദ്ര. ഒരു കുട്ടിയെ പ്രസവിക്കാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയല്ലേ ഡോക്ടർ ഏറ്റവും വലിയ കുറവുള്ളവൾ? അതാണ് ഈ സാന്ദ്ര. സാന്ദ്ര മരിയ തോമസ്.
1: സാന്ദ്ര കരയരുത് സാന്ദ്ര. ഇതൊന്നും വലിയൊരു കുറവായി കാണുകയേ ചെയ്യരുത്, പ്ലീസ്.
0: കുറവല്ലാതെ മറ്റെന്താണ്
1: സാന്ദ്ര, പ്ലീസ്.
0: ഡോക്ടറല്ലേ എന്റെ ഗർഭാശയം നീക്കം ചെയ്തത് അല്ലേന്ന്?
1: അതെ, ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വേണ്ടി വന്നു എന്നും ഞാൻ സാന്ദ്രയോട് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു.
0: എന്റെ ജീവന് ഭീഷണിയായി വന്നതുകൊണ്ട് അല്ലേ?
1: അതെ, അതൊരു ക്യാൻസറായി വളർന്നു തുടങ്ങിയിരുന്നു.
0: ഈ സാന്ദ്രയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി?
1: അതെ, അതാണ് സത്യം.
0: അപ്പോ ഡോക്ടർ എനിക്ക് ആരാണ്? ദൈവം. ആ ദൈവത്തെ എനിക്ക് വേണം ഡോക്ടർ. ഉറക്കം ഉണരുമ്പോ കുഞ്ഞാറ്റ അമ്മയെ അന്വേഷിക്കും. അപ്പൊ ഡോക്ടർ പറയണം ഈ നിൽക്കുന്ന സാന്ദ്രയാണ് മോളുടെ അമ്മയെന്ന്. പറയില്ലേ ഡോക്ടർ?
1: സാന്ദ്ര, താൻ എന്നെ വല്ലാതെ കുഴപ്പിക്കുന്നു.
0: നോക്കൂ ഡോക്ടർ, നമുക്ക് രാശിയുള്ള മണ്ണല്ല ഇവിടുത്തേത്. നമ്മൾ ഈ രാജ്യം വിട്ടു പോകുന്നു, ഒരിക്കൽ തിരിച്ചു വരും നമ്മൾ. അന്ന് പാട്ടുപാടുന്ന, കഥ പറയുന്ന, എല്ലാ മധുര ശബ്ദങ്ങളും കേൾക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റയും നമ്മോടൊപ്പം ഉണ്ടാവും. ജർമ്മനിയിൽ ചെല്ലുമ്പോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നമുക്ക് ചെയ്യണം കുഞ്ഞാറ്റയിൽ. അതെ ഡോക്ടർ, കുഞ്ഞാറ്റ ഈ സാന്ദ്രയുടെ മകളാണ്. ഞാൻ അവൾക്ക് അമ്മയാണ്, ഡോക്ടർ അച്ഛനും.
1: സാന്ദ്ര താൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു.
0: ഏ, അങ്ങനെ പറയരുത് ഡോക്ടർ. നമ്മൾ രണ്ടുപേരും തോറ്റിട്ടില്ല, ജയിച്ചതേയുള്ളൂ. ഇനി ഞാൻ എന്റെ കുഞ്ഞാറ്റയെ ഒന്നെടുത്തോട്ടെ ഡോക്ടർ.
1: ഇനിയും ഈ ഡോക്ടറിനെ വിളി വേണോ സാന്ദ്ര?
0: ശീലിച്ചതല്ലേ പാലിക്കൂ ഇല്ലേ ഡോക്ടർ?
1: അതെ അതെ.
0: അതുകൊണ്ട് കുഞ്ഞാറ്റയെ ഞാൻ എടുത്ത് കാറിൽ കയറ്റുന്നു, പിന്നാലെ ഡോക്ടറും. എന്താ എന്താ ഡോക്ടർ, ഡോക്ടർ റെഡിയല്ലേ?
1: ഓ, റെഡിയാണേ.
0: അപ്പോ ഇനി അനുവാദം ചോദിക്കുന്നില്ല, ഞാൻ കുഞ്ഞാറ്റി എടുക്കുന്നു. ദാ ഇങ്ങനെ.

0: പാവം, എന്തിറക്കായത്! ഇനി കണ്ണു തുറക്കുമ്പോ മോള് കാറി അല്ലേ ഡോക്ടർ?
1: അതെ സാന്ദ്ര.
0: എങ്കിൽ ഡോക്ടർ കാറിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി കയറുന്നു. സാന്ദ്ര വീണ്ടും ഡോക്ടറുടെ ഡ്രൈവറാകുന്നു.
1: ഇനി എന്നാണോ ഈ ജയരാജ് തന്റെ ഡ്രൈവറാകുന്നത്?
0: അതോ, അത് അങ്ങ് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട്.

അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, ബി എസ് കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി കണ്ണൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാട്സപ്പ് പ്രീഗീതങ്ങൾ തുടർന്ന് കേൾക്കാം. ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുമ്പോൾ തടസ്സം നേരിട്ട ഗാനമാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അത് മുജീബ് റഹ്മാൻ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു. നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി വി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. ഇത് ഒക്ടോബർ 19 ഞങ്ങളുടെ 23rd വിവാഹ വാർഷിക ദിനമാണ്. ജീവിതയാത്രയിൽ എന്നോടൊപ്പം കൂടിയ ഭാര്യ നസ്രത്തിനു വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഈ ഗാനം സമർപ്പിക്കുന്നു എന്നാണ് മുജീബ് റഹ്മാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതാ ഇദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

അർത്ഥഗാനം രചിൽ ആശാരി മരുതായിൽ നിന്നും ആവശ്യപ്പെട്ടതാണ്. ചിത്രം ഭാഗ്യവാൻ. ചിത്രയും സുജാതയും ചേർന്ന് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

സുനിൽ എസ് കെ നമ്പ്യാർ പരിയാരം കണ്ണൂർ നിന്നും ആവശ്യപ്പെടുന്നു. ഏറെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ് അന്ന എന്ന ചിത്രത്തിലെ യവന കഥയിൽ നിന്നു വന്ന എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഷിബു ചക്രവർത്തിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം അന്ന.

ശോഭ സോമൻ കരുവഞ്ചാലിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ശോഭയുടെ മകന്റെ വിവാഹം ഈ മാസം 26-നാണ്. മകൻ അതുലിനും വധു സചിത്രയ്ക്കും വേണ്ടി ആശംസകൾ, 100 100 ആശംസകൾ എന്ന് തുടങ്ങുന്ന ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശോഭ സന്ദേശം അയച്ചിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികളും ഗംഗയമരന്റെ സംഗീതവും. യേശുദാസ് പാടിയ ഗാനം ഇതാ, ശോഭയുടെ ഇഷ്ടഗാനം.

ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. യേശുദാസ് പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികളും ദേവരാജിന്റെ സംഗീതവും. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കൃഷ്ണൻ നാറാത്ത്.

യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പക്ഷി. ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് PV മുഹമ്മദ്, വടക്കേ വാവനൂർ.

കാസർഗോഡിൽ നിന്നും ജിമ്മി ജോർജ് കോളിച്ചാൽ സന്ദേശം അയച്ചിരിക്കുന്നു. ഞങ്ങളുടെ സഹോദരൻ ബാബുവിന്റെ ചരമവാർഷികമാണ് ഇന്ന്. ചേട്ടൻ ഞങ്ങളെ വിട്ടുപോയി എങ്കിലും ഇന്നും എന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ വേർപാടിന്റെ നോവ് അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ. ചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം പ്രക്ഷേപണം ചെയ്തു തരുമോ? ചിത്രം സ്പിരിറ്റ്. ഉണ്ണിമേനോൻ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികളും ഷഹബ സമന്റെ സംഗീതവും.

ഞങ്ങൾക്ക് ഋഷ്യശൃംഗൻ എന്ന സിനിമയിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയ വിഭാവരി രാഗം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ എന്ന് വെള്ളുവയലിൽ നിന്നും പ്രേമ ബാബു. ഇവിടെ വെയിലിൽ പണിയെടുക്കുന്നവർ റേഡിയോ കേട്ടുകൊണ്ടാണ് കറ്റമെതിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി വെച്ചു തരണമെന്നാണ് ഇവർ പറയുന്നത്. ഇതാ ഇവരുടെ ഇഷ്ടഗാനം. യേശുദാസും സുജാതയും പാടിയത്, എസ് രമേശൻ നായരുടെ വരികളും ജോൺസന്റെ സംഗീതവും.

സുജിത പരശ്ശിനിക്കടവിന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം ഉള്ളടക്കം. യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം.

പ്രിയപ്പെട്ട നടി മോനിഷ അഭിനയിച്ച ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് പ്രവീൺ പുതിയ തെരുവിൽ നിന്നും. വിച്ചു തിരുമലയുടെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം ചെപ്പടി വിദ്യ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചിത്രം നീലക്കണ്ണുകൾ, ജയചന്ദ്രൻ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികളും ദേവരാജന്റെ സംഗീതവും. ഈ ഗാനം ആവശ്യപ്പെട്ടത്

ഇപ്പോൾ കേട്ട ഗാനം സിന്ധു സുനീഷ് കൂടാതെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന വിനയം മാഷിനു വേണ്ടി പൂർവ്വ വിദ്യാർത്ഥിനികളായ ബേബി രാധ, സുജിത, നീത എന്നിവരും കൂടി ആവശ്യപ്പെട്ടതാണ്. ഈ ഗാനം സൂര്യകാന്തി എന്ന ചിത്രത്തിലേതാണ്. യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജയ വിജയുടെ സംഗീതം. ഇത് ഇക്ബാൽ ഫറൂഖിന്റെ ഇഷ്ടഗാനം.

കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഗിരിധരൻ അന്നൂരിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. യേശുദാസ് പാടിയത് ചിത്രം നീലസാരി. പാപ്പൻകോട് മുരളിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

എന്നോടൊത്തുണരുന്ന പുലരികളെ എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ എന്ന് മണിയാട്ട് ദിനേഷ് ബി ഡി ബ്രാഞ്ചിലെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി നളിനി ഈയക്കാട്. ഈ ഗാനം പാടിയത് യേശുദാസാണ്. ചിത്രം സുഹൃത്തം, ഒ എൻ വി കുറുപ്പിന്റെ വരികളും രവി ബോംബെയുടെ സംഗീതവും. ഇതാ നളിനിയുടെ ഇഷ്ടഗാനം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വാട്സപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശമയച്ച എല്ലാവർക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി. സാങ്കേതിക സഹായം നൽകിയത് രതീഷ് പി കെ, കൂടെ അതുൽ പ്രവീൺ, ജന്യ മുരളി.

ആകാശവാണി കണ്ണൂർ. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോസഫ് എന്ന ചിത്രത്തിലെ ഗാനമാദ്യം കാർത്തിക്, അഖില ആനന്ദ് എന്നിവർ പാടിയത്. BK ഹരിനാരായണന്റെ വരികൾ, രഞ്ജൻ രാജ് സംഗീതം.

അടുത്ത ഗാനം നീരവം എന്ന ചിത്രത്തിൽ നിന്ന് വിജയ് യേശുദാസ്, മനോജ് ക്രിസ്റ്റി, രഞ്ജൻ രാജ്വർമ്മ എന്നിവർ പാടിയത്. മനു മഞ്ജത്തിന്റെ വരികൾ, രഞ്ജൻ രാജ്വർമ്മ സംഗീതം.

0: Saki.
1: വിജയ് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഹോട്ടൽ കാലിഫോർണിയ. ഗാനശില്പികൾ അനൂപ് മേനോൻ, ഷാൻ റഹ്മാൻ.

0: രാമദാസൻ ശ്രീകൃഷ്ണപുരം അവതരിപ്പിച്ച കുറുങ്കുഴൽപ്പറ്റാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
5: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
10: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
12: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
13: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണ്.
14: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
13: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
14: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
13: ഏറ്റവും പുതിയ റിലീസുകൾ,
14: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
13: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
12: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
13: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
17: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
18: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
19: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: നടന്ന സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. പി വി പ്രീത പാടിയ ഗാനമാദ്യം. ആയിരം ജന്മം ഞാൻ എടുത്താലും എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ ഞാറ്റുവേല പ്രായോജക പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുരുമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഹാരക്രമങ്ങളിലെ വ്യതിയാനവും വ്യായാമരഹിതമായ ജീവിതവുമാണ് ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കാൻ ഇടയാക്കിയത്. ആഹാരം ഔഷധമാണെന്ന തിരിച്ചറിവോടെ ജീവിച്ച നമ്മുടെ പൂർവികർ ചെറുധാന്യങ്ങൾ നിത്യജീവിതത്തിൽ മുഖ്യ ആഹാരമാക്കിയിരുന്നു. പോഷകഗുണവും ആരോഗ്യദായകവും രോഗപ്രതിരോധ ശേഷിയും അധികമായുള്ള ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ. നമസ്കാരം മാഡം.
3: നമസ്കാരം.
0: അടുത്ത കാലത്തായി നമ്മുടെ കമ്പോളത്തിൽ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കൂടുതലായി സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ഈ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന ഭക്ഷ്യവിഭാഗം ഒരു പുതിയ ഇറക്കുമതിയല്ല. ഇവ മനുഷ്യന്റെ ആദ്യകാല ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനത്തായിരുന്നു. ആഗോള ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കഴിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ജനങ്ങളാണ് ഇവയെ കൂടുതലായി ഭക്ഷിക്കുന്നത്. കൃഷിയിൽ വന്ന പരിഷ്കാരങ്ങൾ നമ്മളെ നെല്ലരിയോടും ഗോതമ്പിനോടും കൂടുതൽ അടുപ്പിച്ചു. അതുപോലെ തന്നെ ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗമനവും ആളോഹരി വരുമാനം ഏറിയതുമെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. തെറ്റായ ആഹാരക്രമങ്ങൾ ആചരിക്കുന്നതും ഈ മാറ്റങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്നുണ്ട്. മനുഷ്യന്റെ അധ്വാനം കുറഞ്ഞതും അതിന് അനുപാതികമായി അന്നജമടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാതെ സംസ്കരിച്ച ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുമാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. കൂടാതെ പ്രകൃതിദത്തമായതും ഗുണമേറിയ വീട്ടിലെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും മറ്റൊരു കാരണമാകുന്നു. ഈ മാറിയ സാഹചര്യങ്ങൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ധാന്യങ്ങളുടെ തോത് കുറച്ച് മില്ലറ്റുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മില്ലറ്റുകൾ ഏത് വരൾച്ചയിലും വെള്ളക്കെട്ടിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള സസ്യങ്ങളാകുന്നു. കൂടാതെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണത്തിന് അധികം ഇരയാകാത്ത വിളകളായി കാണുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മില്ലറ്റുകൾക്ക് പ്രചാരം ഏറിയിരിക്കുന്നത്.
0: മില്ലറ്റുകൾ എങ്ങനെയാണ് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്?
3: നമ്മൾ പ്രധാന ധാന്യമായി ഭക്ഷിക്കുന്ന അരിയേക്കാളും ഗോതമ്പിനേക്കാളുമെല്ലാം മില്ലറ്റുകളിൽ വിശിഷ്ടമായ തോതിലും അനുപാതത്തിലും വിവിധ പോഷകങ്ങൾ അടങ്ങുന്നു. അതായത് നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എല്ലാം തന്നെ. കൂടാതെ ഇവ ഗ്ലൂട്ടൻ വിമുക്തമാണ്. ഇത് പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നു. അതായത് ഈ ഗോതമ്പ് വിഭവങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇവയിലെ ഉയർന്ന തോതിലെ നാരുകൾ കുടലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. അതുപോലെ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുന്നതായും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ അഥവാ മാംസ്യം അരിയേക്കാൾ കൂടുതൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സസ്യബുക്കുകൾക്ക് പ്രോട്ടീനിൽ വരുന്ന കുറവ് നികത്താൻ സാധിക്കുന്നു. ധാതുലവണങ്ങളിൽ മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലുമാണ്. മെഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഇവയിലടങ്ങുന്ന ഫൈറ്റോ കെമിക്കലുകൾ കൊളസ്ട്രോൾ

0: കുറയ്ക്കാനും ക്യാൻസർ തടയാനും കാരണമാകുന്നു. നാരുകൾ ഏറിയ അനുപാതത്തിലായതുകൊണ്ട് അവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാൾ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകുന്നു. അതായത് അന്നജം രക്തത്തിൽ ഗ്ലൂക്കോസായി മാറുന്ന തോത് കുറഞ്ഞിരിക്കും. ആന്റി ഓക്സിഡന്റുകളായും പ്രവർത്തിക്കുന്ന ഫീനോളുകളും സാപ്പോണിനുകളും മറ്റും ഇവയിൽ അടങ്ങുന്നത് കാരണം രോഗപ്രതിരോധ ശേഷിയേറാനും മില്ലറ്റുകൾ കാരണമാകുന്നു.
1: കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ തോന്നിക്കുന്ന വിവിധയിനം ചെറുമണി ധാന്യങ്ങളുണ്ടല്ലോ, ഇതേതെല്ലാമാണെന്ന് ഒന്ന് വിശദമാക്കാമോ?
0: ഒരുപാട് ചെറുമണി ധാന്യങ്ങൾ ലോകമെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരമുള്ള മില്ലറ്റാണ് റാഗി അഥവാ കൂവരക അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്. അത് കഴിഞ്ഞാൽ കമ്പ് അഥവാ പവിഴച്ചോളം, തിന, വരക്, കുതിരവാലി, മണിച്ചോളം അഥവാ ജോവർ, ചാമ, കൊറേലി അഥവാ ചാമപ്പൊതാവൽ എന്നീ മില്ലറ്റുകളും കമ്പോളത്തിൽ കണ്ടുവരുന്നുണ്ട്. കമ്പോളത്തിൽ ഇന്ന് പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകളും ലഭ്യമാണ്. പോളിഷ് ചെയ്ത മില്ലറ്റുകളിൽ തവിടും ഉമിയും തീരെയില്ല. അതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളാണ് ഗുണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.
1: ഈ പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകൾ പാകം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ടാകില്ലേ?
0: പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളെ കൂടുതൽ നേരം കുതിർക്കുന്നത് അത്യാവശ്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് പാചകത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായമാകുന്നു. കൂടാതെ 6 മണിക്കൂർ വരെയെങ്കിലും കുതിർത്താൽ മാത്രമേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫൈറ്റിക് ആസിഡും മറ്റും വിഘടിച്ച് കുടലിൽ ആകിരണത്തിന് തയ്യാറാകൂ. ദിവസേന കുതിർത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരം കിട്ടുമ്പോൾ ഒരുമിച്ച് കുതിർത്ത് ഉണക്കി വെച്ചിരുന്നാൽ പാകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് പാകം ചെയ്യാവുന്നതാണ്.
1: ചോറിന് പകരം നമുക്ക് മില്ലറ്റ് കഴിക്കാനാകുമോ?
0: തീർച്ചയായും ചോറിനെ പോലെ തന്നെ ഇവയെ ഉപയോഗിക്കാം. ചാമ, തിന, വരക്, മണിച്ചോളം ഇവയെല്ലാം തന്നെ തവിടില്ലാത്തത് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടി വരും. കുക്കർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 3 ഇരട്ടി ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കൊണ്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇത് നെല്ലരിയേക്കാളും ഗുണമുള്ള വിഭവമാകുന്നു. പോളിഷ് ചെയ്യാത്ത ഇനങ്ങളാണെങ്കിൽ അഥവാ തവിടും ഉമിയും ചേർന്ന മില്ലറ്റുകളാണെങ്കിൽ 7-8 മണിക്കൂർ കുതിർത്തിട്ട് ഇതേ രീതിയിൽ പാകം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേവിച്ച മില്ലറ്റുകൾ കറികൾ കൂട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയോ പുലാവോ മറ്റുമാക്കി മാറ്റാവുന്നതാണ്. രുചിയും ഗുണവും വൈവിധ്യവും മാറുന്നതുമായ വിഭവങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും.
1: ചോറല്ലാതെ എന്തെല്ലാമാണ് ഇവയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്?
0: ഉഴുന്നും മില്ലറ്റും കുതിർത്ത് അവലും ചേർത്ത് അരച്ച് ദോശ, ഇഡലി എന്നീ വിഭവങ്ങൾ രുചിയേറിയതാകുന്നു. അതുപോലെ തന്നെ ഉപ്പുമാവ്, കൊഴുക്കട്ട, പുട്ട് എന്നീ ഏത് പ്രാതൽ വിഭവവും ചെറുമണി ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചപ്പാത്തി, പൂരി പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തിളച്ച വെള്ളത്തിൽ ഇവയുടെ മാവ് കുഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. കാരണം ഇവയിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കരുതേണ്ടി വരുന്നത്. റാഗി കുതിർത്തരച്ച് പാൽ പിഴിഞ്ഞെടുത്ത് പാകപ്പെടുത്തി പാലായി ഉപയോഗിക്കുന്നത് പശുവിൻ പാലിനേക്കാൾ ഗുണമുള്ളതായി സ്ഥാപിച്ചിരിക്കുന്നു. മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ മില്ലറ്റുകൾ ചേർത്ത് രുചികരമായി ഉണ്ടാക്കാൻ സാധിക്കും. പായസം, ലഡു, അതിരസം, എലയട, കൊഴുക്കട്ട, ഹലുവ എന്നിങ്ങനെ നീളുന്ന പലഹാരങ്ങളുടെ നിരയുണ്ട്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വട, പക്കോട, ഓമപ്പൊടി, മുറുക്ക്, തട്ട എന്നിങ്ങനെ എല്ലാം തന്നെ ഇവ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു.
1: മില്ലറ്റുകൾ കൊണ്ടുള്ള കമ്പോള സാധ്യതയുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്?
0: ആദ്യമായി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കാര്യമെടുക്കാം. ഇവ ഏത് ചടങ്ങിനും ആവശ്യമായ വിഭവങ്ങളായി മാറിയിരിക്കുകയാണല്ലോ. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നീ വിഭവങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യപ്പൊടികൾ ചേർക്കാവുന്ന അത്രയും ചേർത്ത് ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, ബിസ്ക്കറ്റ്, പിസ്സ ബേസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ ഇപ്പോൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള ഒരു വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എങ്ങനെയുള്ളവ. കാരണം ഇവ എളുപ്പം പാചകം ചെയ്യാവുന്ന വിഭവങ്ങളാവുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ നമ്മൾ സാധാരണ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കുന്നു. എന്നാൽ ഇവയുടെ ഗുണമേന്മ ഒന്നുകൂടി കൂട്ടുന്നതിലേക്കായി ചെറുധാന്യങ്ങളെ 30% വരെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന നൂഡിൽസ്, മാക്രോണി, വർമസിലി പോലത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങളും ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. വലിപ്പം ചെറുതായതുകൊണ്ടും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ഇങ്ങനത്തെ വിഭവങ്ങളുടെ നിർമ്മാണത്തിന് ഇവ ഉതകുന്നതാണ്. ഇതിലേക്ക് പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങളുടെ ആവശ്യം വേണ്ടിവരുന്നു. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്, മിക്സ്ചർ, ബേൽപുരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പോളത്തിൽ കൂടുതൽ ഡിമാൻഡ് ഉള്ളതും

0: എളുപ്പം തയ്യാറാക്കാവുന്നതുമായ റെഡി ടു കുക്ക് പ്രാതൽ വിഭവങ്ങളാണ്. അതായത് ഇഡലി മിക്സ്, ദോശ മിക്സ്, ഉപ്പുമാവ് മിക്സ്, പുട്ടു മിക്സ് എന്നിങ്ങനെ പോകുന്നു ആ നിര. റാഗിയും തിനയും ചേർന്ന ഇത്തരത്തിലുള്ള കൂട്ടുകൾ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
1: ഇത്രയധികം വിഭവങ്ങളും ഗുണങ്ങളുമെല്ലാം ഉണ്ട്. എന്നാൽ മില്ലറ്റ് ഇന്നും നമ്മുടെ എല്ലാം തീൻമേശകളിൽ എത്തുന്നുണ്ടോ?
0: പോഷകമൂല്യവും ഔഷധമേന്മയും ഉത്തമമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇവയുടെ ഉപയോഗം നന്നേ കുറവാണ്. അരിയും ഗോതമ്പും പൊതുവിതരണ ശൃംഖലയിൽ ലഭ്യമാകുന്നതുപോലെ മില്ലറ്റുകളെയും സാധാരണക്കാരനെ എത്തിക്കാമെങ്കിൽ ഇവ നമ്മുടെ ഭക്ഷണക്രമത്തിൽ സ്ഥാനം പിടിക്കുമെന്നത് ഉറപ്പാണ്. തീർച്ചയായും കൃഷി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വർദ്ധിപ്പിച്ചാലേ വില കുറച്ച് നമുക്കത് ലഭ്യമാകൂ. കൂടാതെ നെൽകൃഷിയേക്കാൾ മുതൽ മുടക്ക് കുറവായതുകൊണ്ട് കർഷകന് കൂടുതൽ ലാഭകരവും ആവുന്നു. രാസവളങ്ങളുടെ പ്രയോഗം വേണ്ടാത്തതുകൊണ്ട് ഭൂമിക്ക് ഗുണപ്രദവും മനുഷ്യന് ആരോഗ്യവും കൈവരിക്കാൻ സാധിക്കുന്നു.
1: ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന രീതിയിൽ മാഡത്തിന്റെ നിർദ്ദേശം ഈ അവസരത്തിൽ എന്താണ്?
0: നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളായ അരിയും ഗോതമ്പിന്റെയും അളവിന്റെ മൂന്നിലൊരു ഭാഗം മില്ലറ്റ് ആയാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് ചെറുത്തു നിൽക്കാം എന്നത് ഉറപ്പാണ്. റാഗിയോടൊപ്പം മറ്റു മില്ലറ്റുകളും കുട്ടിക്കാലം തൊട്ടേ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്.
1: ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങളുടെ അനിവാര്യത, ഇതേക്കുറിച്ചുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന്

രാഷ്ട്രപതി ദ്രൗപതി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഞായറാഴ്ച നടക്കും. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ഇടുക്കിയിൽ ജില്ലാതല യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി. പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും മാറ്റമില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി, കേരള ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10, 11, 12 തീയതികളിലായി ജില്ലാ കോടതി കേസ് മാനേജ്മെന്റ് സംവിധാനത്തെക്കുറിച്ചുള്ള ശേഷി വികസന പരിശീലന പരിപാടികൾ കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് തോമൻസൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള ഐടി ഡയറക്ടറേറ്റ് വികസിപ്പിച്ചെടുത്ത ജില്ലാ കോടതി കേസ് മാനേജ്മെന്റ് സംവിധാനത്തിൽ ലക്ഷദ്വീപിലെ 3 കോടതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായാണ് 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത്. ഭൂമിശാസ്ത്രപരമായി വിഘടിച്ചു കിടക്കുന്ന ദ്വീപുകളിലെ ദ്വീപനിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിലും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് തോമൻസൺ പറഞ്ഞു. ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എസ് മനു മുഖ്യപ്രഭാഷണവും ജസ്റ്റിസ് ബസന്ത് ബാലാജി അധ്യക്ഷ പ്രസംഗവും നടത്തി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ കവരത്തി ദ്വീപിൽ നിർവഹിച്ചു. പ്രീ സ്കൂൾ കുട്ടികൾക്കായി കിർത്താൽ, മിനിക്കോയ്, കവരത്തി, ചേത്രാത്ത്, അമിനി എന്നീ ദ്വീപുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച നന്ദ്ഗർ അംഗൻവാടി കെട്ടിട സമുച്ചയങ്ങൾ ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. കടമത്ത്, കിർത്താൻ, ചേത്രാത്ത് എന്നീ ദ്വീപുകളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കീഴിൽ പൂർത്തീകരിച്ച പെട്രോൾ ഓയിൽ ലൂബ്രിക്കൻ ഔട്ട്ലെറ്റുകളും അന്ത്രോത്ത് ദ്വീപിൽ 319 kV ശേഷിയുള്ള സോളാർ പ്ലാന്റും ഇതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ളവർക്കും വയോധികർക്കുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളായ ADIP, RVY എന്നിവയുടെ കീഴിൽ സഹായ ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ നിർവഹിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ലക്ഷദ്വീപിനെ 100% സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമാക്കി രൂപപ്പെടുത്തിയതിന്റെ പ്രഖ്യാപനവും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ചടങ്ങിൽ നിർവഹിച്ചു. ലക്ഷദ്വീപിലെ അർഹരായ എല്ലാ ഭിന്നശേഷിയുള്ളവർക്കും വയോധികർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സമയബന്ധിതമായി തന്നെ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചടങ്ങിൽ നിർദ്ദേശം നൽകി. അഷ്വറൻസ് പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ 5, 6, 7 തീയതികളിലായി ലക്ഷദ്വീപ് സന്ദർശിച്ചു. ഇതിന്റെ ഭാഗമായി ബംഗാരം ദ്വീപിൽ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അവലോകന യോഗങ്ങളിലും കമ്മിറ്റി പങ്കെടുത്തു. ലോക്സഭാ MPയും അഷ്വറൻസ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാനുമായ ഹരേന്ദർ സിംഗ് മാലിക്, MP രാംപ്രീത് മണ്ഡൽ എന്നിവരടങ്ങിയ സംഘമാണ് വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തത്. വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ്, തുറമുഖവുമായി ബന്ധപ്പെട്ട ലക്ഷദ്വീപിലെയും അണ്ടമാനിലെയും അധികൃതർ, കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ ദേശീയ ബാങ്കുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രത്യേക കൂടിക്കാഴ്ചകളും അവലോകന യോഗങ്ങളും കമ്മിറ്റി നടത്തി. ദേശീയ തലത്തിലും ലക്ഷദ്വീപിലെയും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പദ്ധതികളുടെ പുരോഗതി, നിലവിലെ സ്ഥിതിഗതികൾ, നേരിടുന്ന വെല്ലുവിളികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നടപ്പിലാക്കൽ എന്നിവ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ

0: പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയും ഗർഭിണിയായ സ്ത്രീയും ഉൾപ്പെടെ അതീവ ഗുരുതരാവസ്ഥരായിരുന്ന രണ്ട് രോഗികളെ കഴിഞ്ഞ ചൊവ്വാഴ്ച അഗത്തി വിമാനത്താവളത്തിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സകൾക്കായി ഇന്ത്യൻ നേവിയുടെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെയും സഹായതാകരണത്തോടെ വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നുള്ള കൃത്യമായ ഏകോപനത്തിലൂടെ ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളും വിദഗ്ദ്ധ നേഴ്സും സഹിതമാണ് രോഗികളെ കൃത്യസമയത്ത് വിമാനത്തിൽ കയറ്റാൻ സാധിച്ചതെന്ന് അഗത്തി എയർപോർട്ട് അധികൃതർ അറിയിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും DGCA യുടെയും ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെയും സഹായതാകരണത്തോടെ വിമാനത്താവള റൺവേയിൽ നൈറ്റ് ലാൻഡിംഗിനായി പ്രത്യേകം രൂപീകരിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയതിന്റെ ഫലമായാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി ഇത്തരം അത്യാഹിത സാഹചര്യങ്ങളെ മറികടക്കാൻ ലക്ഷദ്വീപിന്റെ ആരോഗ്യ മേഖലയെ പ്രാപ്തമാക്കിയിരിക്കുന്നത്. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തി സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, വനിതകൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ എസ് പി ദീപകുമാർ, സെക്രട്ടറി രാജ് തിലക്, ADGP ബി ശങ്കർ ജയ്പാൽ, തുറമുഖ വകുപ്പ് മേധാവി ഡോക്ടർ ഗിരിശങ്കർ, കലക്ടർ ശിവചന്ദ്ര ഉൾപ്പെടെ നിരവധി പേർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി.
1: ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച്. 6:30 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാകുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ, നിഫ്റ്റി കണ്ണൂർ ടെക്സ്റ്റൈൽ ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവത്തിൽ വിദുഷി അമൃത വെങ്കടേഷ് സംഗീത കച്ചേരി, ശ്രീ എൽ രാമകൃഷ്ണൻ വാര്യൻ, ശ്രീ എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖനം, പയ്യന്നൂർ ശ്രീ ഗോവിന്ദ പ്രസാദ് മുഖശങ്ക്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കൂമുള്ളി ശിവരാമൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ആറ്റുപക്കത്ത് എന്ന കവിത, ആലപിക്കുന്നത് പാണപ്പുഴ പത്മനാഭ പണിക്കർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വേലിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ക്രിയൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറിയിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വടക്കൻ കേരളത്തിലെ അമ്പലങ്ങളിലും കാവുകളിലും പൂജാമുറികളിലും ഉപയോഗിക്കുന്ന ചൂതുചൂൽ നിർമ്മാണത്തിലെ വിവിധ വശങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു കരിവള്ളൂർ തോട്ടിച്ചാലിലെ കിഴക്കേ വീട് കുടുംബാംഗങ്ങൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. നിലമ്പൂർ ഷാജി, മഷൂദ്, സിബല്ല, PP സുബൈർ എന്നിവർ പാടിയത്. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ. സലീം കോടത്തൂർ, താജുദ്ദീൻ അഫ്സൽ എന്നിവർ പാടിയത്. 12:40 ആരോഗ്യദീപ്തി, ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബെറ്റ്സി വർഗീസ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 മില്ലനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൈമുട്ടു മാപ്പിളപ്പാട്ട് കെ മുസ്തഫയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50

വീതി. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ എസ് സംഗീതുമായുള്ള അഭിമുഖം. ഇരിട്ടി ചരൾ സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിലെ

ും ബോംബെ ശ്രീ ആർ മാധവൻ വയലിൻ, നാഞ്ചിൽ ശ്രീ അരുൾ മൃദംഗം, ഉടുപ്പി ശ്രീ ശ്രീധർ ഖഡം, പറവൂർ ശ്രീ ഗോപകുമാർ മുഖർശങ്ക്. 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റാ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റാ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ

0: ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
1: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
1: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എംഎൽഎ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി 22 ഒക്ടോബറിനാണ് നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
1: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർദ്ധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്ത് നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം.

0: മാസത്തിലെ അല്പശ്ശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അല്പശ്ശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20-നാണ്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. അടിയന്തര പ്രമേയവും പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പ്രമേയവും 2026 സരൽ ബില്ലിന്റെ അവതരണവും ഉപക്ഷേപങ്ങളിന്മേലുള്ള ചർച്ചയും 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ 4th ദിനത്തെ സജീവമാക്കി. സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഭേദഗതി പ്രപ്പോസൽ പരിഗണിച്ച് മാത്രമേ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാകൂ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സഭയിൽ അവതരിപ്പിച്ചത്. പശ്ചിമഘട്ട പ്രദേശത്തിന്റെ പരിസ്ഥിതി ലോല വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഗാഗിൽ സമിതിയും കസ്തൂരി രംഗൻ സമിതിയും മുഖേന ആരംഭിച്ച നടപടിക്രമം 1 ദശാബ്ദത്തിലേറെ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ 123 വില്ലേജുകളിലെ ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 13,108 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പരിസ്ഥിതി ദുർബലമായി നിർദ്ദേശിക്കപ്പെട്ടത്. ഇതിനെതിരെ 2014 കേരളം സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 123 ജില്ലകളിലായി 9,993.7 ചതുരശ്ര കിലോമീറ്ററായി നിശ്ചയിച്ചു. ഇതിൽ 9,107 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവുമായി കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇപ്രകാരം 3,114.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഭൂപ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് 2026 ജൂലൈ 27 കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനമുൾപ്പെടെ 6 കരട് വിജ്ഞാപനങ്ങളിലും 2014 കരട് വിജ്ഞാപനത്തിന്റെ ആവർത്തനമാണുണ്ടായത്. 2011 സെൻസസ് പ്രകാരം ബീഹാർ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള 3rd സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതി, ഉയർന്ന ജനസാന്ദ്രത, കൂടിയ വനവിസ്തൃതി, വനവിസ്തൃതിയിലെ വർദ്ധനവ് എന്നിവ പരിഗണിച്ച് ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ ശക്തവും വ്യക്തവുമായ നിലപാടാണെന്ന് മന്ത്രി പറഞ്ഞു. ജനവാസ പ്രദേശങ്ങളെയും പരമ്പരാഗതമായ കൃഷി തോട്ടം മേഖലകളെയും ഒരു നിലയിലും ഉൾപ്പെടുത്താതെ പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിർണയിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കൂടാതെ വനമേഖലകൾ, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ, കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, വാണിജ്യ മേഖലകൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഒരു വില്ലേജിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുള്ളതിനാൽ ഒരു വില്ലേജിന്റെ മുഴുവൻ പ്രദേശവും പാരിസ്ഥിതിക സ്വഭാവമുള്ളതല്ല. ആയതിനാൽ ശാസ്ത്രീയമായി നിർണയിച്ച് പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമായി നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സമഗ്രതയും ദീർഘകാല സംരക്ഷണവും ഉറപ്പാക്കുന്നതിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, കർഷകരുടെ താൽപര്യങ്ങൾ, പരമ്പരാഗത കൃഷി, ജനവാസ മേഖലകൾ, പൊതുജനാരോഗ്യം, ആവശ്യമായ അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് ന്യായമായ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വി മുരളീധരൻ എംഎൽഎയും ഭേദഗതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ സവിശേഷ സാഹചര്യവും ആവശ്യവും പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അന്തിമ

വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല എന്നത് കൂടി ചേർക്കണമെന്ന വി മുരളീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല പ്രദേശമായി മുൻ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച നടപടിയും പ്രമേയത്തിൽ പ്രതിപാദിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടാണിത്. വനാതിർത്തി മേഖലയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെ ചൊല്ലി നിയമസഭ ഇന്ന് ഭരണ പ്രതിപക്ഷ പോരിനും സാക്ഷിയായി. ഇടുക്കിയിൽ ചിന്നക്കനാലിലും ശാന്തൻപാറയിലും ആനത്താരയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചതിലും നിയന്ത്രണങ്ങളിലുമായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്ത് കാര്യമെന്നും കർഷകർ കെട്ടിയ വേലികൾ പൊളിക്കുന്നത് CHR ഭൂമി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണെന്നും KU ജനീഷ് കുമാർ MLA ആരോപിച്ചു. പൊളിച്ചത് രണ്ട് വൻകിട റിസോർട്ടുകളുടേത് ഉൾപ്പെടെ അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ മറുപടി നൽകി. ജനവാസ മേഖലയിൽ നിയമപരമായി കെട്ടിയ വേലികൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ചിന്നക്കനാലിൽ പ്രഖ്യാപിത ആനത്താരയില്ല. കഴിഞ്ഞ 23-ന് ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അനധികൃത വേലി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരാണ് ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി കളക്ടർ അനധികൃത വേലികൾ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതെന്നും മന്ത്രി അറിയിച്ചു. നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന തീരുമാനങ്ങളെ എതിർക്കരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുൻപ് മുൻ മുഖ്യമന്ത്രി VS സച്ചിദാനന്ദൻ നടത്തിയ ശ്രമങ്ങൾ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി കൈയേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതെന്നും CHR ഭൂമി വനഭൂമിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ജനവാസ മേഖലകൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള ഗൂഢാലോചനയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖലയെ വിഭജിച്ചുകൊണ്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഡിവിഷന്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം രമേശ് പിഷാരടി MLA അവതരിപ്പിച്ചു. ഇതിന്മേൽ സഭയിൽ വിശദമായ ചർച്ചയും നടന്നു. പാലക്കാട് റെയിൽ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മാറിയത് കേരളത്തിന്റെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് തുടർന്ന് സംസാരിച്ച TJ വിനോദ് പറഞ്ഞത്. കേരളത്തിലെ റെയിൽ വരുമാനത്തിൽ 60% കുറവാണുണ്ടാകുന്നത്. പ്രതിവർഷം 1600 കോടിയുടെ നഷ്ടമുണ്ടാകും. പാലക്കാട് റെയിൽവേ ഡിവിഷന് കേന്ദ്ര സർക്കാർ ദയാവധം നൽകിയെന്ന് PK ഫിറോസ് പറഞ്ഞു. ദീർഘനാളായുള്ള റെയിൽവേ സോൺ എന്ന ആവശ്യം നടപ്പിലാക്കുന്നില്ല. കേന്ദ്രം കേരളത്തോട് അനീതി കാട്ടുകയാണെന്നും PK ഫിറോസ് പറഞ്ഞു. റെയിൽവേ ഡിവിഷന്റെ പേരിൽ അവതരിപ്പിച്ചത് രാഷ്ട്രീയ പ്രമേയവും ചർച്ചകൾ രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വി മുരളീധരൻ MLA അഭിപ്രായപ്പെട്ടു. 2007 സേലം ഡിവിഷൻ വിഭജിച്ചപ്പോൾ പാലക്കാട് നിന്ന് കുറെ ഭാഗങ്ങൾ കൊണ്ടുപോയി. അന്ന് കേന്ദ്ര സർക്കാരിൽ AK ആന്റണിയും ഇ അഹമ്മദും അടക്കം 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഭരണപരമായ എളുപ്പത്തിനുവേണ്ടിയുള്ള മാറ്റങ്ങളാണിപ്പോൾ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12 കൊല്ലം കേന്ദ്ര സർക്കാർ കേരളത്തിന് ചരിത്രത്തിലില്ലാത്ത സഹായങ്ങളാണ് നൽകിയത്. കേരളത്തിലിപ്പോൾ റെയിൽ വികസനത്തിൽ 20,000 കോടി മൂല്യമുള്ള വികസന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UPS സർക്കാരിന്റെ കാലത്ത് 372 കോടിയായിരുന്നു ഒരു വർഷം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിലെ റെയിൽ വികസനത്തിന് 3,795 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. പി മമ്മിക്കുട്ടി, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഷിബു തെക്കുംപുറം, KK രമ, കെ ജയന്ത്, വി കുഞ്ഞികൃഷ്ണൻ, കെ നീലകണ്ഠൻ, കെ പ്രേംകുമാർ, വിദ്യാ ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്, എ പ്രഭാകരൻ എന്നീ അംഗങ്ങളും ചർച്ചയുടെ ഭാഗമായി. മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് എന്ന പേരിൽ UPI ഇടപാടുകൾക്ക് കമ്മീഷൻ ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം KRാജൻ അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ചർച്ച സഭയിൽ നടക്കുകയും ചെയ്തു. സിംപ്ലിഫൈഡ് ആന്റ് ആക്സിലറേറ്റഡ് റെഗുലേറ്ററി അപ്രൂവൽസ് ആന്റ് ലൈസൻസിംഗ് ബിൽ സഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.

0: ആകാശവാണി കണ്ണൂർ.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.

50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റൊരുവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ, കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ ഇന്നലെ അന്തരിച്ചു. 40-ലധികം നെല്ലിനങ്ങളുടെ സംരക്ഷകനും കൃഷി അറിവുകളുടെ പ്രചാരകനുമായിരുന്ന രാമനെ 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. വയനാടിന്റെ നെല്ലച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ദശാബ്ദത്തിന് മുൻപ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു. മണ്ണിന്റെ മണവും വിയർപ്പിന്റെ നനവുമുള്ള അദ്ദേഹത്തിന്റെ അറിവനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
4: വളരെ പരമ്പരാഗതമായി ജീവനതുല്യം നെൽകൃഷിയെ കാണുന്ന ഒരാളാണ്. മാത്രമല്ല അതൊരു പാരമ്പര്യത്തിന്റെ തായ്വഴിയിലൂടെ ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നെല്ലിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കൃഷിക്കാരനെ ആ നെല്ലിനങ്ങളുമായി ചേർത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. അത്ര കണ്ട് നെല്ലുമായി ഇഴുകി ചേർന്ന ഒരു ജീവിതമാണ് താങ്കളുടെ. എന്താണ് താങ്കളുടെ നെൽകൃഷിയെക്കുറിച്ചും വയനാട്ടിലെ പ്രത്യേകമായ നെൽകൃഷിയുടെ രീതികളെക്കുറിച്ചും താങ്കൾ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാനുള്ളത്?
5: എനിക്ക് നമ്മളെ മാന്യ ശ്രോതാക്കളോട് പറയാറുള്ളത്, ഞാൻ പിന്നെ 10 വയസ്സ് മുതൽ പാടത്തും പറമ്പത്ത് ഇറങ്ങി കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് 64 വയസ്സ് പ്രായം എനിക്കായി. പാരമ്പര്യമായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വിത്തുകളൊന്നും ഞാൻ കൃഷി ചെയ്യാറില്ല. കാരണം അതിന് പ്രത്യേകത മറ്റ് രണ്ട് കാരണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നെ രാസവളം കീടനാശിനി കൊടുക്കണം. കാരണം അത് നമ്മളുണ്ടാക്കിയ വിത്താണ്. അപ്പോൾ നമ്മളാണ് ആ വിത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത്.

0: നമ്മളായതുകൊണ്ട് അതിൻ്റെ വളം മരുന്ന് ഒക്കെ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതേസമയത്ത് പ്രകൃതി കനിഞ്ഞിട്ടുള്ള വിത്തുകളായതുകൊണ്ട്, പാരമ്പര്യമായിട്ടുള്ള പ്രകൃതി വിത്തായതുകൊണ്ട് അതിന് സംരക്ഷിക്കേണ്ട ബാധ്യത പ്രകൃതിക്കാണ്, നമുക്കല്ല. അത് പ്രകൃതിയാണ് അതിൻ്റെ വളവും മരുന്നും കൊടുക്കേണ്ടത്, നമ്മളല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് അത് കേടുവരും അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന ഉത്തരവാദിത്തം നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. മറ്റത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വിത്താണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, കാരണം നമ്മളിൽ നിക്ഷിപ്തമാണ് അതിന് ഉത്തരവാദിത്തം, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൽ ചിലപ്പോൾ അമിതമായ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും, അമിതമായ രാസവള പ്രക്രിയ നടത്തേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിനെയും മണ്ണിൻ്റെ ഘടനയും വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മണ്ണിന് മാത്രമല്ല, അത് വായുവിലുണ്ടാവും, അന്തരീക്ഷത്തിലുണ്ടാവും, കുടിവെള്ളത്തിലുണ്ടാവും, എല്ലാ ശുദ്ധജലജലത്തിലൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ആ മരുന്നും ആ വളമൊക്കെ തന്നെ ഭൂമിയിൻ്റെ അടിയിൽ, അതായത് നമുക്ക് ഭൂഗർഭജലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നീരൊഴുക്ക് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇത് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മളുണ്ടാക്കുന്ന ജൈവവളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് പ്രകൃതിദത്തമായ ഒരു കൃഷി സമ്പ്രദമായി ആയതുകൊണ്ട് അതിലങ്ങനെ ഒരു മാനികാരം വരാനുള്ള സാധ്യതയും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റാവുന്നതുമാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ രാസവളവും കീടനാശിനി ആണെങ്കിൽ നമുക്ക് മാറ്റപ്പെടാൻ സാധ്യമല്ല. ഒട്ടുമിക്ക കൃഷിക്കാരുടെ ഇടയിലും ഇത്തരം മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും തടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളോ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമോ ആകുകയാണെങ്കിൽ തീർച്ചയായും അത് വായുൽ കൂടി മനുഷ്യർക്ക് അത് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം.
1: ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങ് അനുവർത്തിച്ചു വരുന്ന കൃഷി സമ്പ്രദായത്തിന്റെയും കൃഷി രീതിയുടെയും ഒരു സംക്ഷിപ്തമാണ് ഇപ്പൊ പറഞ്ഞത്. മാത്രമല്ല മണ്ണിനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് താങ്കളെ അവലംബിക്കുന്നത്.
0: അതെ അതെ അതെ.
1: വയനാട് എന്ന് പറയുമ്പോൾ ധാരാളം പഴമയുള്ള പാരമ്പര്യമുള്ള ധാരാളം നെല്ലിനങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു. വയൽ നാടാണ്
0: അതെ
1: വയനാടായി മാറിയത് എന്നാണ്
0: അതെ
1: പറയുന്നത്. ജീരകശാല, ഗന്ധകശാല പോലെയുള്ള സുഗന്ധ നെല്ലിനങ്ങൾ, മറ്റനേകം നാടൻ നെല്ലിനങ്ങൾ. താങ്കൾ ഇപ്പോഴും അങ്ങനെയുള്ള നെല്ലിനങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രമാത്രം നെല്ലിനങ്ങൾ താങ്കളുടെ ശേഖരത്തിലുണ്ട്, അതെങ്ങനെയാണ് താങ്കൾ സംരക്ഷിച്ചു പോരുന്നത്?
0: വയനാട് എന്ന് പറയുന്നത്, അതായത് കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ജില്ലയാണ് വയനാട്. എല്ലാ അർത്ഥം കൊണ്ടും, ജൈവ സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ കാടുകൾ മേടുകൾ അങ്ങനെ എല്ലാ ഇനം കൊണ്ടും വളരെ ഒരു ജൈവ സമ്പത്ത്. ഒപ്പം തന്നെ അവിടെ പക്ഷിമൃഗാദികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ. അപ്പോൾ നമുക്കറിയാം, പിന്നെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വിത്തുകളിൽ, പല ജീവികൾക്കും കൊടുത്ത വിത്തുകളിൽ ഒരു വിത്താണ് ഈ നെൽവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സംരക്ഷിക്കുകയും പിന്നെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി വിത്തുകൾ നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. വിത്തുകൾ മാത്രമല്ല, നമുക്ക് ഒട്ടനവധി കാർഷിക സംസ്കാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോന്ന് ഓരോന്ന്. അപ്പോൾ ഈ പൈതൃക നെൽവിത്ത് എന്ന് പറയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്തുകൾ, ഒരു അഞ്ചാറ് ഇനം വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 500 വർഷം പഴക്കെങ്കിലും കാണും എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള വിത്തുകളൊക്കെ. ഏകദേശം പിന്നെ വയനാടിൻ്റെ തനത് വിത്തുകൾ എന്ന് പറഞ്ഞ 150 വിത്തുകളോളം ഉള്ളതിൽ ഇപ്പോൾ ഒരു 35 ഇനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് മണ്ണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മണ്ണുകളാണ്. ഒരു 10 ഏക്കർ പ്രദേശമാണെങ്കിൽ 10 തരത്തിലുള്ള മണ്ണായിരിക്കും. അപ്പോൾ അതിന് കാരണന്മാർ പണ്ട് പറഞ്ഞിട്ടില്ലത് എന്താന്ന് ചോദിച്ചാൽ, മണ്ണറിഞ്ഞ് വിത്തിടണം എന്നാണ്. അപ്പം അതിനനുയോജ്യമായ വിത്തുകളാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ആളുകൾ കൃഷിക്കാർ സൂക്ഷിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തിപ്പം 6 മാസം, 5 മാസം, 4 മാസം, 3 മാസം ഇനിയും മൂപ്പുള്ള വിത്തുകൾ എൻ്റെ കൈവശമുള്ളത്. അപ്പം അതിന് ഓരോ മണ്ണിന് അനുയോജ്യമായ, ഇപ്പം വയനാട്ടിലാണെങ്കിൽ ചെരുവുള്ള ഭൂമികളാണ്. അപ്പം അതിൻ്റെ വയലുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കരഭൂമി കരവയലെന്നും നടുവിന് നടുവയലെന്നും കുഴിയിലെ താഴെ ഏറ്റവും താഴത്തെ കുഴിയുള്ളതിന് കുഴിവയലെന്നൊക്കെ പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിത്തുകളായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ കുഴിവയലിലൊക്കെ ഇടുന്നത് 6 മാസം മൂപ്പുള്ള വിത്തുകളാണ്. ഈ കുഴിവയലെന്ന് പറയുമ്പം ഏകദേശം 100% ഇല്ലെങ്കിൽ ഒരു 90% മണ്ണുണ്ടാക്കണ്ടായിരിക്കും. കാരണം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണുകൾ മുഴുവൻ അടിഞ്ഞിരിക്കുന്ന താഴെക്കുഴിയായിരിക്കും വളകളും. അപ്പോൾ അവിടെ 6 മാസം മൂപ്പുള്ള വിത്തുകളാണ് ഉപയോഗിക്കുക. നടുവിലാണെങ്കിൽ 5 മാസം മൂപ്പുള്ള വിത്തുകൾ, മുകളിലാണെങ്കിൽ ഏറ്റവും മുകളിലാണെങ്കിൽ ടോപ്പിലാണെങ്കിൽ 4 മാസം മൂപ്പുള്ള വിത്തുകൾ. അപ്പോൾ ഈ 4 മാസം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3, 4, 5, 6 ഇതൊക്കെ നമ്മൾ സാധാരണ തുടങ്ങുന്ന കൃഷി തുടങ്ങുന്നത് വയനാട്ടിലാണെങ്കിൽ ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ 6 മാസത്തിലുള്ള മൂപ്പുള്ള വിത്തിട്ടാൽ അത് ഡിസംബറിലാണ് വിളവെടുപ്പ്. ആ വിളവെടുക്കുന്ന അവസരത്തിൽ തന്നെ എല്ലാം വിളവും ഒരുപോലെ ആവണം. അതിനനുസരിച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടായിരിക്കും വിത്തിടുക. ഒന്ന്. രണ്ടാമത്, ഈ വിത്തുകൾ മുഴുവനും ഇത്തരം വിത്തുകൾ

0: പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിത്തുകൾ നമ്മളൊരു സ്റ്റെപ്പിന് വെക്കല. ഇപ്പം 6 മാസമുള്ളൊരു വിത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ നശിച്ചു പോയിരിക്കട്ടെ, പ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടോ നശിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ 5 മാസം എടുക്കും. ഇനിയിപ്പോൾ 5 മാസം ഇടാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഡിസംബറിൽ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ 4 മാസം എടുക്കും. 4 മാസം ചിലപ്പോൾ പറ്റില്ല എന്ന് വരും, അങ്ങനെ വരുമ്പോൾ 3 മാസം എടുക്കും. എന്നാലും നമ്മളെ ആ വയൽ, നമ്മളെ കൃഷിസ്ഥലം ഉപയോഗശൂന്യമായി നിൽക്കില്ല,
1: ഒരിക്കലും തരിശില്ല,
0: തരിശില്ല.
1: അല്ല, ഈ വിത്തുകളുടെ പേര് പ്രധാനപ്പെട്ട
0: പേരുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 6 മാസമുള്ളതാണെങ്കിൽ ചെന്താടി, മുണ്ടകൻ, വെളിയൻ, ചേറ്റുവെളിയൻ, ചെമ്പകം, ഇങ്ങനെയുള്ള വിത്തുകൾ 6 മാസമുള്ളതാണ്. അതേസമയത്ത് തൊണ്ടി, ചെന്നൽ തൊണ്ടി, ചോമാല, ചെന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ജന്തകശാല, ജീരകശാല, കയമ്മ, ഇതൊക്കെ 5 മാസമുള്ളതാണ്. ഈ ജീരകശാല, ഗന്ധകശാല ഒക്കെ എന്ന് പറഞ്ഞാൽ സുഗന്ധ നെല്ലുകളാണ്, അതൊക്കെ നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ജീരകശാല, ഗന്ധശാല ഒക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്കാരെന്ന് പറയുമ്പോൾ സാധാരണ കൃഷിക്കാരൻ കൂടുതൽ ചെയ്യില്ല, വീട്ടിൽ ചിലപ്പോൾ 1-ഓ 2-ഓ 3-ഓ കിണ്ടിൽ നെല്ല് കിട്ടേണ്ട ഭാഗത്തിനെ ചെയ്യുള്ളൂ. കാരണം അതൊക്കെ വിശേഷ ദിവസങ്ങൾ, വിരുന്നുകാർ, പിന്നെ വല്ല കല്യാണം, മറ്റുള്ള അടിയന്തരങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്, ഇവർ രാജ്യീയമായ അരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ.
1: പൊതുവേ ഇപ്പോൾ വയനാട്ടിലെ നെൽകൃഷിയുടെ ഒരു അവസ്ഥ എന്താണ്?
0: പൊതുവേ പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം വാഴയും പിന്നെ തെങ്ങും കഴുങ്ങും അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള കൃഷികളൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിലിപ്പം നീർവാർച്ച വളരെ കുറവാണ്, വളരെ വല്ല, അതായത് വെള്ളം കിട്ടാണ്ടായി. കാരണം വെച്ചാൽ നമ്മളിപ്പം വാഴയും തെങ്ങും കഴുങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം 1 മീറ്റർ ആഴത്തിലാണ് ചാലെടുത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ വല്ലാണ്ട് നീർവാർച്ച ഉള്ളതുകൊണ്ട് തന്നെ വയനാട് ഇപ്പോൾ ഒരു മരുഭൂമിയാകേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ കാടുകൾ പോകുന്നു, തോടുകൾ പോകുന്നു, നീർച്ചാലുകൾ പോകുന്നു, തണ്ണീർത്തടകൾ നിർത്തുന്നു, ഇങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പം അത് എല്ലാം കൊണ്ടും ഇപ്പം കൃഷിക്ക് വലിയൊരു അന്തരീക്ഷം വളരെ മാറിക്കൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒപ്പം കൂടി വരുമ്പോഴാണ് നമ്മൾ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പം ഈ ഇപ്പം അങ്ങ് സംരക്ഷിക്കുന്ന ഏതാണ്ട് 45-ഓളം ഇനം വളരെ പരമ്പരാഗതമായ 500 വർഷത്തോളം ഒരു പക്ഷേ പഴക്കമുള്ള നെല്ലിനങ്ങൾ ഇപ്പോഴും അങ്ങയുടെ കയ്യിൽ ഒരു നിധി പോലെ
0: സൂക്ഷിക്കുന്നുണ്ട്. കാരണം
1: ഇത് കാലാകാലങ്ങളിൽ നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭരിച്ചു വെക്കുകയാണോ, ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്, എങ്ങനെയാണ്?
0: അല്ല, അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 500 വർഷം പഴക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഒരു ഇനം തൊണ്ടിയാണ് ഞാൻ 3-3.5 ഏക്കർ ഒന്നിച്ച് ചെയ്യും ഒറ്റ വിത്തിൽ കഴിച്ച്. ബാക്കി 10-39 ഇനം വിത്തുകൾ ഓരോ വിത്തും 5 സെന്റ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ഒരു 1.5 ഏക്കർ ഭൂമി, 2 ഏക്കർ ഭൂമി ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് ഞാൻ സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നത്. നമുക്ക് സംഘടനയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഒന്നും തന്നെ ഒരു സാമ്പത്തിക സഹായം കിട്ടാറില്ല, വലിയ നഷ്ടമാണ്.
1: ഇതൊരു ഉപാസനയാണ്.
0: അതെ. കാരണം ഈ വളരെ വിഷമുണ്ട്, അത് പോക്കി കളയാന്നുള്ളത് നോക്കുമ്പോൾ ഒരു വളരെ വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാത്തത്. ഞാൻ ആരോടും ആശ്രയിക്കാറില്ല, ആരോട് ചോദിക്കാറില്ല. അഥവാ പിന്നെ എനിക്ക് അങ്ങനെ ദുഃഖവുമില്ല. കാരണം എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ പിന്നെ പല ഭാഗങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി, കുറെ കുട്ടികൾ വരാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ദുഃഖം കണ്ട് പോവുകയാണ്, എൻ്റെ നഷ്ടത്തിൻ്റെ ദുഃഖം അങ്ങ് പോവുകയാണ്. കാരണം ആളുകൾ വരുന്നുണ്ടല്ലോ, പിന്നെ കുട്ടികൾ വരുന്നുണ്ട്, കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ആളുകളും വിത്തുകൾ വരുന്നുണ്ട്. മാത്രമല്ല അവർ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആ ദുഃഖം അതിലേക്ക് പോയി, ആ സങ്കടം എനിക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്.
1: പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അപ്പം നമുക്ക് ഇത്രയും വിത്ത് സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ നമ്മൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും 5 സെന്റിൽ കുറേശ്ശെ കൃഷി ചെയ്യേണ്ടി വരുന്നത്.
0: അതെ അതെ.
1: ഇത് ഈ ഇങ്ങനെ ഒരു വിത്തു ശേഖരം, ഇതൊരു ഏറ്റവും വലിയൊരു സമ്പത്താണ്.
0: അതെ അതെ.
1: ഈ ഒരു ജനിതക സമ്പത്ത് നമുക്ക് സംരക്ഷിച്ച് വെക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ യൂണിവേഴ്സിറ്റി, കാർഷിക സർവകലാശാലയോ മറ്റാരെങ്കിലും ഇത് അന്വേഷിച്ച് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട്?
0: അല്ല, അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ മറ്റൊന്ന് വിട്ടുപോയത്, ഇപ്പൊ ഞാനിപ്പോ വിത്തുകൾ കൃഷിക്കാർക്ക് എല്ലാവരും കൊടുക്കാറുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിത്ത് കൊടുക്കുന്നുണ്ട്. കേരള 14 ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ തന്നെ വിലയ്ക്കല്ല കൊടുക്കുക. ഞാൻ എത്ര ആണോ കൊടുക്കുന്നത് അത് തിരിച്ചു അദ്ദേഹം കൃഷി ചെയ്ത് തിരിച്ചുകൊണ്ട് തരണം. ആ വ്യവസ്ഥയിലാണ്. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിത്തരണം എന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 കിലോ തന്നെ കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചുകൊണ്ട് തരിക. 2-3 കാര്യങ്ങൾ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃഷി ചെയ്തല്ലേ തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ, ഇല്ലെങ്കിൽ തരാൻ പറ്റില്ലല്ലോ. 2, അവരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. 3 എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം, രാസവളം ഇടരുത്, കീടനാശിനി ഇടരുത്. കാരണം ഈ വിത്തിന് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഇല്ല. കാരണം ഇത് പരമ്പരാഗതമായി കൃഷി ചെയ്ത് ഈ നാളും പക്കം നോക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന വിത്തുകളാണ്. അതുകൊണ്ട് പ്രകൃതിയെ പ്രതിരോധിക്കേണ്ട ഏത് കഴിവിനെയും പ്രതിരോധിക്കേണ്ട കഴിവിനെയും വിത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാസവളമോ കീടനാശിനി ഉപയോഗിക്കരുത്. മാത്രമല്ല

0: ഈ പൈതൃക നെൽവിത്തിന് വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. അമിതമായി വളം കൊടുത്തും കൂടാ, ചാണകമായിക്കോട്ടെ, ചാവരമായിക്കോട്ടെ, ചാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അധികം കൊടുത്തും കൂടാ. അധികം കൊടുത്താൽ നെല്ല് വല്ലാണ്ട് പൊങ്ങി പതിര് പോലാവും. അതുകൊണ്ട് ഞാൻ അവരോട് കൂടുതൽ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് വളം കൊടുക്കും വേണം. മറ്റുള്ള രാസവളം കൊടുക്കുന്ന പോലെ കൊടുത്താൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാണ്ടാവും. മറ്റൊന്നും കൂടി, ഇന്ന് നമുക്ക് പരസ്പരം വ്യക്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പം വ്യക്തി വിശ്വാസം കൂടി നമുക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണം കൂടി, പരസ്പര ബന്ധം. പഴയകാലത്താണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്. പഴയകാലത്ത് അങ്ങനെയാണല്ലോ ആ സൗഹൃദം നമുക്ക് നിലനിന്നത്, എല്ലാം കൊടുക്കൽ വാങ്ങലാണ്, ഒന്നും വില മുറിക്കുന്നില്ല. അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്തില്ലാത്ത സാധനം എന്റെ അടുത്ത് വരുന്നു, എന്റെ അടുത്തൊരു സാധനം ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ കൈമാറ്റമേ ഉള്ളൂ, വില കൊടുക്കപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ ഇന്ന് ഇത്രയും അകലാനുള്ള കാരണങ്ങൾ തന്നെ അതാണ്. നമ്മൾ ഇന്ന് എല്ലാം വില മുറിക്കുകയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനും വില മുറിക്കുക. അപ്പം നമ്മൾ പണത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, സമൂഹത്തെ സ്നേഹിക്കുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, പണത്തെ ആരാധിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, പണം വല്ലാത്തൊരു പണ്ടാരക്കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആളാണ്, അത് ശരിയാണ്, മനുഷ്യനെ വട്ടി പിടിപ്പിക്കുന്ന സാധനമാണ്. പക്ഷെ പണം വേണ്ടേ? ജീവിക്കാൻ പണമൊക്കെ വേണം, പക്ഷെ നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ നിന്ന് കടം മേടിക്കാനോ ഒരു ബാങ്കിൽ നിന്നോ ഒരു ലോൺ എടുക്കാനോ വ്യക്തികളിൽ നിന്ന് കടം മേടിക്കാനോ ഒന്നും പോകില്ല. ഞാൻ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളുമാണ് സ്വന്തം പ്രയത്നമാണ്, രാത്രിയും പകലും കിടന്ന് സ്വന്തമായി പ്രയത്നിച്ചിട്ടാണ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്.
1: ഇന്നത്തെ കാലത്ത് നെൽകൃഷിയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ അധ്വാനം, കഠിനമായ അധ്വാനം അതിന്റെ പിന്നിൽ വേണം. കാരണം വിത്തിറക്കുമ്പോൾ മുതൽ നമ്മൾ പാടത്തിന്റെ വരമ്പ്,
0: അതായത്
1: വിത്തിട്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ ഈ സ്വന്തമായ അധ്വാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും പാടശേഖരത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയില്ലേ?
0: അതെ അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം രാവിലെ 5 മണിക്കും ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരിക. ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ചിലപ്പം പരമ്പത്ത് തന്നെ ആയിരിക്കും. കാരണം ഇത് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടാണ്. കാരണം ഈ 10-40 ഇനുണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊളഞ്ഞു പോകും. നമ്മളൊരു പണിക്കാരെ നിർത്തിയാൽ തന്നെ നമ്മൾ അടുത്തിന് നിൽക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, എനിക്ക് എന്നെ തൃപ്തി ഉണ്ടാവണം. അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത
1: രീതി,
0: അതാണ് എൻ്റെ രീതി. ഞാൻ തന്നെ അത് ചെയ്തിരിക്കണം, എനിക്ക് തന്നെ അത് തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഇല്ലെങ്കിൽ രണ്ടാമതും ഞാൻ നാട്ടി പറപ്പിച്ച് നാട്ടു കളിയും. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപകാരം നമുക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങി, ഇപ്പം ആളുകൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, ആളുകൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു പ്രത്യുപകാരം നമുക്ക് വരും. അപ്പം നമ്മൾ സമൂഹത്തെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും സമൂഹം നമ്മളെ സ്നേഹിക്കും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്, ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളത് ഉറക്കാര്യത്തിൽ സംശയമില്ല.
1: നെൽകൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു പണ്ട് നമുക്ക് കന്നുകാലി വളർത്തൽ. നെൽകൃഷി സമം കന്നുകാലി വളർത്തൽ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ കൃഷി പൂർണ്ണമായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം നെൽകൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ വൈക്കോല്,
0: അതെ,
1: പിന്നെ ഈ കൃഷിപ്പണിക്ക് ആവശ്യമായ അധ്വാനം, ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പലപ്പോഴും മനുഷ്യരെ പോലെ തന്നെ നമ്മൾ കന്നുകാലി.
0: അതെ അതെ, ഞാൻ ചോദിച്ചല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സംസ്കാരമുണ്ട്, നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പഴയകാലത്താണെങ്കിൽ നമുക്ക് ഭക്ഷ്യവിളയും കന്നുകാലി അവിടുത്തെ സമ്പത്ത്. അന്ന് കന്നുകാലിയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ടായിരുന്നു. അതായത് കാർഷിക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാർഷിക സംസ്കാരത്വം, നമ്മൾ കൃഷിയെ പൂജിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അല്പസ്വല്പമൊക്കെ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഈ കൃഷിയെ ആരാധിക്കലൊക്കെ. വിളവെടുപ്പ് മുതൽ വിത്തിടൽ മുതൽ അത് കൊയ്ത് പിന്നെ കൊത്താഴ്ത്തി ഇടുന്നത് വരെയുള്ള കർമ്മ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ പഞ്ചാംഗം, എന്താണ് പഞ്ചാംഗത്തിൽ കാണുന്നത്, അതിൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ. ഇപ്പം പക്കമേതാണ്, നാളുകൾ, നക്ഷത്രങ്ങൾ, രാഹുകാലം, ഗുളികാലം, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പം നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല ശാസ്ത്രങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ ജ്യോതിശാസ്ത്രം, എല്ലാ ശാസ്ത്രം അംഗീകരിക്കും നമുക്ക്, എന്തുകൊണ്ട് ജ്യോതിശാസ്ത്രം അംഗീകരിച്ചുകൂടാ? അപ്പം ആ ശാസ്ത്രം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പശുവിനെ കറക്കുക, ആദ്യത്തെ പശുവിനെ കറക്കലൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ട്. ജ്യോതിഷം നോക്കിയിട്ട് തന്നെയാണ് പശുവിനെ കറക്കലൊക്കെ. മാത്രമല്ല ആദ്യത്തെ പ്രസവമാണെങ്കിൽ, ആദ്യത്തെ കറവാണെങ്കിൽ, അന്നൊക്കെ അതിനെപ്പറ്റി ചില ചില കർമ്മ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കിഴിവഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ടോ?
0: പശു എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തൊരു നാടൻ പശു 2 എണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തില്ല, എൻ്റെ ഏട്ടൻ്റെ അടുത്തുണ്ട്. ഞാനത് പിന്നെ കുറച്ച് നാടൻ പശുവിനൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാടൻ പശുവിനെ എനിക്ക് തരണം. പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ചാൽ തീറ്റ സൗകര്യ കുറവുള്ളത് കൊണ്ടാണ് നാടൻ പശു എൻ്റെ അടുത്തില്ലാത്തത്.
1: ഈ വൈക്കോലൊക്കെ എന്ത് ചെയ്യും?
0: വൈക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, അതിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വൈക്കോൽ മേഞ്ഞ വീടാണ്. വൈക്കോൽ മേഞ്ഞ വീടുകളാണ്, പിന്നെ മൺതറയാണ്, കുളിർമാവ് എന്ന് പറഞ്ഞ പേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വീടൊക്കെ തളിച്ചിട്ടിരിക്കുന്നത്. അപ്പം കുറേ വൈക്കോല് വീടിന് വേണ്ടി വരും, പിന്നെ കുറേ ഭാഗം കന്നുകാലി കൊടുക്കും. പിന്നെ ഞാൻ നെല്ലുകൾ
1: വിൽക്കാറുണ്ട്,
0: വിൽക്കാറൊന്നും കുറവാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒറ്റ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് 12 മാസം, ഒരു വർഷം മുഴുവനും എനിക്ക് അരി വേണ്ടി വരും. പിന്നെ എന്നെ നെല്ല് വിൽക്കുന്നത് എനിക്ക് നഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ

0: മൊത്തത്തിൽ ആളുകൾ കുറി തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ആളുകളും ജൈവകൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുഭാഷ് പാലേക്കർ അദ്ദേഹം ഒരു കൃഷിരീതി അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം എല്ലായിടത്തും ജൈവ സമിതികൾ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു തിരിച്ചറിവ് വന്ന് തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം, ഒരു അഭിമാനിക്കാം. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പൈതൃക നെൽവിത്ത് കൃഷി ചെയ്യുമ്പോഴും രാസവളം കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യുമ്പോഴൊക്കെ എന്നെ വട്ടെന്ന് വിളിച്ചവരുണ്ട്. ടണ്ണ് കണക്കിന് നെല്ല് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടാവുന്നത് ആകെ 5 കിൻഡലോ 3 കിൻഡലോ നെല്ല് കിട്ടുന്ന ഈ നെല്ലും കൊണ്ട് എന്ത് ചെയ്യാനാ, ഇപ്പം എത്ര കിൻഡൽ നെല്ല നമുക്ക് ഒരു പൊയ്ത്തിന് നഷ്ടം വരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ചെയ്തുകൂടെ എൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ ഒരു മറുപടി ഇല്ലാത്ത രൂപത്തിലേക്ക് നീങ്ങുന്ന, കാരണം ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിക്കുമ്പോൾ തയ്യാറാവുന്നുണ്ട്, കുട്ടികൾ കോളേജുകൾ പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സറിയിലടക്കം ഇന്ന് അവർക്ക് നാട്ടറിവ്, കാട്ടറിവ്, കീഴ്വഴക്കങ്ങൾ, കൃഷി, കൃഷിമുറകൾ, അതിനോടുള്ള ഗുണങ്ങൾ, അതിനോടുള്ള സുഖങ്ങൾ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ രാമേട്ടൻ പറഞ്ഞ് ശരിയാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. ആരാൻ്റെ ഭക്ഷണം നിങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞു. മറ്റൊരാളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ തയ്യാറാവരുത്. മറ്റയാൾ തരുന്ന ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾ കൃഷിമുറ പഠിക്കണം. അതിന് ഈ ഉദ്യോഗം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ ലീവുള്ള ദിവസം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം പല കാര്യങ്ങളും വരുന്നുണ്ട്. ശരീരത്തിനൊരു വ്യായാമം കിട്ടുന്നുണ്ട്. നേരം വെളുപ്പിന് 4 മണിക്ക് ഓടാൻ മേൽക്കടണ്ട. ആ സമയത്തിന് നിങ്ങൾക്ക് ഈ പാടത്ത് തോമ്പെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യായാമമായി രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഓഫീസ് പോകുമ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വേർത്ത് തിരിച്ചു വന്ന് എണ്ണക്കെ ഒന്ന് തേച്ച് കുളിച്ച് നിങ്ങൾ പോയി വെക്ക്. അത്രയും ഒരു ആത്മസുഖം ഉണ്ടാവും. മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം രാസവളമില്ല, കീടനാശിനിയില്ല, തൃപ്തികരമായിട്ട് കഴിക്കാം. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങളുടെ രോഗം കുറയ്ക്കുക, നിങ്ങളുടെ വീട്ടിലെ രോഗം കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ശമ്പളം മിച്ചം വെക്കാൻ സാധിക്കും.
1: ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങയോട് ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് കുറച്ച് നാടൻ വിത്ത് കൃഷി ചെയ്യണം, അപ്പോൾ അതിന് കുറച്ച് വിത്ത് അങ്ങ് തരുമോ, അങ്ങ് തരുന്ന വിത്തിന്റെ അതേ അളവ് വിത്ത് ഞാൻ തിരിച്ച് തന്നുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ വിത്ത് കൊടുക്കാൻ കഴിയില്ല.
0: അല്ല, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കും. ഞാനിപ്പോൾ 3 കിൻഡൽ വിത്തോളം കൊടുത്തുപോയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിങ്ങൾ ഈ ജില്ല വരെയൊക്കെ വിത്ത് കൊടുത്തിട്ടുണ്ട്.
1: തിരിച്ച് കിട്ടിയോ ഇത്?
0: കുറെ ആളുകൾ തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പം ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു 25 ഗ്രാം 20 ഗ്രാം വെച്ചിട്ട് എത്രയോ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചാക്കിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടരാൻ വേണ്ട ഞങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തോ. മാത്രമല്ല ഇനിയിപ്പോൾ വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ.
1: അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായി നെല്ലുമായി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പരമ്പരാഗതമായ പൈതൃകമായ ഒരു സ്വത്താണെന്ന് കരുതി ചെയ്താണ്.
0: അതെ,
1: അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഒരു ജീവിതത്തിൽ ഒരു സംതൃപ്തിയായി തോന്നുന്നുണ്ടോ?
0: അതെ അതെ, തോന്നുന്നുണ്ട്. സംശയമില്ല കാര്യത്തിൽ. കാരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാത്രി ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ ഒരു മനസ്സിന് സമാധാനം നമുക്ക് ഉറങ്ങണ്ടേ? ഇപ്പം നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച മാത്രം ശരീരം അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. മനസ്സ് നന്നായാൽ നമ്മളെ ഹൃദയം ശരിക്കും യാതൊരു ഞാൻ ഒരാൾക്ക് ഒത്തുവെച്ച് കൊടുക്കാനില്ല, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റബോധക്കാരനുമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയറായിരിക്കും. അങ്ങനെ ക്ലിയറാകുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണം വേണ്ടു, ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിക്കോളും. അതേസമയത്ത് നിങ്ങൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് രാത്രിയും പകലും ഇല്ലാതെ കടന്നു ഉരുണ്ടുണ്ട് ടെൻഷൻ അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവില്ല.
1: അതായത് പ്രകൃതി തന്ന സുഖം പരിപൂർണമായി നമ്മൾ
0: അനുഭവിക്കണം. കാരണം
1: പ്രകൃതികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ?
0: ഉണ്ട്. അതൊക്കെ അവർക്കുണ്ട്. അവർക്കിപ്പോൾ ഞാൻ ചോട്ടെ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ 500 പേജുള്ള ഒരു വിസിറ്റിംഗ് ബുക്ക് തീർന്നിരിക്കുക, രണ്ടാമത് ഒരു ബുക്ക് മേടിച്ചിരിക്കുക. അത് മുഴുവനും സന്ദർശകർ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളെ പറ്റി അവരെ വിലയിരുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും വലിയ തൃപ്തി വന്നിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഗുണം മക്കൾക്കല്ലേ ഉണ്ടാവേണ്ടത്. അച്ഛൻ എന്ത് ചെയ്യുന്നോ ആ മത് ആ മക്ക കിട്ടും.
2: ഇങ്ങനെ അന്തരിച്ച ചെറുവയൽ രാമനുമായി ഒരു ദശാബ്ദത്തിന് മുൻപ് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കരൻ നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനമാണ് ഇപ്പോൾ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി

0: ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.
1: ഇനി കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കോപ്ര ക്വിന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 73,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പുചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടാവുന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളമിറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുകയും വേണം. കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇന്ന് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻപാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സംഗ്രഹങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.

0: ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: I can be a doctor, I can be an astronaut. I want to be an artist, I want to play football. LIC by my side, I can dream any dream I want.
4: LIC Amrit Bal policy ilude ningalude kuttigalude ella swapnangalum sathyamaakkum. 18 nim 25 nim idayil prayamulla kuttigalkku anuyojyamaya oru insurance plan. Policy kaalayalavilude neelam ningalkku nalgunu aagarshakamaya guaranteed addition oppam single allengil limited premium payment thirinjedukkanulla avasaram. Policy vaangunnathinayi ningalude thottadutthulla agentumayo LIC branchumayo bandhappeduka. Apadra sadhyatha ghadangal nibandhanakal vyavasthakal ennivayekkurichulla koodal vivarangalkku vilpana avasaanippikkunnathinu munpu vilpana brochure sradhapoorvam vaayikkuka. LIC, हर पल आपके साथ।
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 27,330 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,330 രൂപ, കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,500 രൂപ, തലശ്ശേരി 14,000 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,600 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,600 രൂപ, തലശ്ശേരി 5,200 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 68,500 രൂപ, കാഞ്ഞങ്ങാട് 69,000 രൂപ, കാസർഗോഡ് 67,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 26,500 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 36,000 രൂപ, കാഞ്ഞങ്ങാട് 46,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 35,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,600 രൂപ, തലശ്ശേരി 6,700 രൂപ, തളിപ്പറമ്പ് 6,300 രൂപ, കാഞ്ഞങ്ങാട് 6,200 രൂപ, കാസർഗോഡ് 7,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 580 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 595 രൂപ. അടയ്ക്കാപ്പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 3,800 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽ ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:35 റേഡിയോ ഗൈഡ് പരിപാടിയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണെന്നും കുടുംബത്തിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും ദേശീയ വികസനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: देखभाल परिवार का सहयोग ही करते थे, छोटे छोटे चीजों के लिए दूसरों के ऊपर निर्भर करते थे, लेकिन आज वो आत्मनिर्भर बन गए, दूसरों का भी और सहारा देने वाले बन गए. ये केवल उनके इनकम नहीं है, परिवार के इनकम नहीं है, ये देश का आर्थिक समृद्धि, देश का महिलाओं का विकास भी ये समाहित है.
0: ശാസ്ത്രീയ ഗവേഷണം, തെളിവുകളെ അടിസ്ഥാനമാക്കി സാധൂകരണം, ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയിലൂടെ ആയുർവേദത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക മാത്രമല്ല പരമ്പരാഗത പ്രതിവിധികളും രീതികളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനാ കപ്പലായ സമർത്ഥക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കർണാടക കാർവാറിലെ INS കദംബ നേവൽ ബേസിൽ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ വിവിധോദ്ദേശീയ കപ്പലാണ് സമർത്ഥക്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ലഡാക്കിൽ 3,350 കോടിയോളം രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: आपने 140 करोड़ देशवासियों को गौरव का मौका दिया, क्योंकि सबसे बड़ी सफलता अगर कुछ होती है तो वो है तिरंगे की शान बढ़ाना. आपने तिरंगे की शान बढ़ाई, तिरंगे का मान बढ़ाया, और इसलिए आपकी सफलता केवल आपकी नहीं है, ये देश के करोड़ों करोड़ों नागरिकों की सफलता है.
0: ജപ്പാനിലെ ഐഷി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. നക്സലിസം മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗക്കാർക്ക് കൃത്രിമ അവയവങ്ങളും മറ്റ് സഹായങ്ങളും നൽകി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സേവാ സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി

0: മായി ഛത്തീസ്ഗഡിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിനൊപ്പം ആഗോള സുരക്ഷാ ഘടനയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രതിരോധ പരിസ്ഥിതിയാണ് സർക്കാർ കെട്ടിപ്പടുക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 686 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2025-26 38,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കവെ ശ്രീ സിംഗ് വ്യക്തമാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ സ്വയമേവ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, ശ്രീ ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വസ്തുതകൾ പരിശോധിച്ച് പ്രത്യേകമായി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം എന്നിവയും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1,000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുഎസിൽ നടക്കുന്ന അണ്ടർ 23 ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിശ്വജിത് രാമചന്ദ്ര മോറെ വെള്ളി മെഡൽ നേടി. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ജോർജിയൻ താരത്തെ 12-13 എന്ന സ്കോറിനാണ് മോറെ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യുകെ ധനകാര്യമന്ത്രി ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിലും ക്രിയാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ G20 കൂട്ടായ്മയിലും യുകെയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മീഡിയ അക്രഡിറ്റേഷനുള്ള സമയം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മേള റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ മാസം 17 വരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്.

0: നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ പലരും പരിഗണിക്കുന്നത് അതിന്റെ ഭാവി, അന്താരാഷ്ട്ര നിലവാരം എന്നിവയായിരിക്കും. ഫാഷൻ ലോകത്ത് അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതവും വിശ്വസനീയവുമായ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ നിഫ്റ്റ്. 1986 കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ സ്ഥാപിതമായ നിഫ്റ്റ് ഇന്ന് രാജ്യത്തുടനീളം 20 ക്യാമ്പസുകളുള്ള ഡിസൈൻ, മാനേജ്മെന്റ്, ടെക്നോളജി രംഗങ്ങളിൽ ലോകോത്തര വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഫാഷൻ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, അപ്പാരൽ പ്രൊഡക്ഷൻ, ആക്സസറി ഡിസൈൻ തുടങ്ങി തികച്ചും തൊഴിലധിഷ്ഠിതമായ നിരവധി ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽസ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു.
3: നിഫ്റ്റിനെ കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ +1 +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് കരുതും. നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നു, നീ ഫ്യൂച്ചറിൽ എന്താകാൻ പോകുന്നു എന്നൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് ധരിക്കുക. നിങ്ങളുടെ ഉത്തരം ചിലപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലോയർ, ആർക്കിടെക്ട്, സിവിൽ സർവന്റ്, അല്ലെങ്കിൽ ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഈ അവസാനത്തെ ആൻസറാണ് പല സ്റ്റുഡൻസും പറയാറുള്ളത്. അതിൽ യാതൊരു തെറ്റും ഉണ്ടായിട്ടല്ല. +1 അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് കരിയർ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടൻ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്നതല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിലാണ് സ്വാഭാവികമായിട്ട് ക്യൂരിയോസിറ്റി തോന്നുന്നത്, എങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഇഷ്ടം, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ മനസ്സിലാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് നിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കരിയർ വേൾഡിലേക്കുള്ള ഒരു ചെറിയ വിൻഡോ തുറക്കാനാണ്. കാരണം ഫാഷൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ഡ്രസ്, ഫാഷൻ ഷോ, മോഡൽസ്, സെലിബ്രിറ്റി ഫാഷൻ. പക്ഷേ അതിനപ്പുറം ഒരു വലിയ ലോകമുണ്ട്. അവിടെയാണ് ഡിസൈൻ. ഡിസൈൻ എന്നത് ഒരു പ്രശ്നത്തെ കാണുക, അതിനെ മനസ്സിലാക്കുക, ഒരു മനുഷ്യന്റെ ആവശ്യത്തെ തിരിച്ചറിയുക, പിന്നെ അതിനെ ഒരു പുതിയ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിഫ്റ്റിനെ പരിചയപ്പെടുന്നത്. അതിനാൽ നിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാഷൻ എന്ന വാക്കിൽ മാത്രം നമ്മൾ ഒതുങ്ങില്ല. നമ്മൾ നോക്കുന്നത് ഡിസൈൻ, ടെക്നോളജി, ടെക്സ്റ്റൈൽസ്, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ, സസ്റ്റൈനബിലിറ്റി, ഇന്നോവേഷൻ, റിസർച്ച്, ഓൺടർപ്രണർഷിപ്പ്, ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ കരിയർ ഇക്കോസിസ്റ്റമാണ് നിഫ്റ്റ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. 1986 മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. 2006 നിഫ്റ്റ് ആക്ടിനു ശേഷം ഒരു സ്റ്റാറ്റുവിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി മാറി. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് നിഫ്റ്റിന്റെ വിസിറ്റർ. നിഫ്റ്റിന് സ്വന്തം ഡിഗ്രീസ് അവാർഡ് ചെയ്യാനുള്ള സ്റ്റാറ്റുവിറ്ററി അതോറിറ്റി ഉണ്ട്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിഫ്റ്റ് ഒരു ഷോർട്ട് ടേം ഫാഷൻ കോഴ്സ് നടത്തുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ഇത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്റ്റാറ്റുവിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ന് നിഫ്റ്റിന് ഇന്ത്യയിലുടനീളം 20 ക്യാമ്പസസ് ഉണ്ട്. വിവിധ പ്രദേശങ്ങളിലെ ടെക്സ്റ്റൈൽ ട്രഡീഷൻസ്, ക്രാഫ്റ്റ്സ്, ഇൻഡസ്ട്രീസ്, കൾച്ചർ എന്നിവയുമായി ഓരോ ക്യാമ്പസിനും ബന്ധവുമുണ്ട്. നിഫ്റ്റിന്റെ കറന്റ്ലി ഉള്ള അലുമ്നി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 45,000-ൽ അധികമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിഫ്റ്റിൽ പ്രവേശിക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിലേക്ക് മാത്രം പ്രവേശിക്കുന്നില്ല, ഒരു വലിയ പ്രൊഫഷണൽ നെറ്റ്വർക്കിന്റെ ഭാഗമാവുകയാണ്. ഇന്ത്യയിലെ ഫാഷൻ, ടെക്സ്റ്റൈൽ, അപ്പാരൽ, റീറ്റെയിൽ, ലൈഫ് സ്റ്റൈൽ, ടെക്നോളജി, ഡിസൈൻ, മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രൊഫഷണൽ

പ്രൊഫഷണൽസിന്റെ നെറ്റ്വർക്കാണ് നിഫ്റ്റിന്റെ അലുമ്നി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നിഫ്റ്റിന്റെ ഇൻഡസ്ട്രി നെറ്റ്വർക്കിൽ ഫാഷൻ ബ്രാൻഡ്സ് മാത്രമല്ല ഉള്ളത്, അപ്പാരൽ മാനുഫാക്ചറിംഗ് ഉണ്ട്, റീറ്റെയിൽ, ടെക്സ്റ്റൈൽസ്, ടെക്നോളജി, AI ആൻഡ് മെഷീൻ ലേണിംഗ്, ജ്വല്ലറി, പബ്ലിഷിംഗ്, കൺസൾട്ടിംഗ്, ഇ കൊമേഴ്സ്, ഇങ്ങനെ വളരെ ഡൈവേഴ്സ് ആയ മേഖലകളിലേക്കാണ് ഓപ്പർച്യൂണിറ്റീസ് വ്യാപിക്കുന്നത്. നിഫ്റ്റിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണ്? ഇത് ഡിസൈൻ, ടെക്നോളജി, മാനേജ്മെന്റ് ഈ മൂന്ന് ഡയമെൻഷൻസിനെയും ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് നിഫ്റ്റിൽ പഠിച്ചാൽ ഡിസൈനർ മാത്രമാകണമെന്നില്ല, നിങ്ങൾക്ക് ടെക്നോളജിയിലേക്ക് പോകാം, മാനേജ്മെന്റിലേക്ക് പോകാം, റീറ്റെയിലേക്ക് പോകാം, ബ്രാൻഡിംഗിലേക്ക് പോകാം, ഓൺടർപ്രണർഷിപ്പ് ചെയ്യാം, റിസർച്ച് ചെയ്യാം, അക്കാഡമിയിലേക്ക് വരാം. അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റ് ഒരു സിംഗിൾ കരിയർ അല്ല, ഇറ്റ്സ് ആൻ ഇക്കോസിസ്റ്റം ഓഫ് കരിയേഴ്സ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് നിഫ്റ്റിന്റെ ഹിസ്റ്ററി മാത്രം ആയിട്ടല്ല പറയാൻ പോകുന്നത്. നിഫ്റ്റിൽ എന്തൊക്കെ പഠിക്കാം, ആർക്കാണ് നിഫ്റ്റ് അനുയോജ്യം, സയൻസ് പഠിച്ചാൽ മാത്രമേ ഡിസൈൻ പഠിക്കാൻ കഴിയുള്ളൂ, ഡ്രോയിങ് നന്നായി അറിയണമോ, നിഫ്റ്റിൽ പഠിച്ചാൽ എന്ത് ജോലി കിട്ടും, ഫാഷൻ എന്നത് ഒരു സീരിയസ് കരിയർ ആണോ, AI വന്നാൽ ഡിസൈനേഴ്സിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനാണ് ഇന്ന് നമ്മൾ ഉത്തരങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇന്ന് തന്നെ നിങ്ങളുടെ കരിയർ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കരിയർ തിരഞ്ഞെടുക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെയല്ല, പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാതെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനും സാധിക്കില്ല. അതിനാൽ ഇന്ന് നിഫ്റ്റിനെ കുറിച്ച് അറിയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങളുടെ സ്ട്രെങ്സുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക, അതിനുശേഷം തീരുമാനിക്കുക. നമുക്ക് ആദ്യം വളരെ ബേസിക് ആയ ഒരു സംശയം മാറ്റാം, നിഫ്റ്റ് എന്താണ്? പലർക്കും നിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. അത് തെറ്റല്ല, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അപൂർണമാണ്. ഒരു സ്റ്റുഡന്റ് നിഫ്റ്റിൽ എത്തുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളുടെ ജേർണി ഫാഷൻ സ്കെച്ചിങ്ങിൽ അല്ലെങ്കിൽ ഫാഷൻ ഡ്രോയിങ്ങിൽ മാത്രം അവസാനിക്കുന്നില്ല. ഒരു സ്റ്റുഡന്റ് ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് പഠിച്ചേക്കാം, മറ്റൊരാൾ ബ്രാൻഡിംഗ് പഠിച്ചേക്കാം, മറ്റൊരാൾ അപ്പാരൽ പ്രൊഡക്ഷൻ സിസ്റ്റംസ് പഠിച്ചേക്കാം, വേറൊരാൾ ഫാഷൻ ബിസിനസ് പഠിച്ചേക്കാം, മറ്റൊരാൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനും പഠിച്ചേക്കാം, ഇനി വേറൊരാൾ സസ്റ്റൈനബിലിറ്റി, ടെക്നോളജി, റിസർച്ച് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം പഠിക്കുന്നത്. ഇതുകൊണ്ടാണ് നിഫ്റ്റിനെ ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിഫ്റ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കിംഗ് ക്ലോത്ത്സ്, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഹൗ ഐഡിയാസ് ബിക്കം പ്രൊഡക്ട്സ്, എക്സ്പീരിയൻസസ് ആൻഡ് ബിസിനസ്സസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു സ്പോർട്സ് ഷൂ വാങ്ങുന്നു എന്ന് കരുതുക. ആ ഷൂ ആരാണ് ഉണ്ടാക്കിയത്? ഒരു ഡിസൈനർ മാത്രമാണോ? അല്ല, അതിന്റെ ഷേപ്പ് ചിന്തിക്കുന്ന ഡിസൈനർ ഉണ്ടാകും, മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്ന ആളുണ്ടാകും, അല്ലെ വ്യക്തികളുണ്ടാവും, കംഫർട്ട്, എർഗണോമിക്സ് എന്നിവ നോക്കുന്ന വ്യക്തികളുണ്ടാവും, കളർ, ബ്രാൻഡിംഗ്, ഗ്രാഫിക്സ് നോക്കുന്നവരുണ്ടാകും, മാനുഫാക്ചറിംഗ് പ്രോസസ് നോക്കുന്ന ടെക്നോളജി പ്രൊഫഷണൽസ് ഉണ്ടാകും, കോസ്റ്റിംഗ് നോക്കുന്നവരുണ്ടാകും, സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുന്നവരുണ്ടാകും, റീറ്റെയിൽ സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് ഇതൊക്കെ ചെയ്യുന്നവർ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് സിംഗിൾ പ്രൊഫഷൻ കൊണ്ടല്ല, മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആകുന്നത്. നിഫ്റ്റിന്റെ എഡ്യൂക്കേഷന്റെ ഒരു പ്രധാന സ്ട്രെങ്ത് അതാണ്. ഡിസൈൻ എന്നത് ഡ്രോയിങ് ആണോ? ഇവിടെ വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയം, എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഡിസൈൻ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ഒരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, പക്ഷേ ഡിസൈനിന് ഡ്രോയിങ് മാത്രം മതിയാകില്ല. അതുപോലെ ഡ്രോയിങ് പെർഫെക്റ്റ് അല്ല എന്ന കാരണത്താൽ ഡിസൈനിലേക്ക് വരാൻ കഴിയില്ല എന്നും പറയാനാവില്ല. ഡിസൈനിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, ഒരു പ്രോബ്ലം കണ്ടാൽ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഒരു ഐഡിയ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ, ഫീഡ്ബാക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഐഡിയ മെച്ചപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ, മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കാൻ ക്യൂരിയോസിറ്റി ഉണ്ടോ, ടെക്നോളജി പഠിക്കാൻ താല്പര്യമുണ്ടോ, ആൾക്കാരുടെ നീഡ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ, ഇവയെല്ലാം പ്രധാനമാണ്. ഒരു ചെറിയ എക്സസൈസ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെയർ ഉണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾ ദിവസവും അതിലിരിക്കുന്നു, പക്ഷേ ഇന്ന് ഒന്ന് വേറിട്ട രീതിയിൽ അതിനെ നോക്കൂ. ആ ചെയർ ആരാണ് ഉപയോഗിക്കുന്നത്? കുട്ടിയാണോ, അതോ വയസ്സായ ആളാണോ, അതോ ഒരു സ്റ്റുഡന്റ് ആണോ? അത് എത്ര മണിക്കൂർ അവർ ഉപയോഗിക്കുന്നു? അതിനുശേഷം എന്തുകൊണ്ടാണ് അതിന്റെ ബാക്ക് ആംഗിൾ ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ സീറ്റ് ഹൈറ്റ് ഇത്രയാണോ ശരി, ബുക്ക് വെക്കാൻ സ്പേസ് വേണമോ, മൊബൈൽ വെക്കാൻ ചെറിയ സ്ലോട്ട് കൊടുക്കണമോ, ചാർജിംഗ് ഫെസിലിറ്റി വേണോ, ചെയർ ലൈറ്റ് വെയ്റ്റ് ആക്കണോ, ഫോൾഡ് ചെയ്യാനാകണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ചെയറിനെ ചെയർ എന്ന നിലയിൽ മാത്രം കാണുന്നില്ല, ഒരു ഡിസൈൻ പ്രോബ്ലമായി കാണാൻ തുടങ്ങി. അതാണ് ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു ചെറിയ ഉദാഹരണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നിഫ്റ്റിൽ എന്തൊക്കെ കോഴ്സസ് ഉണ്ട്? നിഫ്റ്റിൽ കറന്റ്ലി
ഡിസൈൻ

ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കോഴ്സസുകളിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻസും ഓഫർ ചെയ്തു വരുന്നു. അതിൽ തന്നെ ബിഡസ് അഥവാ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന 4 വർഷ കോഴ്സുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിസൈൻ കോഴ്സുകളായി അറിയപ്പെടുന്നത്. ഈ ബി ഡിസൈൻ ഓർ ബാച്ചിലർ ഓഫ് ഡിസൈനിൽ തന്നെ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ആക്സസറി ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, നെറ്റ്വെയർ ഡിസൈൻ, ലെതർ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ഇന്റീരിയേഴ്സ് എന്നീ വിവിധമായ ഡിസിപ്ലിൻസ് ഉണ്ട്. ഇതുകൂടാതെ ബി എഫ് ടെക് അഥവാ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി ഇൻ അപ്പാരൽ പ്രൊഡക്ഷൻ എന്നൊരു കോഴ്സും കൂടിയുണ്ട്. ഇതിനു പുറമെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ എം ഡെസ് അഥവാ മാസ്റ്റർ ഓഫ് ഡിസൈൻ സ്പേസ്, എം എഫ് എം അഥവാ മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ എം എഫ് ടെക് അതായത് മാസ്റ്റർ ഓഫ് ഫാഷൻ ടെക്നോളജി എന്നീ പ്രോഗ്രാംസും നിഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവ ഓരോന്നും എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബിഡസ് അഥവാ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സസുകളിൽ ഉള്ള ഡിസിപ്ലിൻസിനെ പറ്റി സംസാരിക്കാം. ഫാഷൻ ഡിസൈൻ. ഫാഷൻ ഡിസൈനർ എന്ന് കേൾക്കുമ്പോൾ ഡ്രസ് സ്കെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ഒരാളെയാണ് പലരും ഇമാജിൻ ചെയ്യുന്നത്. പക്ഷേ പ്രൊഫഷണൽ ഫാഷൻ ഡിസൈൻ അതിനേക്കാൾ വലിയ പ്രോസസ്സാണ്. ആർക്ക് വേണ്ടിയാണ് ഗാർമെന്റ്, അല്ലെങ്കിൽ എന്താണ് ഒക്കേഷൻ, ഏത് ക്ലൈമറ്റിന് വേണ്ടിയാണ്, എന്ത് മെറ്റീരിയൽ ആണ് വേണ്ടത്, എന്ത് സിലവറ്റ് ആണ് വേണ്ടത്, എന്താണ് ഫംഗ്ഷൻ, ഇതിനെ എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം, സസ്റ്റൈനബിൾ ആക്കാൻ കഴിയുമോ, മാർക്കറ്റിൽ ഇതിന്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ ആവാം ആദ്യമേ ഒരു ഡിസൈനർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇന്ന് ടെക്നോളജിയും ഫാഷൻ ഡിസൈനിന്റെ ഒരു ഭാഗമാണ്. ഡിജിറ്റൽ ടൂൾസ്, AI അസിസ്റ്റഡ് വർക്ക് ഫ്ലോസ്, വിർച്വൽ ഡെവലപ്മെന്റ്, ട്രെൻഡ് റിസർച്ച്, മെറ്റീരിയൽ ഇന്നൊവേഷൻ, സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, ഇതൊക്കെ ഫാഷൻ ഡിസൈനിന്റെ ഭാഗമായി വരുന്ന ഏരിയാസ് ആണ്. അതിനാൽ നിങ്ങൾക്ക് ക്ലോത്ത്സ് ഇഷ്ടമാണ് എന്നത് മാത്രം മതിയാകില്ല ഫാഷൻ ഡിസൈൻ പഠിക്കാൻ. പീപ്പിൾ, കൾച്ചർ, മെറ്റീരിയൽസ്, വിഷ്വൽ എക്സ്പ്രഷൻ എന്നിവയിൽ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഫാഷൻ ഡിസൈൻ നിങ്ങളെ കൂടുതൽ എക്സൈറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ കരിയർ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫാഷൻ ഡിസൈനറിന് ഫാഷൻ ഡിസൈനർ ആയിട്ട് തന്നെയും അല്ലെങ്കിൽ അപ്പാരൽ ഡിസൈനർ, കോസ്റ്റ്യൂം റിലേറ്റഡ് ഡിസൈൻ റോൾസ്, പ്രൊഡക്ട് ഡെവലപ്മെന്റ്, ട്രെൻഡ് ആൻഡ് ഡിസൈൻ റിസർച്ച്, ബ്രാൻഡ് ഡിസൈൻ ടീംസ്, ഓൺടർപ്രണർഷിപ്പ്, സ്വന്തമായി ഒരു ലേബൽ തുടങ്ങുന്നതിലേക്ക് വരെയും പോകാം. ഇനി അടുത്ത ഡിസൈൻ ഫീൽഡ് നോക്കാം, ടെക്സ്റ്റൈൽ ഡിസൈൻ. ഇതെനിക്ക് വളരെ പ്രത്യേകമായി പരിചയമുള്ള ഒരു മേഖലയാണ്. നിങ്ങളിപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്ന് നോക്കൂ. അത് ഫാബ്രിക് ആണ്. നിങ്ങളുടെ കേർട്ടൻ ഫാബ്രിക് ആണ്, ബെഡ്ഷീറ്റ് ഫാബ്രിക് ആണ്, സാരി ഫാബ്രിക് ആണ്, സ്പോർട്സ് വെയർ ഫാബ്രിക് ആണ്. ഒരു ബാഗിന്റെ മെറ്റീരിയൽ പോലും ടെക്സ്റ്റൈൽ ബേസ്ഡ് ആയിരിക്കാം. അപ്പോൾ ചോദ്യം, ഈ ഫാബ്രിക് എങ്ങനെയാണ് ഉണ്ടായത്? ടെക്സ്റ്റൈൽ ഡിസൈൻ അതിനെക്കുറിച്ചാണ്. ഫൈബർ മുതൽ യാൺ വരെ, യാൺ മുതൽ ഫാബ്രിക് വരെ, ഫാബ്രിക്കിന്റെ മുകളിൽ കളർ, പ്രിന്റ്, വീവ്, ടെക്സ്ചർ, സർഫസ്, ഫിനിഷ്, മെറ്റീരിയൽ എക്സ്പെരിമെന്റേഷൻ, ഇങ്ങനെ ടെക്സ്റ്റൈൽ ഒരു വലിയ ഡിസൈൻ വേൾഡ് ആണ്. ഒരു ടെക്സ്റ്റൈൽ ഡിസൈനർ പ്രിന്റ് ഡിസൈനർ ആകാം, സർഫേസ് ഡിസൈനർ ആകാം, ഹോം ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കാം, അപ്പാരൽ ടെക്സ്റ്റൈൽസിൽ പ്രവർത്തിക്കാം, ക്രാഫ്റ്റ് ബേസ്ഡ് ഡിസൈനിൽ പ്രവർത്തിക്കാം, മെറ്റീരിയൽ ഇന്നൊവേഷനിൽ പ്രവർത്തിക്കാം, ഓൺടർപ്രണർഷിപ്പിലേക്ക് പോകാം. ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതിനകം തന്നെ സമ്പന്നമായ ഒരു ടെക്സ്റ്റൈൽ ആൻഡ് ക്രാഫ്റ്റ് ഹെറിറ്റേജ് ഉണ്ട്. ഇവിടെ കണ്ണൂരിന്റെ സ്വന്തം ടെക്സ്റ്റൈൽ ഹിസ്റ്ററിയും കൂടി നമ്മൾ ഓർക്കണം. കണ്ണൂരിന്റെ വീവിംഗ് ട്രഡീഷൻ വളരെ പഴക്കമുള്ളതാണ്. ചാലിയ വീവിംഗ് കമ്മ്യൂണിറ്റിയുടെ പാരമ്പര്യം കണ്ണൂരിന്റെ ടെക്സ്റ്റൈൽ ഹിസ്റ്ററിയുടെ ഒരു പ്രധാന ഭാഗവുമാണ്. ട്രഡീഷണൽ വീവിംഗ് നോളജ്, ലൂം ടെക്നോളജി, യാൺ പ്രിപ്പറേഷൻ, തറികളുടെ പ്രവർത്തനം, യാൺ അഥവാ നൂലുകളുടെ തയ്യാറാക്കൽ, ചായമുക്കൽ, ഇവയെല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നോളജ് സിസ്റ്റംസ് ആയിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ഒരു ടെക്സ്റ്റൈൽ സ്റ്റുഡന്റിന് ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമായിരിക്കില്ല, ഒരു ലിവിംഗ് ടെക്സ്റ്റൈൽ ലബോറട്ടറി പോലെയാണ്. ഒരു ഡിസൈൻ സ്റ്റുഡന്റിന് ഒരു ഹാൻഡ്ലൂം കാണുമ്പോൾ അവിടെ ഒരു ഫാബ്രിക് മാത്രമല്ല കാണുന്നത്, ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം കാണാം, ഒരു കമ്മ്യൂണിറ്റി കാണാം, ഒരു കൾച്ചറൽ ഹിസ്റ്ററി കാണാം, ഒരു മെറ്റീരിയൽ ലാംഗ്വേജ് കാണാം, ഒരു ലൈവ്ലിഹുഡ് മോഡൽ കാണാം. അതുകൊണ്ടാണ് ട്രഡീഷണൽ ക്രാഫ്റ്റ് പഠിക്കുമ്പോൾ ഇത് പഴയതാണ് എന്ന് മാത്രം നോക്കാതെ അതിൽ നിന്ന് എന്ത് പഠിക്കാമെന്ന് ചിന്തിക്കണമെന്ന് പറയുന്നത്. ബാലരാമപുരം കൈത്തറി, ചേന്നമംഗലം കൈത്തറി, കണ്ണൂർ ഹാൻഡ്ലൂംസ്, നാച്ചുറൽ മെറ്റീരിയൽസ്, ക്രാഫ്റ്റ് ടെക്നിക്സ്, ഇവയെല്ലാം ഒരു ഡിസൈനറിന് ഇൻസ്പിറേഷൻ മാത്രമല്ല, റിസർച്ചിനും ഇന്നൊവേഷനുമുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ്. പാരമ്പര്യത്തെ അതേപടി കോപ്പി ചെയ്യുക എന്നതല്ല കോണ്ടംപററി ഡിസൈൻ. പഴയ അറിവിനെ മനസ്സിലാക്കി അതിൽ നിന്ന് പുതിയ പ്രോഡക്ട്സ്, ന്യൂ ആപ്ലിക്കേഷൻസ്, പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒരു സാധ്യത. ഇതാണ് ടെക്സ്റ്റൈൽ ഡിസൈൻ. അതുകൊണ്ട് കളർ, പാറ്റേൺ, ടെക്സ്ചർ, മെറ്റീരിയൽസ് എന്നിവയിൽ നിങ്ങൾക്ക് ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ ഡിസൈൻ വളരെ റിച്ച് ആയൊരു ഫീൽഡാണ്. ഇനി ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്സ്റ്റൈൽ ഡിസൈനർ

0: print designer, surface designer, home furnishing designer, textile product developer, craft and design consultant, trend and material research എന്നിവയാണ് ടെക്സ്റ്റൈൽ ഡിസൈൻ മേഖലയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യയിലെ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ് മേഖലകളിലും വിവിധ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു, ഒരു ബ്രാൻഡിന്റെ പേജ് കാണുന്നു, അതിൽ ലോഗോ ഉണ്ടാവും, പോസ്റ്റർ, ഫോട്ടോഗ്രാഫി, ക്യാമ്പയിൻ, വെബ്സൈറ്റ്, സ്റ്റോർ ഡിസ്പ്ലേ, പാക്കേജിംഗ്, സോഷ്യൽ മീഡിയ കണ്ടന്റ്, ഇതെല്ലാം ആരോ ഡിസൈൻ ചെയ്യുന്നു. അതാണ് ഫാഷൻ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രധാന ഭാഗം. ഗ്രാഫിക് ഡിസൈൻ, ബ്രാൻഡിംഗ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സ്പേസ് ആൻഡ് ഡിസ്പ്ലേ, മീഡിയ, സ്റ്റോറി ടെല്ലിംഗ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഫാഷൻ തിങ്കിംഗ്, ഇവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട മേഖലകളാണ്. നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, പക്ഷേ വസ്ത്രങ്ങളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ഗ്രാഫിക്സ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്നിവയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന ഏരിയ നിങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യാം. ഇനി ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഗ്രാഫിക് ആൻഡ് വിഷ്വൽ ഡിസൈനർ, ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ മെർച്ചൻഡൈസിംഗ്, ക്രിയേറ്റീവ് ഡയറക്ഷൻ, കണ്ടന്റ് ആൻഡ് മീഡിയ, ബ്രാൻഡിംഗ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് വിഷ്വൽ ഡിസൈൻ റോൾസ് എന്നിവയൊക്കെയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഡിസൈൻ കരിയറിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് ഒന്ന്, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് മറ്റൊന്നാണ്. സോഷ്യൽ മീഡിയ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്. ഒരു ബ്രാൻഡിന്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി മനസ്സിലാക്കി അതിന്റെ വിഷ്വൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ സ്കില്ലാണ്. ഇനി അടുത്ത കോഴ്സ് നോക്കാം, ആക്സസറി ഡിസൈൻ. നിങ്ങളുടെ സ്കൂൾ ബാഗ് നോക്കൂ, ഓർ നിങ്ങളുടെ ഷൂസ് നോക്കൂ, വാലറ്റ്, വാച്ച്, ജ്വല്ലറി, ട്രാവൽ പ്രൊഡക്ട്സ്, ലൈഫ് സ്റ്റൈൽ ആക്സസറീസ്, ഇവയൊക്കെ ആരെങ്കിലും ഡിസൈൻ ചെയ്യണം. അതാണ് ആക്സസറി ഡിസൈൻ. ഒരു ആക്സസറി മനോഹരമായി ഇരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് കംഫർട്ടബിൾ ആണോ, ഫങ്ഷണൽ ആണോ, ഡ്യൂറബിൾ ആണോ, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം, സസ്റ്റൈനബിൾ ആക്കാമോ, ഇവയെല്ലാം ഡിസൈനർ ചിന്തിക്കേണ്ടതാണ്. ആക്സസറി ഡിസൈൻ പഠിച്ചവർ പ്രൊഡക്ട് ഡിസൈൻ, ഫുഡ്വെയർ, ബാഗ്സ്, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, ആക്സസറീസ്, ബ്രാൻഡ് ഡെവലപ്മെന്റ്, ഓൺടർപ്രണർഷിപ്പ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കാം. ഇനി നിറ്റ്വെയർ ഡിസൈൻ. നമ്മൾ ധരിക്കുന്ന ടീഷർട്സ്, ആക്റ്റീവ് വെയർ, സ്പോർട്സ് വെയർ, സ്വെറ്റേഴ്സ്, നിറ്റഡ് ഗാർമെന്റ്സ് എന്നിവയിൽ പലതും നിറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിറ്റ്വെയർ ഡിസൈനിൽ ഗാർമെന്റ് ഡിസൈൻ മാത്രമല്ല പഠിക്കുന്നത്, നെറ്റ് സ്ട്രക്ചേഴ്സ്, യാൺ, മെഷീൻ ടെക്നോളജി, കമ്പ്യൂട്ടറൈസ്ഡ് നിറ്റിംഗ്, മെറ്റീരിയൽ ഡെവലപ്മെന്റ്, പെർഫോമൻസ്, കംഫർട്ട്, സസ്റ്റൈനബിലിറ്റി ഇവയൊക്കെ പഠിക്കുന്നു. പ്രത്യേകിച്ച് സ്പോർട്സ് വെയർ, ആക്റ്റീവ് വെയർ, പെർഫോമൻസ് ക്ലോത്തിംഗ് പോലുള്ള മേഖലകളിൽ ടെക്നോളജിയും മെറ്റീരിയൽ സയൻസും വളരെ പ്രധാനമാണ്. അതിനാൽ ക്ലോത്തിംഗ് ഇഷ്ടപ്പെടുന്നതിനൊപ്പം ടെക്നോളജിയിലും മെറ്റീരിയൽസിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു സ്പെഷ്യലൈസ്ഡ് പാത്ത് വേ ആണ്. ഇനി ലെതർ ഡിസൈൻ. ലെതർ ഡിസൈൻ എന്ന് കേൾക്കുമ്പോൾ ഹാൻഡ്ബാഗ് മാത്രം മനസ്സിൽ വരേണ്ടതില്ല. ഫുട്വെയർ, ബാഗ്സ്, സ്മോൾ ലെതർ ഗുഡ്സ്, ട്രാവൽ പ്രൊഡക്ട്സ്, ലക്ഷറി ആക്സസറീസ്, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, ഇവയെല്ലാം ഒരു വലിയ ഗ്ലോബൽ പ്രൊഡക്ട് ഇൻഡസ്ട്രിയാണ്. ലെതർ ഡിസൈനിൽ മെറ്റീരിയൽ അണ്ടർസ്റ്റാൻഡിംഗ്, പ്രൊഡക്ട് ഡെവലപ്മെന്റ്, ക്രാഫ്റ്റ്മെൻഷിപ്പ്, കൺസ്ട്രക്ഷൻ, എസ്തെറ്റിക്സ്, ഫംഗ്ഷണാലിറ്റി എന്നിവയുടെ കോമ്പിനേഷനാണ്. ഇത് ലക്ഷറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൊഡക്ട് ഡെവലപ്മെന്റ്, ഓൺടർപ്രണർഷിപ്പ് തുടങ്ങിയ മേഖലകളിലേക്ക് വഴി തുറക്കാം. ഇനി ഫാഷൻ ഇന്റീരിയേഴ്സ്. ഒരു റൂമിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കാമായി തോന്നുന്നത്? ഒരു ഹോട്ടൽ ലോബിയിൽ കയറുമ്പോൾ ലക്ഷൂറിയസ് ഫീലിംഗ് എന്തുകൊണ്ടാണ് വരുന്നത്? ഒരു റീറ്റെയിൽ സ്റ്റോറിൽ കയറുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് തോന്നൽ എന്തുകൊണ്ടുണ്ടാകുന്നു? സ്പേസ് വെറും വാൾസ് ആൻഡ് ഫർണിച്ചർ മാത്രമല്ല, അത് കളർ, മെറ്റീരിയൽ, ടെക്സ്ചർ, ലൈറ്റിംഗ്, ലേ ഔട്ട്, ബ്രാൻഡ് ഐഡന്റിറ്റി ഇവയൊക്കെ ചേർന്നാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഫാഷൻ ഇന്റീരിയേഴ്സ്, ഫാഷൻ ട്രെൻഡ്സ്, ടെക്സ്റ്റൈൽസ്, ഇന്റീരിയർ എലമെന്റ്സ്, ഹ്യൂമൻ സെന്റർഡ് ഡിസൈൻ, മെറ്റീരിയൽ എക്സ്പ്ലോറേഷൻ എന്നിവയെ കണക്ട് ചെയ്യുന്നു. അതിനാൽ ഇന്റീരിയർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാത്വേ ആണ്.
1: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടിക്രമങ്ങൾ. നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽസ് ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നത് അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ തുടർന്ന് കേൾക്കാം.

അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യവും മിനിറ്റിൽ 35 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. 35,400 രൂപയും മറ്റ് അലവൻസുകളും ശമ്പളമായി ലഭിക്കും. 2026 സെപ്റ്റംബർ 1 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. സംവരണത്തിന് അർഹരായ സമുദായത്തിൽപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷ, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്, വിവരണാത്മക എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാകും. പരീക്ഷാ കേന്ദ്രങ്ങൾ മുൻഗണനയനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജനറൽ വിഭാഗക്കാർക്ക് 1,500 രൂപയും SC/ST/OBC വിഭാഗക്കാർക്കും വിമുക്തഭടന്മാർക്കും 750 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.ssci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28 ഒക്ടോബർ ആണ്. കേന്ദ്ര സർവീസിൽ ഷുഗർ ടെക്നോളജി വകുപ്പിലെ ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ, ഇന്ത്യൻ ലീഗൽ സർവീസിലെ അസിസ്റ്റന്റ് ലെജിസ്ലേറ്റീവ് കൌൺസിലർ, ലോ ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2 കാർഡിയോളജി തുടങ്ങിയ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 12/2026 എന്ന നമ്പറിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 16 ഒക്ടോബർ ആണ്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, ടെക്നിക്കൽ മാനേജർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 14 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ, ടെക്നിക്കൽ മാനേജർ തസ്തികകളിൽ 56,100 മുതൽ 177,500 രൂപ വരെയും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ 47,600 മുതൽ 151,100 രൂപ വരെയുമാണ് ശമ്പള സ്കെയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് www.igno.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2 നവംബർ ആണ്.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനമാദ്യം. ചിത്രം എഴുതാപ്പുറങ്ങൾ. ഒ എൻ വിയുടെ ഗാനരചന, വിദ്യാധരന്റെ സംഗീതം.
1: 1, 2, 3.

ഈണം മറന്ന കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്ര പാടിയത് ഗാനരചന ബിച്ചു തിരുമല, ഈണം മോഹൻ സിതാര.

കൂടും തേടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, ജെറി അമൽദേവ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്, ചിത്രം ഒഴിവുകാലം. കെ ജയകുമാറിന്റെ വരികൾ, ജോൺസൺ ഈണ.

നിങ്ങൾ കേട്ട ഗാനം സാഗര സംഗമം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയ്ക്ക് ഇളയരാജ ഈണം.

0: മണിച്ചെപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ

0: ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജപ്പാനിലെ ഐചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നുള്ള എൽ മുരുകന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശുപാർശ പ്രകാരമാണിത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയായി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡാറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡാറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയിൽ പ്രത്യേക സംഗ്രഹ പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 14 സംസ്ഥാനങ്ങളോടും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, മണിപ്പൂർ, പുതുച്ചേരി, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. എസ്ഐആർ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അടുത്തിടെ പൂർത്തിയായതോ ആയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്തുന്നതിനുള്ള സമയക്രമം പിന്നീട് അറിയിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് പട്ടം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര പ്രഖ്യാപനവും വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാളെ ഇടുക്കി ജില്ലയിലെ സിപിഎം ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നിന്ന് ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ യാത്രയെയും മറ്റ് അവശ്യയാത്രകളെയും ഒഴിവാക്കി. നവരാത്രി ആഘോഷങ്ങൾക്കായി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നാളെ തൃശൂരിലെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനുശേഷം ഇതാദ്യമായാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. കോട്ടയം ജില്ലയിലെ ആധാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പവും വേഗത്തിലുമാക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള UIDAI പുതിയ ആധാർ സേവാ കേന്ദ്രം ആരംഭിക്കുന്നു. നാളെ ജില്ലാ കളക്ടർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനിവാസ അയ്യർ റോഡിൽ കോട്ടയം സഹകരണ അർബൻ ബാങ്കിന് സമീപം വാരിയസ് ആർക്കേഡിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇരുവേരി CHC സായാഹ്ന OPL ഡോക്ടറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം 24 രാവിലെ 11 മണിക്ക്

കലക്ടറേറ്റിൽ എത്തിച്ചേരണം. കാസർഗോഡ് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിയിൽ ട്രെയിനികളെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 18-നും 35-നും മധ്യേ. ഫോൺ നമ്പർ 04672-20311-8. ക്ഷീരവികസന വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കുന്ന മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിൽ വിമൻ കാറ്റിൽ കെയർ വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. പ്രായപരിധി 18-നും 45-നും ഇടയിൽ അപേക്ഷകർ അതത് ബ്ലോക്കുകളിലെ സ്ഥിരതാമസക്കാരാകണം. ജില്ലയിലെ 6 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഓരോ ഒഴിവുകളാണുള്ളത്. അപേക്ഷയും അനുബന്ധ രേഖകളും 19 വൈകിട്ട് 4 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റുകളിൽ സമർപ്പിക്കണം. കൂടിക്കാഴ്ച 27 രാവിലെ 10:30. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04994-255-4745. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ അക്കൌണ്ട്സ് അസിസ്റ്റന്റിന്റെ ഒരു ഒഴിവുണ്ട്. യോഗ്യത BCOM ഡിഗ്രി, HDC അല്ലെങ്കിൽ തത്തുല്യം. അക്കൌണ്ട്സ് വിഭാഗത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയവും ടാലി അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ പ്രാവീണ്യവുമുള്ള 36 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 22 രാവിലെ 11 മണിക്ക് തോട്ടടയിലുള്ള IIHT വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04972835390. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് കോഴ്സുകൾക്ക് ഫീസ് ഇളവോടെ പഠിക്കാൻ അവസരം. താൽപ്പര്യമുള്ളവർക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94956427222. അസാപ്പ് കേരളയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 24 തൊഴിൽ മേള സംഘടിപ്പിക്കും. ഫോൺ നമ്പർ 94473-26319. കണ്ണൂർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലികാടിസ്ഥാനത്തിൽ ട്രെയിനികളെ നിയമിക്കുന്നു. പ്രായപരിധി 18-നും 35-നും ഇടയിൽ 17 രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. ഫോൺ നമ്പർ 90480-22240. കണ്ണൂർ റൂറൽ ജില്ലയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജില്ലാ പോലീസ് മേധാവി കണ്ണൂർ റൂറൽ മാങ്ങാട്ടുപറമ്പ് എന്ന വിലാസത്തിൽ 17 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94951657. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. കർഷകർക്ക് അഗ്രി സ്റ്റാക്ക് പോർട്ടൽ ആപ്പ് വഴി സ്വയമോ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, CSE, കൃഷിഭവനുകൾ എന്നിവ മുഖേനയോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂസർ മാനുവൽ വെബ്സൈറ്റ് kerala agriculture.gov.in. ഫോൺ നമ്പർ 04952370368. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:53. നേരത്തെ 45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: നമസ്കാര്. ആകാശവാണി സി സമാചാർ സന്ധ്യയ്ക്ക് സാത്ത് മേ മുകേഷ് കുമാർ. प्रधानमंत्री नरेंद्र मोदी ने

0: ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ.
1: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 15. നമുക്ക് ഇതൊരു സാധാരണ തീയതിയല്ല, ഒരു മനുഷ്യൻ ജനിച്ച ദിവസം. പക്ഷേ ആ മനുഷ്യൻ പിന്നീട് ഇന്ത്യയിലെ കോടിക്കണക്കിന് കുട്ടികളുടെ മനസ്സിൽ ഒരു സ്വപ്നമായി മാറിയ ദിവസം. അതെ, ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ജന്മദിനം. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ 15 ലോകവിദ്യാർത്ഥി ദിനമായി ഓർമ്മിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കലാം ആരായിരുന്നു? ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതി മാത്രമായിരുന്നു? ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് കലാം എന്നത് ഒരു മനുഷ്യനേക്കാൾ വലിയൊരു ആശയമാണ്. നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് ഉയരാം, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നിന്റെ ഭാവി നിനക്ക് തന്നെ സൃഷ്ടിക്കാം. നിന്റെ അറിവ് നിനക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും ഉപയോഗിക്കണം. ഇതായിരുന്നു കലാം കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജനിച്ച ഒരു സാധാരണ കുട്ടിയായിരുന്നു അബ്ദുൾ കലാം. സമ്പന്നമായ കുടുംബമല്ല, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ സമ്പത്തുണ്ടായിരുന്നു: അറിവിനോടുള്ള അതിയായ ആഗ്രഹം, പഠിക്കണം, അറിയണം, ചോദ്യങ്ങൾ ചോദിക്കണം, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് വൈദ്യുതി പോലും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പഠിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ ഓർമ്മിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, യൂട്യൂബ്, ഗൂഗിൾ, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ. പക്ഷേ അന്ന് ഒരു മണ്ണെണ്ണ വിളക്ക്. എന്നിട്ടും ആ ചെറിയ വെളിച്ചത്തിൽ പഠിച്ച കുട്ടിയുടെ സ്വപ്നം പിന്നീട് ഇന്ത്യയുടെ ആകാശത്തോളം വളർന്നു. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന്റെ വലുപ്പം തീരുമാനിക്കേണ്ടതില്ല. കലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ സ്കൂൾ കാലത്താണ്. ഒരു ദിവസം അധ്യാപകൻ പക്ഷികളുടെ പറക്കലിനെക്കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചു. കലാമിന് വിമാനങ്ങളോടും പറക്കലിനോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ അധ്യാപകൻ പാഠപുസ്തകത്തിലെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, അദ്ദേഹം കുട്ടിയുടെ ഉള്ളിലെ ഒരു സ്വപ്നത്തെ ഉണർത്തി. കലാം പിന്നീട് തന്റെ അധ്യാപകനെ സമീപിച്ച് ചോദിച്ചു, സർ, എനിക്ക് വിമാനശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അധ്യാപകൻ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു. പഠിക്കുക, ഉയർന്ന വിദ്യാഭ്യാസം നേടുക, എഞ്ചിനീയറിംഗ് പഠിക്കുക, ഫ്ലൈറ്റ് സയൻസ് പഠിക്കുക. ആ ചെറിയ സംഭാഷണം കലാമിന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റി. പിന്നീട് അദ്ദേഹം എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, ശാസ്ത്രജ്ഞനായി. ISROയിലും DRDOയിലും പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി. അപ്പോൾ ഒരു അധ്യാപകന്റെ ഒരു വാക്ക് ഒരു കുട്ടിയുടെ ജീവിതം മാറ്റുമോ? തീർച്ചയായും മാറ്റാം. അതുകൊണ്ട് പ്രിയ അധ്യാപകരെ, നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നാളെ എന്താകും എന്ന് നമുക്കറിയില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ചെറിയ കുട്ടിയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടായേക്കാം, ഒരു ഡോക്ടർ ഉണ്ടായേക്കാം, ഒരു അധ്യാപകനുണ്ടായേക്കാം, ഒരു കലാകാരനുണ്ടായേക്കാം, ഒരു കായിക താരമുണ്ടായേക്കാം, ഒരു സംരംഭകനുണ്ടായേക്കാം, ഒരു നല്ല മനുഷ്യനും ഉണ്ടായേക്കാം. അതിനാൽ ഒരു കുട്ടിയുടെ സ്വപ്നത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. ഡ്രീം, ഡ്രീം, ഡ്രീം. കുട്ടികളോട് കലാം ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളിലൊന്ന് ഡ്രീം, സ്വപ്നം കാണുക. പക്ഷെ കലാമിന്റെ സ്വപ്നം എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക,

Knowledge without action is useless and irrelevant. Knowledge with action brings prosperity. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്, ജീവിതത്തിന് വേണ്ടി പഠിക്കൂ. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സ്കൂളിൽ പോയി, ടീച്ചർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, നിങ്ങളത് പഠിച്ചു, എക്സാം എഴുതി, മാർക്ക് വാങ്ങി. അതിനുശേഷം പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? കലാം നമ്മോട് പറയുന്നത് ഇതാണ്, അറിവ് പ്രവൃത്തിയായി മാറണം. നിങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാൽ ഒരു മരം നട്ടുനോക്കൂ. സമത്വത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു സുഹൃത്തിനെ അവൻ്റെ മതം, ജാതി, ഭാഷ, സാമ്പത്തിക സ്ഥിതി എന്നിവ നോക്കാതെ ചേർത്ത് പിടിക്കൂ. ശുചിത്വത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾ ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കൂ. ദേശസ്നേഹത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കൂ. അതാണ് കലാമിൻ്റെ വിദ്യാഭ്യാസം. കലാം നമുക്ക് നൽകിയ മറ്റൊരു വലിയ സന്ദേശമുണ്ട്, സ്മോൾ എയിം ഇസ് എ ക്രൈം. കുട്ടികളെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നീ പഠിച്ചു വലുതായാൽ എന്താകണം? നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി. അല്ല, കലാം കുട്ടികളോട് പറഞ്ഞത് വലിയ സ്വപ്നം കാണൂ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായ ഒരാശയമാണ് സ്മോൾ എയിം ഇസ് എ ക്രൈം. അതിൻ്റെ അർത്ഥം എല്ലാവരും വലിയ പദവിയിലെത്തണം എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൽ വലിയ ലക്ഷ്യം വേണം. ഒരു അധ്യാപകനാകുന്നുവെങ്കിൽ നൂറുകണക്കിന് കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചമാകുക. ഒരു ഡോക്ടറാകുന്നെങ്കിൽ രോഗിയുടെ വേദന മനസ്സിലാക്കുക. ഒരു കർഷകനാകുന്നെങ്കിൽ രാജ്യത്തിന് ഭക്ഷണം നൽകുന്ന അഭിമാനം മനസ്സിലാക്കുക. ഒരു ശാസ്ത്രജ്ഞനാകുന്നെങ്കിൽ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുക. ജോലി ചെറുതോ വലുതോ അല്ല, നമ്മുടെ ലക്ഷ്യമാണ് അതിനെ മഹത്തരമാക്കുന്നത്. കലാമിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിജയങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടായിരുന്നു. SLV 3 പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല. അപ്പോൾ സംഭവിച്ചത്, പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മേലധികാരി പ്രൊഫസർ സതീഷ് ധവാൻ മുന്നോട്ട് വന്നു എന്നതാണ്. പിന്നീട് വിജയം ലഭിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം കലാമിനും സംഘത്തിനും നൽകി. ഈ അനുഭവത്തിൽ നിന്ന് കലാം പഠിച്ചത്, നേതൃത്വം വിജയത്തിൻ്റെ ക്രെഡിറ്റ് പങ്കിടുന്നതും പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതുമാണ്. ഇതൊരു ശാസ്ത്രപാഠം മാത്രമല്ല, ഒരു ജീവിതപാഠം കൂടിയാണ്. കുട്ടികളെ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ഒരു മത്സരത്തിൽ തോറ്റാൽ, ഒരു പ്രോജക്റ്റ് പരാജയപ്പെട്ടാൽ, എനിക്കൊന്നും കഴിയില്ല എന്നൊരിക്കലും പറയരുത്. പകരം സ്വയം ചോദിക്കൂ, ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാം? പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമയാണ്. അവിടെ നിന്ന് അടുത്ത വാക്യം തുടങ്ങാം. കലാമിനെ പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് വിളിച്ചിരുന്നെങ്കിലും കുട്ടികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അതിലും പ്രത്യേകമായിരുന്നു. രാഷ്ട്രപതി ആയിരുന്നപ്പോഴും അദ്ദേഹം കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്കൂൾ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ കണ്ടു. ഒരു പ്രസംഗത്തിൽ താൻ 100,000+ വിദ്യാർത്ഥികളെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം വിശ്വസിച്ചു, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ യുവ മനസ്സുകളാണ്. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ സ്വപ്നം എന്താണ്? പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു ചോദ്യമുണ്ടായിരുന്നു, ആ സ്വപ്നത്തിനായി നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കലാമിനെ അറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വായിക്കണം. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇന്ത്യയിലെ യുവ മനസ്സുകളുടെ ശക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ് അതിൽ. ഇന്ത്യ 2020 വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ഇതിലെ പ്രതിപാദ്യം. മൈ ജേണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ചിന്തകളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ ചിൽഡ്രൻ ആസ്ക് കലാം, എൻവിഷനിങ് ആൻഡ് എൻപവേർഡ് നേഷൻ, ഇൻസ്പയറിംഗ് തോട്ട്സ് തുടങ്ങിയ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുന്നു. പ്രത്യേകിച്ച് ചിൽഡ്രൻ ആസ്ക് കലാം എന്ന പുസ്തകം വളരെ മനോഹരമാണ്. കാരണം
അതിൽ കുട്ടികൾ കലാമിനോട് ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം നൽകിയ മറുപടികളുമുണ്ട്. അതായത് കുട്ടികൾ ചോദിച്ചു, കലാം കേട്ടു, കലാം മറുപടി നൽകി. ഇതാണ് ഒരു നല്ല

0: വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനവും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾക്കൊരു ചെറിയ ചലഞ്ച് നൽകട്ടെ. ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ. അപ്പോൾ ഇന്നു മുതൽ ഒരു ചെറിയ ചലഞ്ച് ഏറ്റെടുക്കാമോ? കലാം ചലഞ്ച്. ഒന്നാമത്, ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് ഒരു പുസ്തകം വായിക്കും. രണ്ടാമത്, ദിവസവും ഒരു പുതിയ ചോദ്യം ചോദിക്കും. മൂന്നാമത്, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കും. നാലാമത്, എൻ്റെ സ്വപ്നം എഴുതി വയ്ക്കും. അഞ്ചാമത്, എൻ്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് സഹായം ചെയ്യും. ആറാമത്, എൻ്റെ സുഹൃത്തിൻ്റെ സ്വപ്നത്തെ പരിഹസിക്കില്ല. ഏഴാമത്, എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയും. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. അവസാനമായി, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഒക്ടോബർ 15, കലാമിൻ്റെ ജന്മദിനം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കലാമിനെ മാത്രം ഓർക്കാനുള്ള ദിവസമല്ല, നമ്മുടെ ഉള്ളിലെ കലാമിനെ ഉണർത്താനുള്ള ദിവസമാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ സംരക്ഷിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു കഴിവുണ്ട്. അതിനെ വളർത്തൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഇന്ത്യയുടെ ഭാവിയുണ്ട്. അതിനെ മനോഹരമാക്കൂ. കലാം നമ്മോട് പറഞ്ഞ ഒരു മനോഹരമായ ചിന്തയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. തിങ്കിങ് ഷുഡ് ബിക്കം യുവർ ക്യാപിറ്റൽ അസറ്റ്. നോ മാറ്റർ വാട്ട് എവർ അപ്സ് ആൻഡ് ഡൗൺസ് യു കം അക്രോസ് ഇൻ യുവർ ലൈഫ്. അതായത്, ജീവിതത്തിൽ എത്ര ഉയർച്ചയും താഴ്ചയും വന്നാലും ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കണം. കുട്ടികളെ, സ്വപ്നം കാണൂ. സ്വപ്നത്തെ ലക്ഷ്യമാക്കൂ. ലക്ഷ്യത്തെ പ്രവൃത്തിയാക്കൂ. പ്രവൃത്തിയെ ശീലമാക്കൂ. പരാജയത്തെ പാഠമാക്കൂ. അറിവിനെ സമൂഹത്തിനായി ഉപയോഗിക്കൂ. ഒടുവിൽ, നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും ആകട്ടെ. കലാം നമ്മോട് പറഞ്ഞതുപോലെ, ലെറ്റ് ദ യങ് മൈൻഡ്സ് ബ്ലോസം. യുവ മനസ്സുകൾ പൂക്കട്ടെ. ആ പൂക്കളിൽ നിന്ന് അറിവിൻ്റെ സുഗന്ധം പരക്കട്ടെ. ആ അറിവിൽ നിന്ന് നല്ലൊരു ഇന്ത്യ വളരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറട്ടെ. ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികളായി മാറട്ടെ. പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയായി മാറട്ടെ.
1: സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നവരാത്രി സംഗീതോത്സവം നാലാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിന്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. ഇന്നത്തെ മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിന്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. നവരാത്രി സംഗീതോത്സവം അഞ്ചാം ദിവസമായ നാളെ ഗണേഷിന്റെ ചിത്രവീണ കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ജനനീ മാമവ, രാഗം ഭൈരവി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നഗരവധു എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയ ഗാനം. പ്രഭാവർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

നിങ്ങൾ കേട്ട ഗാനം ഓർമ്മയിൽ നീ മാത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസും ലതികയും ചേർന്ന് പാടിയത് ചിത്രം ഓമനിക്കാൻ ഓർമ്മ വെക്കാൻ. ഗാനശില്പികൾ പൂവച്ചാൽ ഖാദർ, രവീന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.